ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 5, കൊല്ലവർഷം 1201 ഇടവമാസം 12, 2026 മെയ് 26 തീയതി ചൊവ്വാഴ്ച. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു.
1: യോഗീശ്വരനായ തിരുവള്ളുവർ രചിച്ച 1330 കുറളുകൾ വേദത്തിന് തുല്യമായി പരിഗണിക്കുന്നു. 7 വാക്ക് വീതമുള്ള തമിഴ് ഈരടികളാണ് കുറൾ. കവിയും ഗാനരചയിതാവും വിവർത്തകനുമായിരുന്ന എഫ് രമേശൻ നായർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തിരുക്കുറളിലെ ചില ആത്മീയ ചിന്തകൾ വിഷയീഭവിപ്പിക്കാം. ആദ്യ അക്ഷരം ആ, പ്രപഞ്ചത്തിൻ്റെ തുടക്കം ഈശ്വരൻ. വിവേകമെന്ന നിയന്ത്രണ ദണ്ഡുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന മതയാനയുടെ ദുഷ്പ്രവൃത്തികളെ നിയന്ത്രിക്കാനാകും. ധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. മനസ്സിൽ കാപട്യമില്ലാത്തതാണ് ധർമ്മം. അസൂയ, ദുരാഗ്രഹം, കോപം, പരുഷവാക്ക് ഇവ നാലും ഉപേക്ഷിക്കുന്നവർ ധർമ്മിഷ്ഠർ. അധർമ്മത്തിലൂടെയും അനീതിയിലൂടെയും കരഗതമാകുന്ന സുഖം ഭാവിയിൽ ദുഃഖത്തിന് നിദാനമാകും. സ്നേഹത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമാകണം കുടുംബജീവിതം. വരവനുസരിച്ച് ചെലവിട്ട് കഴിയുന്ന ധർമ്മപത്നി കുടുംബത്തിന് തുണയാകും. ചാരിത്രവതിയായ പത്നിയേക്കാൾ വലിയ സമ്പത്തില്ല. വിവേകമുള്ള കുട്ടികൾ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം. വീണയുടെയും തമ്പുരുവിൻ്റെയും ഒക്കെ നാദം മധുരതരമെന്ന് പറയുന്നവർ സ്വന്തം കുഞ്ഞുങ്ങളുടെ കൊഞ്ചൽ കേൾക്കാത്തവരാണ്. മക്കൾ തങ്ങളെക്കാൾ അറിവ് സമ്പാദിക്കുന്നത് മാതാപിതാക്കൾക്ക് അഭിമാനം. പെറ്റ സന്തോഷത്തെക്കാൾ പെരിയ സന്തോഷം മക്കൾ ശ്രേഷ്ഠരെന്ന് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോഴാണ്. മനുഷ്യൻ്റെ ആന്തരിക ഭാവമാണ് സ്നേഹം. സ്നേഹമില്ലെങ്കിൽ ബാഹ്യ അവയവങ്ങൾ നിഷ്ഫലങ്ങളാണ്. ദുഷ്പ്രവണതകൾക്ക് അടിമപ്പെട്ടവരെയും സ്നേഹമെന്ന അമൂല്യ ഗുണം കൊണ്ട് തിരുത്താനാകും. അതിഥികൾ നമ്മുടെ ഭവനത്തിലുള്ളപ്പോൾ അമൃതായാലും നാം ഒറ്റയ്ക്ക് കഴിക്കരുത്. പ്രസന്ന വദനത്തോടെ ആർദ്രമായി വീക്ഷിച്ച് മറ്റുള്ളവരോട് ഹൃദ്യമായി സംസാരിക്കാനാകണം. മോശമായ ഒരു വാക്ക് നമ്മിൽ അന്തർലീനമായ സർവ്വനന്മകളെയും നിഷ്പ്രഭമാക്കും. പ്രതിഫലം ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യാനാകണം. ക്ഷമാശീലം ഐശ്വര്യ സമ്പൂർണതയുടെ പ്രതീകമാണ്. അന്യൻ്റെ സ്വത്ത് മോഹിക്കുകയോ അവിഹിതമായി സ്വന്തമാക്കുകയോ അരുത്. അവരൻ്റെ അസാന്നിധ്യത്തിൽ അയാളെ ദുഷിച്ച് സംസാരിക്കരുത്. അന്യൻ്റെ ബലഹീനത പോലെ എന്നിലും കുറവുണ്ടെന്ന് സമ്മതിച്ചാൽ ദുഃഖമുണ്ടാവില്ല. പരോപകാരം പുണ്യപ്രവൃത്തിയാണ്. ആർക്കും പങ്കിടാതെ ധനം മുഴുവനും തനിയെ അനുഭവിക്കുന്നത് നിന്ദ്യമാണ്. കോപം മുഖശോഭയും പ്രസന്നതയും നശിപ്പിക്കുന്ന വലിയ തിന്മയാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന ചിന്ത മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കണം. കാമ ക്രോധ മോഹങ്ങൾ കുറഞ്ഞാൽ ദുഃഖവും കുറയും. നിർഭയത്വം, ദാനശീലം, അറിവ്, ഹൃദ്യമായ സമീപനം ഇവയൊക്കെ അധികാരികൾക്ക് ഉണ്ടാകേണ്ട സവിശേഷതകളാണ്. പ്രഗത്ഭന്മാരുടെ വാക്കായാലും അവയെ അന്ധമായി ഉൾക്കൊള്ളാതെ വിചിന്തനത്തിലൂടെയാകണം സ്വീകരിക്കേണ്ടത്. സമ്പത്തും യശസ്സുമൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മോടൊപ്പമുള്ളവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. കാരുണ്യമില്ലാത്ത കണ്ണ് നിഷ്പ്രയോജനമാണ്. മടി, അമാന്തം, മറവി, അതിനിദ്ര എന്നിവ നാശത്തിലേക്കുള്ള 4 തോണികളാണ്. അധ്വാനം ഐശ്വര്യത്തിനും ആലസ്യം ദാരിദ്ര്യത്തിനും നിദാനം. ആരെയും നിസാരരെന്ന മുദ്രകുത്തി എഴുതി തള്ളരുത്. ചെറിയ അച്ചാണിയാണ് വലിയ രഥത്തെ താങ്ങുന്നത്. പ്രതിസന്ധികൾ ഗ്രസിക്കുമ്പോഴും പുഞ്ചിരിക്കാനാകണം. ഉത്തമരായ സ്നേഹിതന്മാർ കാലമേറെ ചെന്നാലും സ്നേഹബന്ധം നിലനിർത്തും. വില്ല് വളയുന്നത് ദുഷ്കർമ്മത്തിനാണ്. ശത്രുവിൻ്റെ അഭിനയഭാവത്തോടെയുള്ള വിനയഭാഷണവും അതുപോലെയാണ്. എനിക്കെല്ലാം അറിയാം എന്ന മനോഭാവം അറിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. ഭക്ഷണത്തോടുള്ള അമിതമായ പ്രതിപത്തി രോഗങ്ങൾക്ക് വഴിവെക്കും. തിരുക്കുറളിലെ മൊഴിമുത്തുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. പ്രതിസന്ധികളിൽ ആശ്വാസദായകമാണ് ഈ ആത്മീയ ചിന്തകൾ.
0: ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ആദർശ്.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് കുട്ടമ്മത്തിൻ്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ആദർശ്.
1: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani. The news read by Neena Arakel. External Affairs Minister Dr. S. Jaishankar will host the Quad Foreign Ministers meeting in New Delhi today. Foreign Minister of Australia Penny Wong, Foreign Minister of Japan Toshimitsu Motegi and US Secretary of State Marco Rubio will participate in the meeting. The ministers will exchange views on advancing Quad cooperation across priority areas, review progress on ongoing Quad initiatives and reflect on recent developments in the Indo-Pacific region and other international issues of mutual concern. The foreign ministers of Australia and Japan arrived in Delhi yesterday. U.S. Secretary of State Marco Rubio had arrived for a four-day visit to India on the 23rd of this month. More from our correspondent.
3: The foreign ministers' meeting this year comes at a time of global uncertainty and West Asia crisis. The Quad, comprising India, the U.S., Australia and Japan, has emerged as a key grouping largely focusing on peace, security and stability in the Indo-Pacific region. The Quad nations have come together with a commitment to work as a force for global good and to support an open, free and inclusive Indo-Pacific that is prosperous and resilient. Quad has adopted a positive and practical agenda focusing on contemporary issues and challenges such as health security, climate change, critical and emerging technologies, and strengthening the maritime domain awareness of regional countries. Suparna Saikya, Akashvani News, Delhi.
2: President Draupadi Murmu will undertake a three-day visit to Sikkim beginning today. During her stay in Sikkim, she will attend various events and visit several places. In the evening, the President will visit the Namgyal Institute of Tibetology in Gangtok. Tomorrow, President Murmu will visit Nathula Pass, where she will interact with soldiers deployed at Nathula. Union Home Minister Amit Shah will visit India's border regions over the next few days and hold security-related meetings. Mr. Shah reached Bikaner in Rajasthan last night. Home Minister will visit the BSF Sanchu border outpost this morning, where he will interact with the security forces personnel and inaugurate welfare schemes for them. In the afternoon, he will review the security situation in the border region in Bikaner. Directorate General of Civil Aviation, DGCA, has issued a standard operating procedure for airlines following the World Health Organization's declaration of the Ebola disease outbreak in the Democratic Republic of Congo and Uganda as the public health emergency of international concern. The DGCA said airlines operating connectivity with Uganda and Congo are required to ensure mandatory filing and collection of self-declaration forms before passengers disembark. In Jammu and Kashmir, all tourists stranded in cabins of the Gulmarg gondola ropeway have been rescued safely after a major technical snag halted operations at the famous tourist resort. Officials said more than 300 tourists were trapped inside 65 cabins of the cable car, some hanging nearly 500 feet above the ground, triggering panic among tourists, including women and children. Emergency evacuation protocols were activated immediately. U.S. President Donald Trump has said that any agreement to end the Iran war should include a requirement for several additional countries, including Saudi Arabia, to join the Abraham Accords. In a post on Truth Social, U.S. President Donald Trump said negotiations with Iran are proceeding nicely. However, he warned it will only be a great deal for all or no deal at all, adding that failure to reach an agreement could mean back to the battlefront and shooting, but bigger and stronger than ever before. He also linked any potential deal with Tehran to the expansion of the Abraham Accords, calling it a possible historic event for West Asia. In football, India thrashed the Maldives 11-0 in their opening Group B match of the SAF Women's Championship in Margao, Goa yesterday. India will now face Bangladesh in the next match on Sunday. In IPL playoff cricket, defending champions Royal Challengers Bengaluru will take on Gujarat Titans in qualifier 1 in Dharamshala today. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, കെ എസ് ചിത്ര പാടിയത്; 6:30 പ്രഭാതഭേരി; 6:45 പ്രാദേശിക വാർത്തകൾ; 7:00 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ; റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്; ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും; 7:25 മലയാളത്തിൽ വാർത്തകൾ; 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 29. 8:35 സ്മൃതിമധുരം; 8:45 യോഗസൗഖ്യം; തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഹലോ പ്രിയഗീതം; 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി; 10:15 രാഗാമൃതം, മീനാക്ഷി ദേവ് എം പാടുന്ന കൃതികൾ, ശ്വേത അനന്തശിവൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. 11:00 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, ചെമ്പൻ പാടി. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കൂട്ടുകാരി, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ദിവ്യ എസ് വിദ്യാധരൻ സംസാരിക്കുന്നു. 12:00 ഒരിക്കൽ കൂടി നേർവഴി. 12:20 ലളിതഗാനങ്ങൾ, എം വിനോദ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 മഞ്ഞണി പൂനിലാവ്. 2:15 തുടർനാടകം, ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും, ഭാഗം 29. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്. വൈകുന്നേരം 5:00 ഹിന്ദി പരിപാടി, നാഗാർജുൻ കെ ഉപന്യാസമേ മാനവീയ മൂല്യ, സോജ എസ് ഒ സംസാരിക്കുന്നു. 5:15 തുടിത്താളം, കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, ഹംസ കുരിപ്പുഴയും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, വിരിപ്പ് നെൽകൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി, രശ്മി പ്രശോഭ അവതരിപ്പിക്കുന്ന പുസ്തക അവലോകനം, വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ, കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത. 8:00 സാഹിത്യരംഗം, സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം, കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം സേതു പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം, ആലഞ്ചേരി വി കെ ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്നു കഥ സൂര്യമാനസം. 10:00 കഥകളി പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ്. 11:15 എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 25.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. KS ചിത്ര പാടിയത്. ആദ്യം ദേവി നിന്റെ കോമളാംഗം എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാം.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. 11 ദിവസത്തിനിടെ 4ാം തവണയും എണ്ണക്കമ്പനികൾ ഇന്ധനവില കൂട്ടി. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് ഇന്നലെ വർദ്ധിപ്പിച്ചത്. ഇതോടെ പെട്രോളിന് ലിറ്ററിന് 7.35 രൂപയുടെയും ഡീസലിന് 7.53 രൂപയുടെയും ആകെ വർധനയാണ് ഉണ്ടായത്. അട്ടപ്പാടി മധു വധക്കേസിൽ 12 പ്രതികളെ 3 വീതം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ഹൈക്കോടതി. 2026 മാർച്ചിൽ നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ 30% വരെ അധിക സീറ്റ് അനുവദിച്ച് സർക്കാർ. കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരാനും അനുമതി നൽകി. നീറ്റ് യുജി ചോദ്യ ചോർച്ചയിൽ പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വിമർശിച്ച് സുപ്രീംകോടതി. മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യ ചോർച്ച വിവാദം ഉയർന്നതോടെ മെയ് 12 പരീക്ഷ റദ്ദാക്കിയത്. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാർ തകരാറിലായതിനെ തുടർന്ന് കുടുങ്ങിയ മലയാളികളടക്കം 300-ലേറെ വിനോദസഞ്ചാരികളെ മണിക്കൂറുകളോളം നീണ്ട രക്ഷാപ്രവർത്തനത്തൊടുവിൽ താഴെയെത്തിച്ചു. പശ്ചിമേഷ്യയെ സമാധാനത്തിലേക്ക് തിരികെ എത്തിക്കാൻ അമേരിക്കയുമായി നടന്നുവരുന്ന ചർച്ചകളിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്തിമ കരാർ ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഇറാൻ. IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1ാം ക്വാളിഫയറിൽ നേരിടും.
1: ഇന്ത്യൻ ജനാധിപത്യം എപ്പോഴും ശക്തി കണ്ടെത്തി.

0: ുള്ളത് സാധാരണക്കാരുടെ ശബ്ദത്തിലാണ്. പൊതുയോഗങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും നയിച്ച സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുതൽ മാധ്യമ ചർച്ചകളുടെ യുഗം കടന്ന് ഇപ്പോൾ ദശലക്ഷക്കണക്കിന് മൊബൈൽ ഫോൺ സ്ക്രീനുകളുടെ ചതുര വെളിച്ചത്തിലൂടെ അത് തുടരുന്നു. ഇന്ന് രാഷ്ട്രീയ ചർച്ചകൾ, ഹാഷ്ടാഗുകൾ, മീമുകൾ, ഹ്രസ്വ വീഡിയോകൾ, ലൈവ് സ്ട്രീമുകൾ, ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ എന്നിവയിലൂടെ അവ തൽക്ഷണം ഉയർന്നു വരുന്നു. ഹോസ്റ്റൽ മുറിയിലിരുന്ന് ഒരു വിദ്യാർത്ഥിക്കോ നഗരത്തിലേതെങ്കിലും കോണിലെ ഒരു യുവ പ്രൊഫഷണലിനോ സ്മാർട്ട് ഫോൺ കൈവശം വച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനോ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പൊതുസംവാദം രൂപപ്പെടുത്താൻ കഴിയും. ഇന്റർനെറ്റ് പാർട്ടികളുടെയും ഡിജിറ്റലായി നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉയർച്ച കേവലം സാങ്കേതിക മാറ്റത്തെ മാത്രമല്ല പൌരന്മാർ ജനാധിപത്യത്തിൽ എങ്ങനെ പങ്കെടുക്കുന്നു എന്നതിലെ വൈകാരികമായ തലമുറ മാറ്റത്തെയും പ്രതിഫലിപ്പിക്കുന്നു.
1: ഇത്തരത്തിലുള്ള പാർട്ടി ഒരു പരാമർശത്തിനുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ നിലവിൽ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് വളരെ പെട്ടെന്ന് പ്രചരിക്കുവാൻ ഉള്ള ഒരു സാധ്യത നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ സാധ്യമാകുന്നത് കൊണ്ടാണ്.
0: കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സി എ ജോസുകുട്ടി,
1: യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ അതിനൊരു ആശയ അടിത്തറയും ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാനും രാഷ്ട്ര നിർമ്മാണത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനുമൊക്കെ ഒരു പദ്ധതിയും ചട്ടക്കൂടും ഒക്കെ വേണമല്ലോ. എന്നാൽ ഇത്തരം പാർട്ടികൾക്ക് അങ്ങനെ ഒരു ചട്ടക്കൂടോ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അത് നീണ്ടകാലം നിലനിൽക്കാറില്ല. എന്നാൽ അതേസമയം ഇത്തരം പാർട്ടികളെ നമുക്ക് പൂർണ്ണമായി എഴുതിത്തള്ളുവാൻ കഴിയില്ല. ഇപ്പൊ നേപ്പാളിൽ ബാലഷാ അധികാരത്തിൽ വന്നത് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാധ്യമ പ്രചരണത്തിന്റെ ഫലമായിട്ടാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ ഭരണത്തിലിരിക്കുന്നതാണെങ്കിലും ശ്രീലങ്കയിലുണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അഴിമതിക്കെതിരെയും മറ്റുമൊക്കെ ഉണ്ടായ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരാണെങ്കിലും ഈവൻ നമ്മുടെ തമിഴ്നാട്ടിലെ വിജയ് പോലും വലിയ രാഷ്ട്രീയ ആശയപരമായ അടിത്തറ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാതെ പെട്ടെന്ന് അധികാരത്തിൽ വന്നതാണ്. അതുകൊണ്ട് അവ അധികാരത്തിൽ വരുവാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയമായ ഒരു പ്രസക്തി താൽക്കാലികമാണെങ്കിൽ കൂടി ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല.
0: ഇന്ത്യയിലുടനീളം ഇന്റർനെറ്റ് അധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടായ്മകളും വൈറലായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും പരമ്പരാഗത രാഷ്ട്രീയ ഘടനകളിൽ നിന്ന് പലപ്പോഴും വിട്ടുനിൽക്കുന്ന ധാരാളം യുവാക്കളെ ആകർഷിക്കുന്നു. ഇന്റർനെറ്റ് നയിക്കുന്ന അത്തരം രാഷ്ട്രീയ ഐഡന്റിറ്റികളുടെ ആവിർഭാവം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ യുവാക്കൾ ജനാധിപത്യത്തിൽ നിസ്സംഗരല്ല എന്ന് മാത്രമല്ല അവർ ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ പുതിയതും വേഗതയേറിയതും കൂടുതൽ ആക്സസ് ചെയ്യാനാവുന്നതുമായ വഴികൾ തിരയുകയാണ്.
2: ജെൻസി മൂവ്മെന്റ്സിനെ അരാഷ്ട്രീയ പ്രതികരണങ്ങളെന്നും അരാജകവാദമെന്നും പറഞ്ഞ് അരികുവൽക്കരിക്കുന്നത് രാഷ്ട്രീയമായി ശരിയായ നിലപാടാണെന്ന് അഭിപ്രായമില്ല.
0: ചെമ്പഴന്തി ശ്രീനാരായണ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി എം ജോഷി,
2: ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ ജനവിരുദ്ധ ഭരണകൂടങ്ങളെ താഴെയിറക്കിയത് ജെൻസികളുടെ രാഷ്ട്രീയ മുന്നേറ്റമാണ്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടതുപോലെ പ്രതികരിക്കാത്ത വിഷയങ്ങളിൽ സാമ്പ്രദായിക രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇടപെടുന്നു എന്നതാണ് ജെൻസി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. അഭ്യസ്ത വിദ്യരായ യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ആരോപണങ്ങൾ, സാമൂഹിക അരക്ഷിതാവസ്ഥ, ഇവയൊക്കെ ജെൻസികളുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കാലത്ത് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും രാഷ്ട്രീയ വിമർശനത്തിന്റെ മുഖ്യ ഉപാധികളായിരുന്നുവെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇക്കാലത്ത് പുതിയ തലമുറ പുതിയ വഴികൾ തേടുന്നതായി കാണാൻ സാധിക്കും.
0: ഈ ഡിജിറ്റൽ പരിവർത്തനം ഇന്ത്യൻ സമൂഹത്തിനും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും മുന്നിൽ നിരവധി പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നു. പരമ്പരാഗത രാഷ്ട്രീയ പങ്കാളിത്തത്തിന് സോഷ്യൽ മീഡിയ അധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടായ്മകൾക്ക് ഒരു ബദലായി മാറാൻ കഴിയുമോ? ഓൺലൈൻ ആക്ടിവിസം ശാശ്വതമായ ജനാധിപത്യ ഇടപെടൽ സൃഷ്ടിക്കുന്നുണ്ടോ? അതോ രാഷ്ട്രീയത്തെ താൽക്കാലിക പ്രവണതകളിലേക്കും വൈകാരിക പ്രതികരണങ്ങളിലേക്കും മാത്രമായി ചുരുക്കുന്നുണ്ടോ?
3: ഇതിന്റെ സ്ഥാപകർ പറയുന്നത് ഇതൊരു പാരഡി പൊളിറ്റിക്സ് ആണ്.
0: കോഴിക്കോട് സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവിയും തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ സാബു തോമസ്,
3: മാനിഫെസ്റ്റോ കാണുമ്പോൾ ഇത് ഒരു പാരഡി മാത്രമല്ല, ഒരു പക്ഷേ ഈ മൂവ്മെന്റ് തൽക്കാലത്തേക്ക് അവസാനിച്ചേക്കാം. പക്ഷേ ഈ പാറ്റകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ജീവസമൂഹമാണ്. ജെൻ സെഡിന്റെ ആവശ്യങ്ങൾ, അവരുടെ മൂവ്മെന്റുകൾ, ആ പരിപ്രേക്ഷ്യത്തിലാവണം നമ്മൾ ഇതിനെ വീക്ഷിക്കേണ്ടത്. ലോകത്ത് പലയിടത്തും സോഷ്യൽ മീഡിയ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. പലതും വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവങ്ങളാണ്. ഇതിലെ യുവജനതയുടെ പങ്കാളിത്തവും വളരെ വലുതാണ്. അടുത്ത കാലത്തുണ്ടായ ചില ജെൻ സെഡ് വിപ്ലവങ്ങൾ ഗ്ലോബൽ സൗത്തിന്റെ തന്നെ രാഷ്ട്രീയം മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത് അത്തരത്തിലുള്ള വിപ്ലവത്തിനുള്ള ഒരു സാഹചര്യം ഒരിക്കലുമില്ല, ഇപ്പോഴത്തെ നിലയിൽ ഒരിക്കലുമില്ല. ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പലയിടത്തും അവിടുത്തെ യുവത നിലവിലുള്ള ഭരണകൂടങ്ങളുടെ കഴിവുകേടുകൾക്കെതിരെ പ്രതികരിക്കുന്നു. ആ പ്രതികരണം വിപ്ലവമായി മാറുകയും രാഷ്ട്രീയ അസ്ഥിരതകളിലേക്ക് പല രാജ്യങ്ങളെയും നയിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പാരഡി പൊളിറ്റിക്സിനെ ഭരണകൂടവും സമൂഹവും കുറെ കൂടി ഗൗരവമായി കാണേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് റോബർട്ട് ഹെരിമാൻ, അദ്ദേഹം 2008 ഒരു പൊളിറ്റിക്കൽ പാരഡി ആൻഡ് പബ്ലിക് കൾച്ചർ

0: എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഹ്യൂമർ എന്ന് പറയുന്നത് വെറുമൊരു ഹ്യൂമറിൽ മാത്രം അവസാനിക്കുന്നില്ല, അതൊരു സസ്റ്റൈനിങ് ഡെമോക്രാറ്റിക് പബ്ലിക് കൾച്ചറിലേക്ക് മാറുന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഭരണകൂടവും ഭരണഘടനയും എവിടെയാണെങ്കിലും ഭരണഘടനയും കൊടുക്കുന്ന നിയമപരിരക്ഷകൾ രക്ഷകൾക്ക് പബ്ലിക് സ്പീച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിരക്ഷകൾ പബ്ലിക് ഡിസ്കോഴ്സിന്റെയൊക്കെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ, ആ കാർട്ടൂണിന്റെയും പ്രിന്റ് മീഡിയയുടെയും കാലം കഴിഞ്ഞതുകൊണ്ട് ഈ ക്രോക്രോച്ചും പുതിയ പൊളിറ്റിക്കൽ സറ്റയറായി കാർട്ടൂണായി നമ്മുടെ മുമ്പിൽ വരികയാണ്.
1: ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പൗരന്മാരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ ശാക്തീകരിക്കുമ്പോൾ കള്ളങ്ങളും ഡീപ് ഫേക്കുകളും ദുഷ്ടലാക്കോടെ കൃത്രിമമായി നിർമ്മിച്ച ആഖ്യാനങ്ങളും നുണപ്രചരണങ്ങളും വേഗത്തിൽ വ്യാപിക്കുന്ന ഇടങ്ങളും അവ സൃഷ്ടിക്കുന്നുണ്ട്.
2: ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്.
1: പൊളിറ്റിക്കൽ സയന്റിസ്റ്റും സെഫോളജിസ്റ്റുമായ ഡോക്ടർ ജി ഗോപകുമാർ,
2: സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവിന് ശേഷം പുതിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇക്കാലത്ത് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, പ്രത്യേകിച്ച് യുവാക്കൾക്ക് എത്രത്തോളം മനസ്സിലായി, അതിനെക്കുറിച്ച് അവർക്കുള്ള പ്രതികരണം, ഇവയെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് അഴിമതിയൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് സമൂഹത്തിൽ എത്തിക്കണം, അത് സംശയമൊന്നുമില്ല. കൺവെൻഷനായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കഴിയാത്തതിന്റെ പ്രധാന കാരണം അവരും ഭരണത്തിൽ വരുമ്പോൾ ഇത്തരം അഴിമതിയിൽ പെടുന്നത് കൊണ്ട് പല പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ചും ജനങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. ആ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ടും അവർ പറയുന്നതിനേക്കാൾ ക്രെഡിബിലിറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം അനൗപചാരികമായ രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ, അതിന് അംഗീകാരമൊന്നുമില്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അത് രാഷ്ട്രീയ ബോധം വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണകരമാണ്.
1: ഗൗരവമേറിയ ചർച്ചകളിലും ഭരണഘടനാ മൂല്യങ്ങളിലുമാണ് ജനാധിപത്യം വളരുന്നത്. എന്നാൽ ഇന്റർനെറ്റ് രാഷ്ട്രീയം പലപ്പോഴും വൈകാരിക പ്രകടനങ്ങൾക്കാണ് വേദിയാകുന്നത് എന്നാണ് ആക്ഷേപം. ചിന്താപരമായ സംവാദത്തെക്കാൾ വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്ന ഉള്ളടക്കത്തെ അൽഗോരിതം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രാഷ്ട്രീയ ചർച്ചകളെ ധ്രുവീകരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ഐ ടി സെല്ലുകളും ഇൻഫ്ലുവൻസേഴ്സും നയിക്കുന്ന ഡിജിറ്റൽ ക്യാമ്പയിനുകളുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം സുതാര്യതയെയും കരുതലുള്ള രാഷ്ട്രീയ ആശയവിനിമയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്.
3: പ്രധാനമായും ഈ അടുത്ത കാലത്ത് നടന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ MBBS UG എക്സാമിനേഷനിലുണ്ടായ ചില കറപ്ഷനും
1: കേരള കേന്ദ്ര സർവകലാശാല ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിന്റെയും സ്കൂൾ ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിന്റെയും പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സുരേഷ് രംഗരാജൻ,
3: അതിനോടനുബന്ധിച്ച് സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന അഴിമതിയുടെ ഒരു നേരിട്ട കാഴ്ച ഇതുമൂലം പലർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുമാത്രം ബുദ്ധിമുട്ട് കുട്ടികളിലും രക്ഷകർത്താക്കളിലും ഉണ്ടായിട്ടുണ്ടെന്ന് പൊതുജനത്തിന് ബോധ്യമായി കഴിഞ്ഞു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഭവം മറ്റേതെങ്കിലും വ്യവസ്ഥിതിയിലാണ് നടന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ആരാണോ റെസ്പോൺസിബിൾ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുക്കേണ്ടതാണ്. പക്ഷെ ജനാധിപത്യത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഈ താമസിപ്പിക്കുന്നത് കൊണ്ട് വരുന്ന ഏറ്റവും വലിയൊരു ഭവിഷ്യത്താണ്, പ്രത്യേകിച്ചും യുവജനങ്ങളുടെ. യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും, അവർ വളരെ ഇംപേഷ്യന്റ് ആണ്, അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഡിലേയും അതുപോലെ യൂണിവേഴ്സിറ്റി അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിലുള്ള ട്രാൻസ്പേരൻസി ഇല്ലായ്മയും ഒരുപക്ഷെ യുവജനങ്ങളിൽ അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്.
1: ഇന്റർനെറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെ ഒരു ഭീഷണിയായി പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്ന് നിരീക്ഷകർ പറയുന്നു. ജനാധിപത്യ പങ്കാളിത്തത്തിൽ അത് പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാലത്ത് പൊതുകാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന യുവാക്കൾ ഇപ്പോൾ നയങ്ങളെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നു, നേതാക്കളെ ചോദ്യം ചെയ്യുന്നു, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങളെ ദേശീയ വേദികളിൽ എത്തിക്കാൻ സോഷ്യൽ മീഡിയ പ്രാപ്തമാക്കിയിട്ടുണ്ട്.
4: എന്തുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ വരുന്നു?
1: ഡോക്ടർ CA ജോസുകുട്ടി,
4: സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് യുവജനങ്ങൾ സംഘടിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു സാമൂഹിക പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്നു എന്നത് നിലവിലുള്ള ഭരണകൂടത്തോടുള്ള അതൃപ്തിയാണ്.
1: ഡോക്ടർ PM ജോഷി,
5: ജാതിയും മതവും പണവും കൊണ്ടുള്ള സാമ്പ്രദായിക രാഷ്ട്രീയം മടുത്തു എന്നതിന്റെ തെളിവാണ് CJP കിട്ടിയ വർദ്ധിച്ച പിന്തുണ. ഒരു ആക്ഷേപഹാസ്യ പ്രസ്ഥാനം എന്നതിലുപരിയായി CJP മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ വ്യക്തമായും പുതുതലമുറയുടെ ഇന്നത്തെ രാഷ്ട്രീയത്തോടുള്ള പ്രതികരണങ്ങളാണ്. വളർച്ച മുരടിച്ച പഴഞ്ചൻ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ ഹൈറാർക്കികൾ, കുത്തക മാധ്യമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയൊക്കെ പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിലും അതനുസരിച്ച് സ്വയം നവീകരിക്കുന്നതിലും പരാജയപ്പെടുന്നിടത്താണ് ജെൻസി മൂവ്മെന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്.
1: ഇന്റർനെറ്റ് പാർട്ടികളുടെ ഉയർച്ച ആത്യന്തികമായി സമകാലിക ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വലിയ സത്യം വിളിച്ചു പറയുന്നു. പൌരന്മാർ, പ്രത്യേകിച്ച് യുവതലമുറ ഉടനടി നേരിട്ടും തുടർച്ചയുമായുള്ള ഉത്തരങ്ങൾ തേടുന്നു. പൊതുജീവിതത്തിൽ വെറും കാഴ്ചക്കാരായി തുടരാൻ അവർ തയ്യാറല്ല. ഭരണഘടനാ ധാർമ്മികതയിലും വസ്തുതാപരമായ സംവാദത്തിലും പൌരബോധത്താലും നയിക്കപ്പെടുകയാണെങ്കിൽ ഈ യുവത്വം ശക്തമായ ഒരു ജനാധിപത്യ ശക്തിയായി മാറാൻ കഴിയില്ലെന്ന് ആര് കണ്ടു?
6: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്ന്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMGയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും.

0: അടുത്ത മാസം 21-ന് നടത്താനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനക്കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3-ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 മണിക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമ്മീറാപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും

0: അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കു മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ ഒന്നര മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശ്രദ്ധ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങൾ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
1: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-0 ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21-ലെ നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഃ ജാഃ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു ഹ്യഃ രാഷ്ട്രപതി ഭവനെ ആയോജിതെ നാഗരിക അലങ്കരണ സമാരോഹേ ഷഡ്ഷഷ്ടിഃ പ്രമുഖാഗ്രഗണ്യ വിഭൂതിഭ്യഃ പദ്മ പുരസ്കാരാൻ പ്രാദാത്. ഏതേഷു ദ്വാഭ്യാം വിഭൂതിഭ്യാം പദ്മവിഭൂഷണം ഷഡ്ഭ്യഃ പദ്മഭൂഷണം സഹൈവ അഷ്ടപഞ്ചാശത് വിഭൂതിഭ്യഃ പദ്മശ്രീഃ പ്രദത്തഃ. കലാക്ഷേത്രേ വിശിഷ്ട യോഗദാനാർത്ഥം സുപ്രസിദ്ധഃ ചലച്ചിത്ര അഭിനേതാ ധർമേന്ദ്രസിംഹ ദേവുൽ മഹോദയഃ മൃത്യോപരാന്തം പദ്മവിഭൂഷണ സമ്മാനേന അലങ്കൃതഃ. അഭിനേതുഃ ഭാര്യാ ഹേമാ മാലിനി ഏതം പുരസ്കാരം സ്വീകൃതവതി. പ്രഖ്യാതഃ ഭാരതീയ സാരംഗി വാദകഃ ഡോക്ടർ എൻ രാജമപി പദ്മവിഭൂഷണ സമ്മാനേന സുപൂജിതഃ. അസ്മിന് അലങ്കരണ സമാരോഹേ ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രീയമന്ത്രി അമിത്ഷാഹ ഗജേന്ദ്രസിംഹ ശേഖാവതഃ HD കുമാരസ്വാമി ച ഉപസ്ഥിതാഃ ആസൻ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ് അദ്യ ആരഭ്യ സിക്കിം രാജ്യസ്യ ത്രിദിവസാത്മികാം യാത്രാം വിധാസ്യതി. സിക്കിം പ്രവാസകാലേ സാ വിവിധേഷു കാര്യക്രമേഷു ഭാഗം ഗ്രഹീഷ്യതി. അനേകാനി സ്ഥാനാനി ച ദ്രക്ഷ്യതി. രാഷ്ട്രപതി മഹോദയ സായംകാലേ ഗംഗ്ടോക് നഗരെ സ്ഥിതെ നൈംനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇതി സംസ്ഥാം പ്രതി ഗമിഷ്യതി. സിക്കിം സർവകാരേണ തസ്യാഃ സ്വാഗതായ വിപുലാഃ പ്രബന്ധാഃ വിഹിതാഃ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ അഥ യുഗാണ്ട ദേശേഷു ഇബോള സംക്രമണം അന്താരാഷ്ട്രീയ ചിന്തായാഃ സാർവ

0: പുലർവെട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ICAR കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനം ഇന്ന് തിരുവനന്തപുരത്തെ ICAR CTCRIയിലെ മില്ലേനിയം ഹാളിൽ സുസ്ഥിര വിള ഉൽപാദനത്തിനായി മണ്ണിന്റെ ആരോഗ്യ പരിപാലനവും സന്തുലിത വള ഉപയോഗവും എന്ന വിഷയത്തിൽ ഒരു ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും പരിസ്ഥിതി സുസ്ഥിരത സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ വിള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിന്റെ പ്രാധാന്യം, സന്തുലിത വള ഉപയോഗം, സുസ്ഥിര പോഷക പരിപാലന രീതികൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യം. ഉദ്ഘാടന സെഷനിൽ ICAR CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു അധ്യക്ഷത വഹിക്കും. കേരള സർക്കാരിന്റെ കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാനും കേരള കാർഷിക സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ പി രാജേന്ദ്രൻ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ

മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത്, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തല 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188824481. സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയ്ക്കു വേണ്ടി 2026 ജൂൺ 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. ഉയർന്ന പ്രായപരിധി 4 പുരുഷന്മാർ 35 വയസ്സ്, സ്ത്രീകൾ 40 വയസ്സ്. നിയമാനുസൃതമായ ഇളവുകൾ ബാധകമാണ്. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിൽ ഉള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ളവർ 0479-7952-2-944-8, 2-44-9968, 2-44-7-79-2-68 എന്നിവയിൽ ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തതിനുശേഷം 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ സിപിസിആർഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതുമാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: പുലർവെട്ടത്തിൽ ഇനി റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ഇന്ന് മെയ് മാസം 26-ാം തീയതി. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് അറിയാനായി കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: പ്രശസ്തനായ നിരൂപകനും പ്രഭാഷകനുമായിരുന്ന സുകുമാർ അഴീക്കോട് 1926 മെയ് 26-നാണ് ജനിച്ചത്. ഉപനിഷത്തുകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ അദ്ദേഹത്തിന്റെ തത്വമസി എന്ന ഗ്രന്ഥം മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇതിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കപടതകൾക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ സാംസ്കാരിക നായകരിൽ ഒരാളായിരുന്നു. 2007 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകിയെങ്കിലും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് വിരുദ്ധമാണ് ഇത്തരം ബഹുമതികൾ എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം അത് നിരസിച്ചു. 2014 മെയ് 26-നാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ 15-ാമത് പ്രധാനമന്ത്രിയായി ആദ്യമായി അധികാരമേറ്റത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അയൽ രാജ്യങ്ങളായ സാർക്ക് കൂട്ടായ്മയിലെ ഭരണാധികാരികളെ ഈ

0: സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ഇതിൽ പങ്കെടുത്തിരുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി 2 വ്യക്തിഗത മെഡലുകൾ നേടിയ ഗുസ്തി താരം സുശീൽ കുമാർ 1983 മെയ് 26 ജനിച്ചത്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 66 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അദ്ദേഹം വെങ്കല മെഡലും 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇതേ ഇനത്തിൽ വെള്ളി മെഡലും സ്വന്തമാക്കി ചരിത്രം കുറിച്ചു. തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1966 മെയ് 26 സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഈ പ്രദേശം ബ്രിട്ടീഷ് ഗയാന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കരീബിയൻ ദ്വീപുകൾക്ക് പുറമെ ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ബ്രിട്ടന്റെ പ്രധാന കോളനിയായിരുന്നു ഇത്. ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണ ദൌത്യം പൂർത്തിയാക്കി അപ്പോളോ 10 പേടകം 1969 മെയ് 26 ഭൂമിയിൽ തിരിച്ചെത്തി. തോമസ് സ്റ്റാഫോർഡ്, ജോൺ യങ്, യൂജിൻ സെർനാൻ എന്നീ 3 ബഹിരാകാശ സഞ്ചാരികളാണ് ഇതിലുണ്ടായിരുന്നത്. ഇതിലെ ലൂണാർ മോഡ്യൂൾ ചന്ദ്രോപരിതലത്തിന് വെറും 15.6 കിലോമീറ്റർ മാത്രം അടുത്തുവരെ എത്തി നിരീക്ഷണം നടത്തി.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഗർഭിണികളുടെ ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഡോക്ടർ ഹീര ആർ സംസാരിക്കുന്നു.
2: വളരെ സമഗ്രവും ചിട്ടയായതുമായ പരിചരണം ആവശ്യമുള്ളൊരു കാലമാണ് ഗർഭാവസ്ഥ. ഗർഭാവസ്ഥയിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഹോർമോൺ വ്യതിയാനം കാരണമാണ് ഉണ്ടാകുന്നത്. ഗർഭാവസ്ഥയിലെ പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ സാധാരണ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യാൻ പ്രയാസമോ മടിയോ ഒക്കെ കാണിക്കും. വായിലുണ്ടാകുന്ന അണുബാധ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും ദോഷമായി ബാധിക്കാവുന്നതുകൊണ്ടാണ് ഈ സമയത്ത് വായുടെയും പല്ലിന്റെയും ശുചിത്വവും ആരോഗ്യവും പ്രാധാന്യം അർഹിക്കുന്നത്. ഹോർമോൺ വ്യതിയാനം, ഉമിനീർ കുറവുകൊണ്ട് വായിലുണ്ടാകുന്ന വരൾച്ച, പൂപ്പൽ രോഗം, ഗർഭാവസ്ഥയിലെ ഡയബറ്റിസ് മുതലായ കാരണങ്ങൾ കൊണ്ട് വായു ദുർഗന്ധം ഉണ്ടാകാം. എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിന് യോജിച്ച ചികിത്സ തേടേണ്ടതാണ്. സാധാരണ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ജലദോഷം പ്രശ്നമില്ലെങ്കിലും ഇൻഫെക്ഷൻസ് കടുത്താൽ പനി വരാം. ഗർഭാവസ്ഥയിൽ പനി വന്നാൽ സാധാരണഗതിയിൽ മാറുമെന്ന് വിചാരിച്ചിരിക്കാതെ ഒരു ഫിസിഷ്യനെ കണ്ട് പരിശോധനകളും ചികിത്സയും തേടുക. ഗർഭാവസ്ഥയിൽ എപ്പോൾ എന്ത് ചികിത്സകൾ ചെയ്യാമെന്ന് നോക്കാം. എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായം തേടി അനുവാദത്തോടും കൂടി ചെയ്യുന്നതാണ് നല്ലത്. ആദ്യത്തെ 3 മാസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ, 1st trimester, പല്ല് ക്ലീൻ ചെയ്യുക, പല്ലിലെ ചെറിയ പോടുകൾ അടയ്ക്കുക എന്നിവ ചെയ്യാവുന്നതാണ്. 2nd 3 മാസം, 2nd trimester, പല്ല് ക്ലീൻ ചെയ്യുക, അത്യാവശ്യമെങ്കിൽ പല്ലെടുക്കാം, റൂട്ട് കനാൽ ചികിത്സ, വലിയ പോടുകൾ അടയ്ക്കുക മുതലായ ചികിത്സകൾ എടുക്കാവുന്നതാണ്. അവസാനത്തെ 3 മാസം അഥവാ 3rd trimesterൽ നേരത്തെ പറഞ്ഞ ചികിത്സകൾക്കൊപ്പം തന്നെ വളരെ അത്യാവശ്യമായ സർജറികൾ കൂടി ചെയ്യാം, ഇലക്റ്റീവ് സർജറീസ് എന്ന് പറയും. 3rd trimesterന്റെ 2nd പകുതിയിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലപ്പോഴും പല്ലിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാണ് ചികിത്സാ രീതി നിശ്ചയിക്കേണ്ടതും പ്രിസിഷ്യ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആകുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയാണ് ചികിത്സയുടെ പുരോഗതിയും നിശ്ചയിക്കുക. അതുകൊണ്ട് പല്ലില് പോട് വരുമ്പോൾ അതിനെ ഉടനെ തന്നെ അടച്ച് സംരക്ഷിക്കുകയും അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക. എക്സ്റേ എടുക്കുന്നത് കഴിയുന്നതും ഗർഭാവസ്ഥയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെ പ്രധാനമാണ് പോഷകസമ്പുഷ്ടമായ ആഹാരം. പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം, വൈറ്റമിൻ എ, സി എന്നിവ കൂടുതലുള്ള പാല്, മുട്ട, തൈര്, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം മുതലായവ കൂടുതലായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തവിട് കളയാത്ത കുത്തിരിയാണ് നല്ലത്. വൈറ്റമിൻ ബി, ഇ

0: എന്നിവ തവിടുള്ള അരിയിൽ കൂടുതലാണ്. മാംസ്യം അഥവാ പ്രോട്ടീൻ കൂടുതലുള്ള പയർവർഗ്ഗങ്ങൾ അധികമായി കഴിക്കുക. ഗർഭിണികളിൽ സാധാരണയായി കാണുന്ന വിളർച്ചയ്ക്ക് ഇലക്കറികൾ ധാരാളമായി കഴിക്കുക. സമീകൃതമായ ആഹാരം കഴിക്കേണ്ടത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്നറിയാമല്ലോ. അവസാനമായി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദന്തപരിശോധനയും ദന്തപരിചരണവും പ്ലാൻ ചെയ്ത് വേണ്ട ചികിത്സയും നിർദ്ദേശങ്ങളും നേടേണ്ടതാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അറിവും അനുവാദത്തോടും കൂടി മാത്രം മറ്റു ചികിത്സകൾ തേടുക. ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നുകൾ മാത്രം കഴിക്കുക.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഗർഭിണികളുടെ ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഹീര ആർ.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
3: പുലർവട്ടം തുടരുന്നു. തൊഴിലന്വേഷകർ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടിയാണ്.
4: തൊഴിൽ ദർശനം.
5: ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന് കീഴിൽ ഉത്തരാഖണ്ഡിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 91 ഒഴിവുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവ് 45. യോഗ്യത 10-ാം ക്ലാസ് വിജയവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. ടെക്നീഷ്യൻ മെയിന്റനൻസ് ഒഴിവ് 9. യോഗ്യത 10-ാം ക്ലാസ് വിജയവും ITIയും. പ്രായം 18-നും 30 വയസ്സിനും ഇടയിൽ. ടെക്നീഷ്യൻ ഫീൽഡ് അല്ലെങ്കിൽ ലാബ് റിസർച്ച് ഒഴിവ് 11. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ സയൻസ് +2 അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 18-നും 30 വയസ്സിനും ഇടയിൽ. മറ്റ് തസ്തികകളും ഒഴിവും. LD ക്ലാർക്ക് 8, ഫോറസ്റ്റ് ഗാർഡ് 7, ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് 2, ടെക്നിക്കൽ അസിസ്റ്റന്റ് 4, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, സ്റ്റോർ കീപ്പർ 3. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://fri.icfre.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://fri.icfre.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 3. കൊങ്കൺ റെയിൽവേയിൽ വിവിധ തസ്തികകളിലായി 132 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തസ്തികകളും ഒഴിവും. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ 11, ക്വാളിറ്റി ഇൻസ്പെക്ടർ 15, ടെക്നീഷ്യൻ വെൽഡർ 16, ടെക്നീഷ്യൻ ഫിറ്റർ 22, ടെക്നീഷ്യൻ EOT ഓപ്പറേറ്റർ 16, വെഹിക്കിൾ ഡ്രൈവർ 4, ലിസ്റ്റർ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ 14, ഹൈഡ്രോ ഓപ്പറേറ്റർ 2, ഓഫീസ് ബോയ് ഹെൽപ്പർ ഖലാസി 32. യോഗ്യത 10-ാം ക്ലാസ് ITI, 1 മുതൽ 2 വർഷം പ്രവൃത്തി പരിചയം, ഡ്രൈവർ തസ്തികയിലേക്കുള്ള വർക്ക് HMV ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. പ്രായം 50 വയസ്സ് കവിയരുത്. വാക്കിൻ ഇന്റർവ്യൂ June 8 മുതൽ 12 വരെയുള്ള തീയതികളിലാണ്. സ്ഥലം അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, വാഗൺ റിപ്പയർ വർക്ക്ഷോപ്പ്, ഓട്ടോ നഗർ, വട്ലപുടി, ഗാജുവാക്ക, വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://kongan railway.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://kongan railway.com. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ സബ്സിഡിയറി സ്ഥാപനമായ മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക്

0: പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഒഴിവ് 25. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ 16, സിവിൽ 8, ജിയോളജി 1. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിഇ, ബിടെക്കും 2026 ഗേറ്റ് സ്കോറും, അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജിയിൽ MSc, MTechഉം 2026 ഗേറ്റ് സ്കോറും. പ്രായം 30 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 560 രൂപ. വനിതകൾക്കും SC, ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.neepco.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.neepco.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 3. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ പോർട്ട് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ഓഫീസറുടെ 5 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനറൽ 4, OBC 1. യോഗ്യത കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT മന്ത്രാലയം നൽകുന്ന GMDSS സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയിൽ പരിജ്ഞാനവും 12 വർഷത്തെ സെയിലിംഗ് പരിചയവും. ROC ആൻഡ് ARPA കോഴ്സ് പാസ്സായിരിക്കണം. പ്രായം 50 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 12. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
1: തൊഴിൽ ദർശനം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: പുലർവട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ശബരിമല ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൂർക്കഞ്ചേരി സുഗതൻ, സംഗീതം ജെറി അമൽദേവ്.

0: പുലർവട്ടം. ഇനി മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡി ജി സി എ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ

0: പുതുക്കിയ ഭേദഗതി പ്രകാരം LPG സിലിണ്ടറിനൊപ്പം PNG കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പറയുന്ന രണ്ട് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. PNG കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ LPG കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ PNG സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ LPG കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ BSFന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5 ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ൽ സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. NDRF, SDRF, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. വിശദാംശങ്ങളിലേക്ക്.
1: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് DGCA അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, PPE കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്ഥിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായിരുന്നു. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 മില്ലിമീറ്ററിനടുത്തും വർക്കലയിൽ 7 മില്ലിമീറ്ററിനടുത്തും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29th രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ്.

0: പ്രമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി.

0: പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: ജോസഫ് കൈമാപറമ്പൻ മലയാള കഥാപ്രസംഗ കലയുടെ ആചാര്യന്മാരിൽ ഒരാളും പ്രക്ഷേപകനുമായ ജോസഫ് കൈമാപറമ്പൻ 1923 ജനുവരി 7 ചേർത്തലയിൽ ജനിച്ചു. അമച്വർ നടനായിരുന്ന അച്ഛൻ എബ്രഹാമിൽ നിന്ന് അഭിനയവും പുത്തൻപാന പാടിയിരുന്ന അമ്മ ത്രേസ്യാമയിൽ നിന്ന് പാട്ടും ബാല്യത്തിൽ തന്നെ അദ്ദേഹം പഠിച്ചു. വിദ്യാലയ ജീവിതത്തിനിടയിൽ ഒരു യോഗത്തിൽ അവതരിപ്പിച്ച വിദ്യാലയ വിജയാശംസയാണ് കൈമാപറമ്പൻ്റെ ആദ്യത്തെ കലാപ്രകടനം. മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഗണ്യമായ വിൽപ്പത്തി നേടിയ കൈമാപറമ്പൻ പിന്നീട് കഥാപ്രസംഗ കലയെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കാണ് വഹിച്ചത്. ടെലിഫോൺ വകുപ്പിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കൈമാപറമ്പൻ 1958 മുതൽ ആകാശവാണിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായി ജോലിയിൽ പ്രവേശിച്ചു. ബഹുമുഖ പ്രതിഭയായിരുന്ന ജോസഫ് കൈമാപറമ്പനെ സഹൃദയ ലോകം കൂടുതലായി അറിഞ്ഞിരുന്നത് കഥാപ്രസംഗകൻ എന്ന നിലയിലാണ്. കഥാപ്രസംഗ കലയ്ക്ക് ആദ്യമായി ദേശീയ അംഗീകാരം ലഭിക്കുന്നതും കൈമാപറമ്പനിലൂടെയാണ്. വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും ആശാൻ്റെയും ഏതാണ്ടെല്ലാ ഖണ്ഡകാവ്യങ്ങളും ചെങ്ങമ്പുഴയുടെ രമണൻ, വാഴക്കുല, വയലാറിൻ്റെ ആയിഷ എന്നിവയുമാണ് പ്രധാനമായും കഥാപ്രസംഗമായി അദ്ദേഹം അവതരിപ്പിച്ചത്. കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാൻ, കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗം, കഥാപ്രസംഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ കം കോർഡിനേറ്റർ തുടങ്ങിയ നിലകളിൽ കൈമാപറമ്പൻ പ്രവർത്തിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് എന്നിവയടക്കം അനേകം ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. പതിറ്റാണ്ടിലേറെക്കാലം കഥാപ്രസംഗ വേദിയിലും പ്രക്ഷേപണ കലയിലും നിറസാന്നിധ്യമായി മാറിയ ജോസഫ് കൈമാപറമ്പൻ 2003 May 27 അന്തരിച്ചു.
2: കാലം സാക്ഷിയിൽ ഇന്ന് ജോസഫ് കൈമാപറമ്പൻ ആകാശവാണിയിൽ അവതരിപ്പിച്ച അച്ഛനും മകളും എന്ന കഥാപ്രസംഗത്തിൽ നിന്നൊരു ഭാഗം.
3: സെന്റ് ജോൺ ഇർവിൻ എന്ന പ്രശസ്ത നിരൂപകൻ ഷേക്സ്പിയർ കൃതികൾ എഴുതിയ അവതാരികയിൽ മഹാകവി ഷേക്സ്പിയറിന്റെ കലാസൃഷ്ടികളിൽ നിരവധി മൂലകൾ ഉണ്ടെന്ന് പറയുന്നു. ഓരോ മൂലയിലും ഓരോ സൗന്ദര്യ മൂല്യമുണ്ട്. ഓരോ നൂറ്റാണ്ട് കഴിയും തോറും കവിതയുടെ മാധുര്യം കൂടുതൽ ആസ്വാദ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഇന്നും ലണ്ടനിൽ എന്നും എന്ന വിധം ഷേക്സ്പിയർ കൃതികൾ അരങ്ങേറിയിട്ടും അത് കാണാൻ ടിക്കറ്റ് കിട്ടാതെ ആളുകൾ നിരാശരായി മടങ്ങുന്നത്. ഈ സവിശേഷത അച്ഛനും മകളും എന്ന വള്ളത്തോൾ കവിതയ്ക്കുമുണ്ട്. മഹർഷി കശ്യപനെ കാണാൻ വരുന്ന വിശ്വാമിത്ര മഹർഷിയെയാണ് ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത്. ഗുരുവാ

0: വിശ്വാമിത്ര മഹർഷിയാണ് അതിഥിയെങ്കിലും നേരെ അങ്ങനെയൊന്നും കാണാൻ സാധ്യമല്ല. അദ്ദേഹം വിശ്വാമിത്രന്റെ ഗുരുപാദരാണ്. വള്ളത്തോൾ അച്ഛനും മകളും രചിക്കാൻ ഉണ്ടായ സാഹചര്യം കൂടി നാം അറിയണം. കോട്ടയ്ക്കൽ സാഹിത്യ പരിഷത്തിൽ ഒരു കവിതാ മത്സരം ഉണ്ടായിരുന്നു. പലരും പങ്കെടുത്തു. ഇംഗ്ലണ്ടിലും ഇതുപോലെ കവിതാ മത്സരങ്ങൾ നടത്താറുണ്ട്. അന്ന് ക്രിസ്തുദേവൻ വെള്ളം വിചാക്കിയ കഥയായിരുന്നു കവിതയ്ക്ക് പ്രമേയമായത്. പലരും എഴുതി. ബൈറൺ സമ്മാനം നേടി. വാട്ടർ സോ ഇറ്റ് ക്രിയേറ്റർ ആൻഡ് ബ്ലഷ് എന്നതായിരുന്നു വള്ളത്തോളിൻ്റെ കവിതയ്ക്ക് തുല്യമായി ബൈറൺ എഴുതിയ കവിത. വളരെ മനോഹരമായ കൽപ്പന. വെള്ളത്തിൽ ക്രിസ്തു കൈവച്ച ഉടനെ വെള്ളത്തിൻ്റെ സൃഷ്ടാവിനെ മനസ്സിലായി. വെള്ളത്തിൻ്റെ വൈവർണ്ണ ഭാവമാണ് വീഞ്ഞ്. കോട്ടയ്ക്കലെ മലയാള കവിതാ മത്സരത്തിൽ മിക്ക കവിതകളും ശുഷ്കമായിരുന്നു. അതുകൊണ്ട് വള്ളത്തോൾ തന്നെ ഒരു ഖണ്ഡകാവ്യം എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എഴുതിയതാണ് അച്ഛനും മകളും എന്ന ഇന്നത്തെ കവിത.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ജോസഫ് കൈമാപ്പറമ്പന്റെ ശബ്ദം.

0: പുലർവട്ടത്തിൽ ഇനി കേൾക്കാം ഗാന്ധി സ്മൃതി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ഡർബനിൽ ബാരിസ്റ്ററായി പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങിയതോടൊപ്പം പൊതുപ്രവർത്തനത്തിലും ഗാന്ധി ഉത്സാഹപൂർവ്വം ഏർപ്പെട്ടിരുന്നു. തന്റെ സേവനം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് അത്യധികം ആവശ്യമായിരുന്ന ഒരു കാലമാണ് അതെന്ന് ഗാന്ധിക്ക് ബോധ്യമായി. തെക്കേ ആഫ്രിക്കയിലേക്ക് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഉപജീവനമാർഗം തേടലായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനുള്ള നല്ലൊരവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഗാന്ധി തെക്കേ ആഫ്രിക്കയിലെത്തിയിട്ട് അപ്പോഴേക്കും 3 കൊല്ലമായി. അവിടുത്തെ ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും നല്ലപോലെ മനസ്സിലാക്കുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞു. അതുപോലെ ഗാന്ധിയെ നല്ലപോലെ അറിയുന്നതിന് അവിടെയുള്ളവർക്കും നല്ല പ്രാക്ടീസും മതിയായ വരുമാനവും ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായി പാർക്കുവാൻ തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് തന്റെ ഭാര്യയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ഇന്ത്യയിലേക്ക് പോകണമെന്ന ആഗ്രഹം ഗാന്ധിക്കുണ്ടായി. മാത്രമല്ല, ഇന്ത്യയിൽ പോയാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി തന്റെ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും സൌകര്യമാകും. അതുകൊണ്ട് 6 മാസത്തേക്ക് ഇന്ത്യയിലേക്ക് പോകുവാൻ തന്നെ അനുവദിക്കണമെന്ന് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1896 മധ്യത്തിൽ ഗാന്ധി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ചോങ്കോല എന്ന കപ്പലിൽ കൽക്കത്തയ്ക്കാണ് യാത്ര ചെയ്തത്. 24 ദിവസം യാത്ര ചെയ്തതിനു ശേഷം ഗാന്ധി കൽക്കത്തയിലെത്തി. അന്ന് തന്നെ ബോംബെയ്ക്ക് തീവണ്ടി കയറുകയും ചെയ്തു. കൽക്കത്തയിൽ നിന്ന് ബോംബെയ്ക്ക് പോകുന്ന വഴിക്ക് ഗാന്ധി അലഹബാദിൽ 2 ദിവസം താമസിച്ചു. അതിനിടയ്ക്ക് അക്കാലത്തെ ഒരു പ്രമുഖ ആംഗ്ലോ ഇന്ത്യൻ പത്രമായിരുന്ന പയനീറിന്റെ പത്രാധിപരെ കണ്ട് തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംഭാഷണം നടത്തി. അലഹബാദിൽ നിന്ന് ഗാന്ധി പോയത് രാജ്കോട്ടിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ലഘുപത്രിക എഴുതി പ്രസിദ്ധപ്പെടുത്തി. ഇന്ത്യയിലെ പത്രങ്ങൾക്കും സംഘടനകൾക്കും ചില പ്രധാന വ്യക്തികൾക്കും അതിന്റെ കോപ്പികൾ അയച്ചുകൊടുത്തു. ആ ലഘുപത്രികയിൽ വിവരിച്ച വസ്തുതകളെ അടിസ്ഥാനമാക്കി

0: പല പത്രങ്ങളും മുഖപ്രസംഗങ്ങൾ എഴുതി. അതിന്റെ ചുരുക്കം റോയിറ്റർ ഇംഗ്ലണ്ടിലേക്ക് അയച്ചിരുന്നു, അവിടെ നിന്ന് നേറ്റാളിലേക്കും. നേറ്റാളിൽ എത്തിയപ്പോഴേക്ക് അതിന്റെ രൂപം തന്നെ മാറിയിരുന്നു. അവിടുത്തെ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ വർത്തമാനം ഇപ്രകാരമായിരുന്നു: 1896 സെപ്റ്റംബർ 14, നേറ്റാളിലെ ഇന്ത്യക്കാരെ അവിടുത്തെ വെള്ളക്കാർ കൊള്ള ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളെപ്പോലെ അത്ര നികൃഷ്ട നിലയിലാണ് അവരോട് വെള്ളക്കാർ പെരുമാറുന്നത്. അവർക്ക് അവിടെ യാതൊരു രക്ഷയുമില്ല എന്നും മറ്റും വിവരിച്ചുകൊണ്ടുള്ള ഒരു ലഘുപത്രിക ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ ആരോപണം ശരിയാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം N.J. ജോഷിലാൽ.

പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2506-361-2506-362-363-64 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. 2026-27 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ഡിപ്ലോമ 2ാം വർഷത്തിലേക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3. കൂടുതൽ വിവരങ്ങൾക്ക് www.le.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി www.le.polyadmission.org. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകൾ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ജൂൺ 8 വൈകിട്ട് 4 മണിവരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8547-00-50000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 8547-00-50000. വെബ്സൈറ്റ് www.ihrd.ac.in. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 0471-24-74-720, 0471-24-67-728 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും ഇനി നാളെ രാവിലെ പുലർവട്ടത്തിലൂടെ കേൾക്കാം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത്

എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം ചുമട് താങ്ങി.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കുട്ടപ്പായി,
1: ആ
0: നീ കത്രീന ചേട്ടത്തിയോട് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞോ? കഴിക്കാൻ നമ്മുടെ മാർഗരറ്റ് കൂടി കാണുമെന്ന്.
2: പ്രകാശേട്ടാ, ഇത് എത്ര വട്ടം പറയണം? അവര് പ്രകാശേട്ടനെ പെണ്ണ് കാണാൻ വരികയൊന്നും അല്ലല്ലോ.
0: എടാ, ഞാനാണല്ലേ, പിന്നെങ്ങനെ അത് പെണ്ണ് കാണലാവുന്നത്?
2: അല്ല, പ്രകാശേട്ടന്റെ തിടുക്കം കുറച്ച് അസ്വാഭാവികമായതുകൊണ്ട് പറഞ്ഞതാ. ഇവരെന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നത്? ചികിത്സയൊക്കെ കഴിഞ്ഞതല്ലേ?
0: ഇവിടെ വന്നപ്പോഴല്ലേ മാർഗരറ്റിന് മനസ്സിലായത് ഇനിയും ചികിത്സിക്കപ്പെടേണ്ട ചില രോഗികൾ ഇവിടെ ഉണ്ടെന്ന്.
2: ആ, പ്രകാശേട്ടനുമായി അവർ സംസാരിച്ചിട്ടുണ്ടല്ലോ, അതായിരിക്കും കാര്യം.
0: എടാ, ഈ തമാശയല്ല, അവരെ ഈ നാട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
2: ഏ, ഇവിടെ താമസിക്കുന്നു?
0: അതെ.
2: ഓ, ഉള്ള സ്വസ്ഥത പോയി. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുക. എന്റെ ശത്രുക്കൾക്ക് ബലം കൂടുവാണല്ലോ ദൈവമേ.
0: അതിനെ നീയും മാർഗരറ്റും ശത്രുക്കളാണോ?
2: ശത്രുതയൊന്നുമില്ല പ്രകാശേട്ടാ. എന്തുകൊണ്ടോ അവർക്ക് എന്നെ ഇഷ്ടമല്ല. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ വേരുള്ളവരോട് ചെറിയൊരു പുച്ഛം ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ.
0: കുട്ടപ്പായി, അതിന് നീ തമിഴ്നാട്ടുകാരനല്ലോ. പണിക്കരു സാറിൻ്റെയും ഇവിടുത്തെ അമ്മയുടെയും മകനല്ലേ. പിന്നെ നിന്റെ സ്വഭാവം അതിനാർക്കും ഗ്യാരണ്ടി പറയാനാവില്ല.
2: പ്രകാശേട്ടാ, യു ടൂ പാടില്ല. തങ്കപ്പെട്ട സ്വഭാവം എന്നേ പറയാവൂ.
0: അത് മാർഗരറ്റിന് മനസ്സിലായിട്ടുണ്ട് ബേബി ടീച്ചറുടെ കേസിന്റെ കാര്യത്തിൽ.
2: അതിൽ ഞാൻ നിരപരാധിയാണെന്ന് ബേബി ടീച്ചർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്.
0: പാവം ബേബി ചേച്ചി. അവർക്ക് നെല്ലും പതിരും അറിയാൻ വയ്യാതായിപ്പോയി. പക്ഷേ മാർഗരറ്റിന് അറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ അതൊന്നും കാര്യമാക്കണ്ട, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം.
2: ഓ, രണ്ടാഴ്ച കഴിയുമ്പോൾ എങ്ങോട്ട് പോകാനിരിക്കുന്ന പ്രകാശേട്ടനാ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എൻ്റെ കാര്യം പോക്കാണ്. ആ ഡോക്ടറാണെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിയാണ്. ഞാൻ വീണ്ടും അനാഥനാവോ എന്തോ.
0: നീ കിടന്നിങ്ങനെ സാഹിത്യം പറയാതെ അടുക്കളയിലോട്ട് ചെല്ല്. അപ്പത്തിന് സ്റ്റൂവും കടലയും വേണമെന്ന് പ്രത്യേകം പറയണം. മാർഗരറ്റിന് രണ്ടും ഇഷ്ടമാണ്.
2: ആ, പറയാം.
3: മാഗി, എപ്പോഴാണ് തിരിച്ചെത്തിയത്? നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ ഇതുവരെ പറ്റിയില്ല. ഗംഗാരേട്ടൻ പോയി മാഗിയെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നോ?
4: ഞാൻ പോയി വിളിച്ചു. പത്തിന്റെ പാസഞ്ചറിൽ വന്നു. ഹൈദ്രോസിന്റെ മോന്റെ ടാക്സിയിൽ പോയി. ഡോക്ടർക്ക് യാത്രാക്ഷീണം കാണും.
3: ഏ, ഒട്ടുമില്ല ഗംഗാരേട്ട. ഞാൻ ഒറ്റയടിക്കല്ല യാത്ര ചെയ്തത്. ഇടയ്ക്കൊരു ദിവസം വീട്ടിൽ പോയിട്ടാ വന്നത്. അല്ല, അനുവിനിപ്പോ എഴുത്തൊന്നുമില്ലേ? ഈയിടെ എഴുത്തൊന്നും കാണാറില്ല.
5: റൈറ്റേഴ്സ് ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. എഴുതാൻ തുടങ്ങുമ്പോൾ ഒരു അധൈര്യം. മുമ്പ് എഴുതിയതിനേക്കാൾ നന്നായി എഴുതാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു തോന്നൽ.
4: അനുകുഞ്ഞ് എന്തിനാ ഇങ്ങനൊരു പ്രയാസം? എഴുതിയ 4 നോവലുകളും നാട്ടിലെ കുട്ടികൾ വരെ വായിക്കുന്നുണ്ട്. പിന്നെന്താ കുഞ്ഞേ?
3: ഇത് എനിക്ക് സ്കോപ്പുള്ള വിഷയമാണ്. മിക്ക എഴുത്തുകാർക്കും ഇതേ അനുഭവമുണ്ടനു. കുറച്ച് കഴിയുമ്പോൾ തനിയെ മാറും. വല്ലാതെ പെർഫെക്ഷൻ ആഗ്രഹിച്ചാലും ഇതുണ്ടാവാറുണ്ട്.
5: ശരിയായിരിക്കും മാഗി, എനിക്ക് മാഗിയുടെ സഹായം വേണം.
4: ഡോക്ടറുടെ കയ്യിൽ എന്തോ മാജിക് ഉണ്ട്. ബേബിയെ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് എനിക്ക് പോലും അറിയില്ല.
3: അതിലൊട്ടും അത്ഭുതമില്ല ഗംഗാരേട്ട. ഞാൻ പഠിച്ചത് പ്രയോഗിക്കുന്നു, പിന്നെ എന്റെ ചില പൊടിക്കൈകളും.
5: ദേ, ബേബി ചേച്ചി വരുന്നു. ഗംഗാരേട്ടനെ അന്വേഷിച്ചു വരുന്നതായിരിക്കും.
6: അല്ല അനു, അനുവിനെ കാണാൻ തന്നെ വന്നതാ. അയ്യോ, ഇതാര് ഡോക്ടറോ? ഡോക്ടർ എന്നാ വന്നത്?
3: ദേ, ഇപ്പൊ വന്നതേ ഉള്ളൂ ബേബി ചേച്ചി. ഗംഗാരേട്ടനാ കൂട്ടിക്കൊണ്ടു വന്നത്.

0: നിന്നോട് പറയാൻ പറ്റിയില്ല ബേബി. ഡോക്ടറുടെ ടെലിഗ്രാം വന്നപ്പോൾ തന്നെ പ്രകാശ് എനിക്ക് ആളെ അയച്ചു. ഞാൻ ബാങ്കിന് നേരെ പോവുകയായിരുന്നു.
1: പ്രകാശ് ഏട്ടന് ചിലപ്പോ ഒന്ന് ഡൽഹി വരെ പോകേണ്ടി വരും, അതറിഞ്ഞായിരുന്നോ?
2: ഇല്ലല്ലോ അനു. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും?
3: അതിനൊരു സംവിധാനം കാണില്ലേ? ട്രസ്റ്റിന്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ടാവും.
0: ഇതുവരെയുള്ള കീഴ്വഴക്കം പണിക്കരി സാറിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾ സെക്രട്ടറിയാവും, അയാൾ തന്നെയാവും സ്കൂളിന്റെ മാനേജർ.
1: ഗംഗാരേട്ടാ, ഇതൊരു കുടുംബ ട്രസ്റ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബൈലോ മാറ്റാനിരിക്കുകയായിരുന്നു അച്ഛൻ, അപ്പോഴാ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നത്.
2: സാർ ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ട്രസ്റ്റ് വിപുലമാക്കണമെന്ന് സാർ ആഗ്രഹിച്ചിരുന്നു.
3: ആ, അത് ഇനിയും ആകാലോ, ഒട്ടും വൈകിയിട്ടില്ല. തൽക്കാലം അനുവിന് ചുമതലയേൽക്കാമല്ലോ.
0: അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പ്രകാശ് എത്രയും വേഗം തിരിച്ചു വരട്ടെ. പ്രകാശ് കൃത്യമായും ഭംഗിയായും കാര്യങ്ങൾ നടത്തി.
1: അതെന്താ, ഞാൻ കാര്യങ്ങൾ ചെയ്താൽ ശരിയാവില്ലേ? ബേബി ചേച്ചി പറയട്ടെ.
2: പ്രകാശും അനുവും എനിക്കൊരുപോലെയാ.
3: ഹാ, ഇതാണ് ഡിപ്ലോമസി, ആർക്കും വേണ്ട പിണക്കം.
0: ഇതുവരെ അനേകം പ്രശ്നങ്ങൾക്ക് നടുവിലും കാര്യങ്ങൾ ഭംഗിയായിപ്പോയി. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ലത് വരും തീർച്ച.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
6: പുലർവട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം നാട്ടുരാജാവ്.
7: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും.

0: polygamy ban as Assam introduces uniform civil code bill. With Trump administration's new policy, 7 lakh green card seekers left U.S. in state of anxiety, writes Economic Times. City swelters, warmest May night in 14 years, says the Times of India. And finally, the Tribune cites Chhattisgarh government turns former Naxal hit areas into tourist hubs, with tribal culture helping the communities develop a sense of ownership while generating income. And with that, it's back to you, Anuja.
1: Thank you, Nina. And now, before we end the bulletin, the headlines once again. Quad Foreign Ministers meeting to be held in New Delhi today. President Draupadi Murmu to embark on a three-day visit to Sikkim beginning today. More than 300 tourists stranded in Gulmarg Gondola in Jammu and Kashmir rescued after technical snag halted its operations. DGCA issues directives for airlines after Ebola outbreak declared health emergency by WHO. CNG price hiked by 2 rupees per kg in Delhi. India thrashed Maldives 11-0 in their opening Group B match of SAF Women's Football Championship. And in IPL cricket, defending champions Royal Challengers Bengaluru to take on Gujarat Titans this evening. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഒരു ദിവസം വിശ്വത്തിന്റെ കളിയും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യയുടെ അമ്മാമൻ വന്നു കയറിയത്. മൂപ്പരൊരു പഴയ മനുഷ്യനാണ്, പ്രതാപിയുമാണ്. കുടുംബത്തുള്ളതൊക്കെ അയാളുടെ സമ്പാദ്യമാണ്. കൃഷിക്കു പുറമെ വ്യാപാരവുമുണ്ട്, വിത്ത് കച്ചവടം, പണമിടപാട്, കൊപ്പര ഉണക്കൽ, അങ്ങനെ പലതും. ഈ കാണുന്നതൊക്കെ ഞാനുണ്ടാക്കിയതാ, ഞാനോ ഒരുത്തൻ. ഇതാണ് അങ്ങോരുടെ മുദ്രാവാക്യം. പുതിയ ഒരാളെ കണ്ടാൽ അത് പറയുകയും ചെയ്യും. കറുത്തു തടിച്ച ശരീരം, മേലാകെ രോമം, നെറുകയിൽ ഒരു വെളുത്ത കുറ്റിക്കാട്, ഭസ്മം കൊണ്ട് പട്ടയടിച്ച നെറ്റി, നീണ്ട മൂക്ക്, പരലോകസുഖത്തിനുവേണ്ടി ധരിക്കുന്ന സ്വർണം കെട്ടിച്ച രുദ്രാക്ഷം, ഇഹലോക സൗഭാഗ്യത്തിനു വേണ്ടിയുള്ള 4 ഉരുൾ മോതിരങ്ങൾ, ഇല്ലിക്കുന്നു മുണ്ട്, ഈർക്കിൽ കരയൻ വേഷ്ടി, വെള്ളി കെട്ടിച്ച ചൂരൽ വടി. ഗംഭീരനായിരുന്നു വേലുമ്മാൻ. അയാൾ വന്നു കയറിയപ്പോൾ മാസ്റ്റർ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ആദരിച്ചു. ഇരിക്കൂ. ഉടനെ ഭാര്യയെ വിവരമറിയുകയും ചെയ്തു. അവർ വന്ന് വാതിൽക്കൽ പകുതി മറഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, അമ്മാമൻ എപ്പോഴേ പുറപ്പെട്ടത്? അമ്മായിക്കും കുട്ടികൾക്കും വിശേഷിച്ചൊന്നുമില്ല, അയാൾ വാചകം പൂർത്തിയാക്കി. എന്നിട്ട് വിശ്വനാഥനെയും മരുമകളെയും ഒന്ന് നോക്കി. പ്രസവിച്ചാൽ ഒന്നറിയിക്കാൻ കൂടി സമയമില്ല അല്ലേ മാധവി? അതൊരു ചോദ്യത്തേക്കാൾ അധികം ഒരാജ്ഞാപനമായിരുന്നു. പ്രസവിച്ചില്ല, മാധവിയമ്മ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്നിടം കണ്ണിട്ട് നോക്കുകയും ചെയ്തു. ശേഷം വിവരമെല്ലാം പറഞ്ഞേക്കൂ എന്നർത്ഥത്തിൽ. ഈ കുട്ടി ഇവിടത്തെ അല്ലേ? കാരണവർ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. അതിന് മറുപടി ഉണ്ടായില്ല. മാസ്റ്റർ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി, ഭാര്യ മാസ്റ്ററുടെ മുഖത്തേക്കും, പിന്നെ രണ്ടുപേരും തലയും താഴ്ത്തി നിന്നു.
6: എന്താ മിണ്ടാത്തത്? ഈ കുട്ടി ഇവിടത്തെ അല്ലേ എന്ന്?
5: അല്ല.
6: എന്നാൽ അതിങ്ങോട്ട് പറഞ്ഞൂടെ.
5: അല്പം ഒരാശ്വാസത്തോടെ കാരണവർ തുടർന്നു,
6: ഏതാ കുട്ടി?
5: ഒരു വളർത്തുകുട്ടിയാണ്, മാധവിയമ്മ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. കാരണവർ രാമൻ നായരെയും മാധവിയമ്മയെയും മാറി മാറി നോക്കി. അത്ഭുതമോ ദേഷ്യമോ എന്തൊക്കെയോ ആ മുഖത്ത് സ്ഫുരിച്ചിരുന്നു.
6: ആരു പറഞ്ഞു ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ?
5: ആരോട് ചോദിച്ചിട്ട്? തൻ്റെ കുടുംബക്കാരും ബന്ധുക്കളുമെല്ലാം എന്തു ചെയ്യുന്നതും തന്നോട് ചോദിച്ചിട്ട് വേണ്ടേ? ദേശക്കാർ കൂടി അങ്ങനെ ചെയ്യുന്നു.
6: കുട്ടിയെ വലിച്ചെറിയാൻ സാധിക്കോ?
5: രാമൻ മാസ്റ്റർ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു.
6: സാധിക്കില്ല അല്ലേ?
5: ഉച്ചിക്കുടുമ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തട്ട് തട്ടിക്കൊണ്ട് കാരണവർ എഴുന്നേറ്റു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. സ്മൃതിമധുരം കേൾക്കാം. ബാല്യകാലം തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. ചില ഗാനങ്ങൾ നമുക്ക് ബാല്യകാല സ്മരണകൾ സമ്മാനിക്കും. അങ്ങനെയുള്ള ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യം ഏകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: കമോൺ ബോയ്സ് ലെറ്റ്സ് ഗോ പ്രാക്ടീസ്.
1: നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
0: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
1: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവർ ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
2: എന്നാൽ RBIയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യൂ.
3: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയർ ഇല്ലേ, അതുപോലെയാ RBIയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBIയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
4: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: സ്മൃതി മധുരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപാങ്കുരൻ സംഗീതം പകർന്ന് ചിത്ര പാടിയത്. ചിത്രം മഴവില്ലിനറ്റം വരെ.

0: സ്മൃതിമധുരം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ കന്ധരാസനം, വജ്രാസനം, ഈ ആസനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
3: മലർന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന മറ്റൊരു യോഗാസനമാണ് കന്ധരാസനം. സേതുബന്ധാസനത്തിന്റെ മറ്റൊരു പേരാണ് കന്ധരാസനം എന്ന് പറയാം. കഴുത്തിനും അനുബന്ധ പേശികൾക്കും ബലം നൽകുന്നതുകൊണ്ടാണ് കന്ധരാസനം എന്ന പേര് വന്നത്. ഇനി ഈ യോഗാസനം പരിശീലിക്കേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം. മലർന്നു കിടക്കുക, കാൽമുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ ഊരയോട് ചേർത്ത് നിലത്ത് പതിച്ചു വയ്ക്കുക. അതിനുശേഷം അതതുവശത്തെ കൈകളെക്കൊണ്ട് അതതുവശത്തെ കാലിന്റെ നെരിയാണിയിൽ അഥവാ ആംഗിൾ ജോയിന്റുകളിൽ പിടിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഊരയുടെ ഭാഗം പതുക്കെ ഉയർത്തുകയും പൂർണ്ണ നിലയിലെത്തിയ ശേഷം പതുക്കെ ശ്വാസോച്ഛ്വാസം ചെയ്യുകയും വേണം. 3-4 പ്രാവശ്യത്തെ ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസത്തിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം താഴ്ന്നു വരിക. കഴിവിനനുസരിച്ച് ആവർത്തിച്ചതിനു ശേഷം ക്രമമായി ശവാസനത്തിലേക്ക് വന്ന് വിശ്രമിക്കുക. തോളുകൾക്കും കഴുത്തിനും പുറത്തെ പേശികൾക്കും നട്ടെല്ലിനും ബലം നൽകുന്നതിനും ഊരവേദന ശമിപ്പിക്കുന്നതിനും ഈ പരിശീലനം ഉപകരിക്കും. കാൽമുട്ടുകൾക്ക് വേദന ഉള്ളവരും ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവരും ഈ പരിശീലനം ശ്രദ്ധിച്ച് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. വജ്രാസനം. മുട്ടുകൾ മടക്കിയിരിക്കുന്ന രീതിയാണ് വജ്രാസനം. ഭക്ഷണം കഴിച്ച ശേഷവും ചെയ്യാവുന്ന ഒരു യോഗാസനമാണ് വജ്രാസനം. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും കരളിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനും നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനക്കേട് എന്നിവ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. പെൽവിക്കേരിയയിലേക്കും ആമാശയത്തിലേക്കും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനാൽ മലവിസർജനവും ദഹനവും മെച്ചപ്പെടുന്നു. അടിവയറ്റിലെ അവയവങ്ങൾക്കും ഗ്രന്ഥികൾക്കും നാഡീഞരമ്പുകൾക്കും ബലവും പുഷ്ടിയും ഉണ്ടാക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഭക്ഷണശേഷം വജ്രാസനത്തിൽ 10-15 മിനിറ്റ് സമയം ഇരിക്കുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാനായി പാൻക്രിയാസിന് സഹായകമായി ഭവിക്കുന്നു. ഹെർണിയ വരാതിരിക്കുവാനും ആർത്തവ രോഗങ്ങൾ കുറയ്ക്കുന്നതിനും വജ്രാസനം നല്ലതാണ്. വജ്രാസനം ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം. കാലുകൾ രണ്ടും നേരെ മുമ്പോട്ട് നീട്ടി ദണ്ഡാസനത്തിൽ നിവർന്നിരിക്കുക. കാലുകൾ ഓരോന്നായി മടക്കി പുറകോട്ടെടുത്ത് പാദങ്ങൾ മലർത്തി അതത് വശത്തെ പൃഷ്ഠങ്ങളോട് ചേർത്ത് വയ്ക്കുക. കാൽമുട്ടുകൾ രണ്ടും ചേർത്ത് ശരിയായി നിവർന്നിരിക്കുക. കൈയുകൾ നീട്ടി കാൽമുട്ടുകളിൽ വിരലുകൾ ഒതുക്കി കമഴ്ത്തി വയ്ക്കുക. മുഖം ശാന്തമായിരിക്കണം. പരിശീലന സമയത്ത് സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് 2 മിനിറ്റ് ഇരിക്കാൻ ശ്രമിക്കുക. വജ്രാസനം ചെയ്യുമ്പോൾ ശിരസ്സും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിവർന്നിരിക്കണം. കാൽമുട്ടുകൾ ചേർന്നിരിക്കണം. അതേപോലെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. വജ്രനാഡിയെ ഉത്തേജിപ്പിക്കുന്നതിനാലാണ് ഈ ആസനത്തിന് വജ്രാസനം എന്ന പേര് വന്നത്. സുഷുമ്ന നാഡിക്കുള്ളിലാണ് വജ്രനാഡി സ്ഥിതി ചെയ്യുന്നത്. ഇത് നാഭിയുടെ താഴെ നിന്നും ആരംഭിക്കുകയും അവിടെ നിന്ന് ഉയരുകയും ചെയ്യുന്നു. വജ്രനാഡി രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു.

0: അതുകൊണ്ട് തന്നെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ വജ്രാസനത്തിൽ ധ്യാനിക്കുന്നത് ഉത്തമമാകുന്നു.
1: കന്ധരാസനം, വജ്രാസനം, ഈ ആസനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്കെഴുതൂ. ഇമെയിൽ ഐ ഡി youth.airtvm@gmail.com. ഇമെയിൽ ഒരിക്കൽ കൂടി youth.airtvm@gmail.com, അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം രമേശൻ നായരുടെ വരികൾക്ക് മനോരമേശൻ സംഗീതം പകർന്ന് കാർത്തിക്കും ശ്വേതയും പാടിയ ഗാനം, ചിത്രം +2.

0: ഉടങ്ങളും.
1: ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ താരം സോന നായർ.
0: മുളയായി പാടി എന്തോ
1: മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് തനതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് സോന നായർ. 1996 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സോന, അരയന്നങ്ങളുടെ വീട്, നെയ്ത്തുകാരൻ, പാസഞ്ചർ, പട്ടണത്തിൽ സുന്ദരൻ, കസ്തൂരിമാൻ, വെറുതെ ഒരു ഭാര്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടിയായി തിളങ്ങി. സിനിമയോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഏറെ സജീവമായ സോന നായർ പ്രമുഖ ചാനലുകളിലെ ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. പോസിറ്റീവ് വേഷങ്ങളും ശക്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള സോനയുടെ കഴിവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൌമ്യമായ മുഖഭാവവും മികച്ച അഭിനയ പാഠവും കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സോന നായർ അഭിനയ രംഗത്ത് മികവോടെ തുടരുന്നു.

ഹലോ, നമസ്കാരം. ഞാൻ സോണ നായർ. ഹലോ പ്രിയഗീതത്തിലേക്ക് അതിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് കുറച്ച് ശ്രോതാക്കളെ ഞാൻ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ കുറച്ച് ശ്രോതാക്കളുമായിട്ട് അവരുടെ ഇഷ്ടഗാനവും അവരുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഇന്ന് ഏതൊക്കെ ശ്രോതാക്കളാണ് എന്നെ വിളിക്കുകയും അവരോടൊപ്പം സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാവുകയും, മാത്രമല്ല അവരുടെ ഇഷ്ടഗാനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നറിയാനും ഞാൻ കൗതുകത്തോടെ ഇരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോകാം.

0: ഹലോ.
1: ആ മേഡം, ഞാൻ കോട്ടയത്ത് നിന്നാണ്, സജി കുമാർ എന്നാണ് പേര്.
0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം സജി. എന്താണ്, വർക്ക് ചെയ്യാണോ?
1: ഞാൻ കൺസ്ട്രക്ഷനിലായിരുന്നു, മധ്യപ്രദേശിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്.
0: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് ആകാശവാണി. ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ വരാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, എന്റെ വൈഫാണ് കൂടുതൽ സമയം രാവിലെ തൊട്ട് ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയാണ്.
0: അതെ അതെ അതെ അതെ അതെ, അതൊരു ഭയങ്കര ഒരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ആരൊക്കെയോ നമ്മുടെ കൂടെ ഉള്ളത് പോലെ തോന്നും. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഈ പാട്ടും ഇവരുടെ പ്രോഗ്രാമും ഒക്കെ ഇങ്ങനെ സ്ഥിരമായി കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സുഖമാണ് ശരിക്കും. അതെ, ഏത് പാട്ടാണ് ഈ പ്രോഗ്രാമിൽ കേൾക്കാന്?
1: ലൂക്കയിലെ നീല നേരം എന്നൊരു പാട്ടുണ്ടല്ലോ,
0: ലൂക്ക സിനിമയില്. അത് നമുക്ക് കേൾക്കാം. അത് സൂരജസ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് അത് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഹരിനാരായണന്റെ ലിറിക്സ്.
1: എന്റെ മകനാണ്.
0: ഓ ശരി,
1: എറണാകുളത്താണ്, ഞാനിപ്പോ കോട്ടയത്തുണ്ട്.
0: ആഹാ, ഞാന് ഈ പാട്ടിങ്ങനെ ആലോചിച്ചപ്പോ, നോർമലി അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ പറയില്ല. അതായത് ഈ പാട്ട് നല്ല സൂപ്പർ പാട്ടാണ്, പക്ഷെ നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഈ ന്യൂ ട്രെൻഡില് അല്ലെങ്കിൽ പറയുന്ന ന്യൂജൻ ടീമുകളാണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു, ഇതെല്ലാം കൊള്ളാലോ, ന്യൂജൻ ഒരു തോട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അതിന്റെ സിംഗറിന്റെ അച്ഛനാണ് വിളിക്കുന്നത്. അതൊരു വലിയ ട്വിസ്റ്റ് ആയി പോയി. ഓ ശരി ശരി ശരി, സൂപ്പർ. അപ്പൊ പിന്നെ ഇനി ആ പാട്ടിനെ പറ്റിയൊന്നും ഞാൻ അധികമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അതാരാണ് എഴുതിയിരിക്കുന്നതെന്നും പാടിയതും മ്യൂസിക്കും ചെയ്തേക്കുന്ന സൂരജാണ് അല്ലേ? സൂപ്പർ പാട്ടാണ്, നല്ല മൂവിയാണ് ടോവിനോയുടെ. അപ്പൊ എന്തായാലും സൂരജിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രോജക്ട് ഏതാ?
1: ഇപ്പൊ ഒന്ന് രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സിനിമയുടെ പേരൊന്നും അവൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: എന്തായാലും സന്തോഷം. സൂരജിനോട് പറഞ്ഞേക്കണം, ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടിരുന്നു, അപ്പൊ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടന്നു എന്നുള്ള കാര്യം പറയണം. സന്തോഷം സന്തോഷം ചേട്ടാ സംസാരിച്ചതില്. അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം മാഡം.
0: ഹലോ പ്രിയ, ഗീതത്തിലേക്ക് വന്നോളൂ.
1: സന്തോഷമായിരുന്നു എനിക്ക്.
0: ആണോ, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഓരോരുത്തർ വരുമ്പോഴും ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറില്ല.
0: അപ്പൊ ഇന്നാണോ കിട്ടുന്നേ?
1: അപ്പൊ
0: അതൊരു ഭാഗ്യല്ലേ? എനിക്കും കൂടെ ഭാഗ്യാണ്, നിങ്ങളിവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
1: അതെ അതെ അതെ.
0: എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഹരിപ്പാട് നിന്ന് ബീന.
0: ഹരിപ്പാട് നിന്ന് ബീന. ബീന വർക്ക് ചെയ്യാണോ?
1: ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
0: ഇല്ല. മക്കളൊക്കെ?
1: മക്കൾ രണ്ടുപേര്, യാദവും യുവലും.
0: എന്താ ചെയ്യണ പിള്ളേര്?
1: യാദവും മൂത്താള്, സ്വത്തു ഇപ്പൊ കഴിഞ്ഞിട്ട് നിക്കുന്നു. യതുല് ആറാം ക്ലാസ്സില്.
0: ഓ ശരി ശരി. ഏത് പാട്ടാ വേണ്ടേ?
1: താനേ പൂവിട്ട മോഹം.
0: പാടോ?
1: അങ്ങനെ ഒന്നും പാടത്തില്ല.
0: എന്നാലും ഒരു രണ്ട് ലൈൻ
1: പിള്ളേർ,
0: രണ്ട് ലൈൻ ഒരു രണ്ട് ലൈൻ അറിയാമെങ്കിൽ പാടിക്കഴിഞ്ഞാൽ എല്ലാരും കേൾക്കും.
1: താനേ പൂവിട്ട മോഹം, മോഹം വിരുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം.
0: കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് സസ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ്. പിന്നെ വേണുചേട്ടന്റെ നല്ല പാട്ടുകളല്ലേ അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും? ഒന്നിനൊന്നിനു വെച്ചാണ്. പിന്നെ പിന്നെ പിന്നെ എല്ലാ പാട്ടുകളും അതെ. പ്രത്യേകിച്ച് ജോൺസൺ മാഷിന്റെ മ്യൂസിക്കും, വലിയൊരു കലാകാരനാണ് ജോൺസൺ മാഷ്. അദ്ദേഹത്തിന്റെ സംഗീതം വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോ ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി. ഓ, താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ,
2: ഓക്കെ, എന്താ പേരെന്താണ്?
1: രാജീവ്.
2: രാജീവ് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടോ അതോ ആകാശവാണിയുടെ?
1: വിളിക്കാറുണ്ട്.
2: പാടാറൊക്കെ ഉണ്ടോ? പാടും. ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് നിറങ്ങളെ എന്നുള്ള
2: നിറങ്ങളീ ആ പാട്ടാണോ? അഹം സിനിമയിലെ പാട്ടാണത് അല്ലേ? നല്ല പാട്ടാണ്, നല്ല ചോയ്സ് കേട്ടോ, നല്ല പാട്ടാ. അപ്പോ എന്തായാലും മാരീഡ് ആണോ? വൈഫിന്റെ പേരെന്താ?
1: വൈഫിന്റെ പേര് കവിത.
2: കവിത, കുഞ്ഞുങ്ങള്?
1: കുഞ്ഞുങ്ങള് രണ്ട് പേര്. എനിക്ക് ഓട്ടോ വെട്ടിപ്പാണ് ജോലി. മാഡത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്.
2: കസ്തൂരിമാൻ. കസ്തൂരിമാൻ മാത്രമേ കണ്ടിട്ടുള്ളോ? എന്തായാലും വിളിച്ചതിനൊക്കെ ഒരുപാട് സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പാടുന്നുണ്ടോ രണ്ടുപേരി?
1: ഓ, രണ്ടുപേരി ആ പാട്ട് പാടാം.
2: പാടിക്കോ.

0: എഴുതിയ ദിവ്യാനുഷാദ കളമോ.
1: നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ, ശരിക്കും നല്ല രസമുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്, ട്രൈ ചെയ്യണം. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇത് കുറച്ച് കടുപ്പുള്ള പാട്ടാണ് എന്നാലും അതൊക്കെ നന്നായി പാടുന്നുണ്ട്. അപ്പോ എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. വളരെ സന്തോഷം വിളിച്ചതില്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്താ പേരെന്താണ്?
1: പേര് സുരേഷ്.
0: എവിടുന്നാ?
1: കല്ലമ്പലം, ഞക്കാട്.
0: ഓക്കെ സുരേഷ്, വർക്ക് ചെയ്യാണോ?
1: ടൈലറിംഗ് ഷോപ്പാണ്, ഞക്കാടാണ്.
0: ഓക്കെ ഓക്കെ. പിന്നെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് തോന്നുന്നു.
1: അതെ, സ്ഥിരം ശ്രോതാവാണ്.
0: രാവിലെ റേഡിയോ ഓൺ ചെയ്താൽ പിന്നെ കിടക്കുമ്പോഴാണ് നൈറ്റിൽ അല്ലേ ഓഫ് ചെയ്യുന്നത്?
1: അതെ, രാവിലെ പ്രഭാത കഴിഞ്ഞ് 6 മണിക്ക് പ്രഭാത വേദിയോടുകൂടി തുടങ്ങും. വീട്ടിലുണ്ട്, കടയിലും.
0: എവിടെ എത്തിയാലും ആകാശവാണിയാണ്. കടയിൽ നിന്ന് വീട്ടിലോട്ട് പോയാലും തിരിച്ച് കടയിലേക്ക് വന്നാലും ഒക്കെ അതൊരു നല്ല നല്ല കാര്യമാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിയാനും പാട്ടുകൾ ആസ്വദിക്കാനും അല്ലേ, കുറെ ഡിബേറ്റുകളും വാർത്തകളും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ. ഏത് പാട്ടാ വേണ്ടേ സുരേഷിന്? തുമ്പപ്പൂക്കാറ്റിൽ താനേ ഊഞ്ഞാലാടും, അതല്ലേ? നല്ല പാട്ടാണ്. അപ്പൊ ഈ പാട്ട് കണ്ണൂർ രാജൻ അദ്ദേഹമാണ് അതിന്റെ സംഗീതം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹം അതിന്റെ ലിറിക്സ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി സുരേഷ്. സംസാരിച്ചതിനും എനിക്ക് സന്തോഷം. ഓക്കെ, ശരി ശരി ശരി.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം
2: മാഡം. നമസ്കാരം.
1: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: എന്താ പേര്?
2: എന്റെ പേര് ഖുർഷിദ് എന്നാണ്.
1: ഖുർഷിദ്, ആ എവിടെ നിന്നാ വിളിക്കുന്നത്?
2: ഞാൻ വട്ടിയൂർക്കാവിന്നാണ്.
1: വർക്ക് ചെയ്യാണോ എവിടെയും?
2: ഇല്ല, ഞാൻ ഹൗസ് വൈഫ്
1: ആണ്. കുട്ടികള്?
2: ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്, മോനുണ്ട്. മോന് MBA പഠിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചുപോയി.
1: ഓ ശരി. ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട് അല്ലേ?
2: കേൾക്കാം. രാവിലെ തൊട്ടേ വെച്ച് കേൾക്കും. TV കാണാൻ പറ്റൂല. TV ഉണ്ട്, പക്ഷെ അതില് സ്പോർട്സ് മാത്രമേ കിട്ടത്തുള്ളൂ. മോൻ ക്രിക്കറ്റ് ഒക്കെ കണ്ടോണ്ടിരിക്കും.
1: അപ്പൊ അതുകൊണ്ട് TV പ്രോഗ്രാംസിന് പകരം റേഡിയോ ഫുൾ ടൈം.
2: മാഡത്തിന് ഇപ്പൊ ഏത് വർക്ക്?
1: ഞാനിപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യ TV-യില് സ്വയംവര പന്തൽ, രാത്രി 8 മണിക്ക്. TV കാണാത്ത ഒരാളോട് നമ്മള് അതിനെ പറ്റി പറഞ്ഞിട്ട്.
2: അല്ല, മൊബൈലിലുണ്ടല്ലോ.
1: ആ, മൊബൈലിൽ കാണണം സ്വയംവര പന്തൽ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. സിനിമ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് പ്രോജക്ടുകള്. പിന്നെ ബാക്കി കാര്യം കുറച്ച് ആഡ് അങ്ങനെയുള്ള വർക്കുകള്, ഷോർട്ട് ഫിലിംസ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. സിനിമ ഇപ്പോ കറന്റ്ലി ഒന്നും ചെയ്യുന്നില്ല. വീട്ടില് ഞാനും ഹസ്ബൻഡും. അപ്പൊ സന്തോഷം വിളിച്ചതിൽ. നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്കിപ്പോ വേണ്ടത് കുട്ടിക്കുപ്പായ എന്ന സിനിമയിലെ പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം.
1: പാടുവോ അത് രണ്ട് ലൈൻ?
2: പൊട്ടിച്ചിരിക്കും.

0: പകരം ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് പകരം സങ്കട പാട്ടുകളൊക്കെയാണ് ഡെഡിക്കേഷൻ.
1: എല്ലാരും സ്ത്രീകൾക്കെല്ലാം ഇതുപോലെയുള്ള പാട്ടുകളായിരിക്കും ഇഷ്ടം.
0: അതെ, ശരിയാ. അപ്പൊ എന്തായാലും വളരെ അർത്ഥവത്തായ പാട്ടാണ്. ഏത് പാട്ടായാലും നമ്മൾ ആസ്വാദനത്തിന്റെ രീതികളിലാണ് വ്യത്യാസം അല്ലേ. അപ്പം എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വരില്ല. എന്നാലും നിങ്ങളുടെ
1: എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഒരു ആസ്വാദനമല്ല,
0: ഒരിക്കലും അല്ല. ഇതൊക്കെ പാട്ട് കേട്ട ഇപ്പോഴത്തെ കുട്ടികൾ റേഡിയോ എടുത്ത് താഴോട്ടിടും, അങ്ങനെയാണ് പൊതുവെ. അപ്പോ അവർക്കൊക്കെ വേറൊരു ടൈപ്പ് ഓഫ് പാട്ടുകളാണല്ലോ.
1: നമുക്കൊക്കെ ഇത് കേട്ട് തീർന്നാലും മടുപ്പ് വരാത്ത
0: പാട്ടുകളാണ്. അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജീവിതവുമായിട്ട് ഒരുപാട് ഷെയ്ഡുള്ള വരികളാണ്. അപ്പൊ എന്തായാലും ബാബുരാജ് സാറിന്റെ മ്യൂസിക്കിൽ പി ഭാസ്കരൻ മാഷിന്റെ ലിറിക്സ് ആണ്. പി ലീല ഗോമതി അവരൊക്കെയാണ് ഇത് പാടിയിരിക്കുന്നത്. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ പൊട്ടിച്ചിരിക്കുവാൻ എന്ന പാട്ട്, കുട്ടിക്കുപ്പായമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പടമാണ്. അതിനകത്തുള്ള പാട്ടുകളും ഈ പറഞ്ഞ പോലെ പലരും ഇതുപോലെ ആവശ്യപ്പെടുമ്പോഴും അത്തരം പാട്ടുകളൊക്കെ നമ്മൾ ആകാശവാണിയിൽ റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ മാത്രമാണ് പഴയ സിനിമകളുടെയൊക്കെ ഒരു മനോഹാരിത നമ്മൾ പിന്നെയും പിന്നെയും അറിയുന്നത്. തീർച്ചയായിട്ടും,
1: കാരണം
0: അല്ലാതെ പറ്റില്ല. അല്ലാതെ ഇപ്പോ നമ്മൾ റേഡിയോയിൽ തന്നെ പല FM-ലും നമുക്ക് വേറെ വേറെ പാട്ടുകളാണ് കേൾക്കുന്നത്. അപ്പം ആകാശവാണി മാത്രമാണ് അതിനകത്ത് ഇത്രയും പഴയ, അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമകളുടെ പാട്ടുകൾ വരെ അവരുടെ കയ്യിൽ കളക്ഷൻസ് ഹെവിയാണ് അല്ലേ. അതുകൊണ്ട് ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, ശരി ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ പ്രിയ, ഗീതത്തിലേക്ക് സ്വാഗതം.
1: ഓക്കെ, എന്റെ പേര് സബൂറ എന്നാണ്.
0: സബൂറ സബൂറ എവിടെ? പത്തനാപുരത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ പറഞ്ഞു വർക്കൊന്നുമില്ല, ഞാനിപ്പം പലഹാരമൊക്കെ ഉണ്ടായിരിക്കും, മുറുക്കും അച്ചപ്പൊക്കെ
0: ഉണ്ടായിരിക്കുക. ബിസിനസ് ആണോ?
1: വീട്ടിലേക്കൊണ്ടെടുക്കുക.
0: ശരി ശരി, സൂപ്പർ. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ജീവിതം. നമുക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ എന്നുള്ള പാട്ട്.
0: നായിക എന്നുള്ള ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. അർജുനൻ മാഷാണ് മ്യൂസിക്, ശ്രീമാരൻ തമ്പി സാറിന്റെ രചനയില് ആണ് ഈ പാട്ട്. അപ്പൊ എന്തായാലും സൂപ്പർ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. അയ്യോ, അത് കാരണം കൊറേ പേര് ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കായിരുന്നല്ലോ, അതുകൊണ്ടാണ് ആ ഒരു വെയിറ്റിംഗ് വന്നത് കേട്ടോ. എന്തായാലും ബിസിനസ് ഒക്കെ കെങ്കേമമായിട്ട് നടക്കട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിലും സന്തോഷം. താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എവിടെ നിന്ന് വിളിക്കുന്നത്?
2: ഞാൻ വിളിക്കുന്നത് പേയാട് കുണ്ടമൺകടവിൽ നിന്ന്.
1: കുണ്ടമൺകടവ്. എന്താ ചെയ്യുന്നത്?
2: ഞാൻ വീട്ടമ്മ.
1: വീട്ടമ്മ. മക്കളൊക്കെ?
2: എനിക്ക് ഒരു മോളും പാലരാമുരത്താണ് താമസിക്കുന്നത്. കോളേജിലെ നേഴ്സാണ്.
1: ശരി ശരി.
2: ഞാനും ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളൂ.
1: ഓ ശരി ശരി. ഏതാണ് പാട്ടിപ്പോ വേണ്ടത് കേൾക്കാൻ?
2: ആ പാട്ട് വേണ്ടത് തേനും വയമ്പും എന്ന സിനിമയിലെ പാട്ടാണ്.
1: തേനും വയമ്പും നാവിൽ തൂവും ആ പാട്ട് അല്ലേ?
2: ഞാനും എന്റെ ഒരു പാട്ട്
1: പാടണം പാടണം.
2: തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം രാഗം
1: അടിപൊളി അടിപൊളി. തേനും വയമ്പും എന്ന ചിത്രത്തില് ജാനകി അമ്മ പാടിയ പാട്ടാണ്. രവീന്ദ്രൻ മാഷാണ് അതിന്റെ സംഗീതം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി ജാനകി അമ്മ ആലപിച്ച് തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ.

0: ഹലോ,
1: നമസ്കാരം. ഹലോ പ്രിയ ഗീതം, നമുക്ക് കേൾക്കാമോ? അപ്പൊ കേൾക്കണമെങ്കിൽ ഒരു പാട്ട് നമ്മൾ പറയണം അല്ലേ? ഏത് പാട്ടാണ് വേണ്ടത്?
0: മണിച്ചിത്രത്താഴിലെ പ്രിയമുള്ള ഒരാളോ വരുവാനുണ്ട് ആ പാട്ട്.
1: അപ്പോ മണിച്ചിത്രത്താഴിലെ ആ പാട്ട് ആരാണത് കേൾക്കാൻ ആഗ്രഹപ്പെടുന്നത്? എന്താണ് പേര്?
0: ശ്രീകുമാരി മലയിക്കട.
1: ഓ ശരി,
0: നെയ്യാറ്റിൻകരക്കടുത്ത്.
1: ആ നെയ്യാറ്റിൻകരക്കടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോ പ്രോഗ്രാം ഇപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു വില്ലത്തി ആയിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. നോർമലി ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്താണ് അയ്യോ വില്ലത്തിയായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കാണുന്നവരൊക്കെ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആണത്.
0: കഥാപാത്രമല്ലേ?
1: അതാണ്, അത് എല്ലാരും ചിലരും മനസ്സിലാക്കില്ല. നമ്മൾ അഭിനയിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കില്ല. അപ്പോ എന്തായാലും അത് പറ്റുമെങ്കിൽ കാണുക സൂര്യ ടിവിയില്. അങ്ങനെ വേറെ എന്താണ് വിശേഷങ്ങൾ? വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
0: വിശേഷം, എനിക്ക് ഒരു മോയുണ്ട്, വിഷ്ണു, മോള് വീണ, അവരൊക്കെ രണ്ട് കുട്ടികള്, ആൺകുട്ടികളാണ് രണ്ടുപേരക്കും. പിന്നെ എനിക്ക് നെയ്ത്താണ് ജോലി.
1: നെയ്ത്ത്, കൈത്തറി. അതാണ്
0: എവിടെ? യൂണിഫോമാണ് കുട്ടികളെ സ്കൂളിലെ.
1: ഓ ശരി ശരി ശരി ശരി ശരി.
0: നമ്മള് നെയ്ത് കൊടുക്കും, പിന്നെ അവര് ഡിസൈനൊക്കെ ആക്കി അടിച്ചു വരും.
1: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി വിളിച്ചതില്. നമുക്ക് ഈ പാട്ട് കേൾക്കാം, മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും. നല്ല പാട്ടാണ്, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ്. എപ്പ കേട്ടാലും നമ്മള് കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി ചേച്ചി. താങ്ക് യു.

0: എന്റെ വഴി തിരിച്ചു പോകും.
1: വളരെ വളരെ സന്തോഷമാണ് മലോപ്രിയ ഗീതത്തിൽ എന്നെ ഒരു അതിഥിയായിട്ട് അല്ലെങ്കിൽ ഈ ശ്രോതാക്കളുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പലരുടെയും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്, ഇഷ്ടഗാനങ്ങൾ. നമുക്ക് ഗാനങ്ങളൊക്കെ ഒരു എന്താ പറയുക, ലക്ഷങ്ങൾക്കപ്പുറമായിട്ടുള്ള ഗാനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ ഓരോ വ്യക്തികളും വിളിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടുകൾ എന്താണ് ഇഷ്ടം എന്നല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും അപ്പുറമുള്ള ഒരു കഥയാണ് ആ പാട്ടിനെ പറ്റി അവർ പറയാറ്. അവർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷവും ഒരു കൗതുകവും ഉണർത്തുന്ന ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അവർ ആവശ്യപ്പെടുമ്പോഴാണ് പിന്നെയും കേൾക്കുകയും അതൊന്നും കൂടെ ആസ്വദിക്കണമെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു എല്ലാ ശ്രോതാക്കൾക്കും, ആകാശവാണിക്കും, ഈ ഒരു ഹലോ പ്രിയഗീതത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തകർക്ക് നന്ദി.
2: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം പകർന്ന് യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ധ്രുവം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം, റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിക്കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകും. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൌമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള സാമൂഹ്യബോധമുള്ള പൌരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോഴീ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്. അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്. അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ലാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ടുന്നവരും. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന് വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർധനമുള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും. ഒന്നും ചെയ്യാനില്ലാത്തവരോ അവർക്ക് മെൻ്റൽ എനർജി കൂടുതലുമായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ. പക്ഷേ മാനസികമായിട്ടുള്ള ഒരു ശൂന്യം, അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ

0: അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
1: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന രീതി, കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങുംപുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിലെ സ്വഭാവമാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിലെത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൾക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നതെന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്കുവഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുറായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും അതുപോലും. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രഡിക്റ്റബിൾ, അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
0: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
1: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയക്കുമരുന്ന്, മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട, പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികളെ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ, പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട്, അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക്, അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത്, ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദമുള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെക്കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് ഒരു വരത്തിൽ എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്നതിൽ കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, കുട്ടി ഇപ്പോൾ എത്രത്തോളം ഉപയോഗിക്കും, ഇപ്പോൾ ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ളവരും സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു. ഇതിലെല്ലാം നമ്മൾ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷേ അടിമത്തത്തിലേക്ക് മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഒരു കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
0: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
1: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടും കൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത്, ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
0: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ എം മീനാക്ഷി ദേവ് പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ ശ്വേത അനന്തശിവൻ, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ. ആദ്യം ബിൽഹരി രാഗത്തിൽ ഏകദന്തം ഭജേഹം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി മിശ്രചാപ്പ് താളം.

0: കം ഓൺ ബോയ്സ് ലെറ്റ്സ് ഗോ പ്രാക്ടീസ്.
1: നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
0: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
1: ബാങ്കിന് അറിയിച്ചിട്ട് ഒരു മാസമായി, അവർ ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
2: എന്നാൽ ആർ ബി ഐയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
3: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേടം വരില്ലേ, അതുപോലെയാ ആർ ബി ഐയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ആർ ബി ഐ പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ആർ ബി ഐയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ ആർ ബി ഐ

0: വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
1: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി.
3: ആകാശവാണി.
4: ഹരിതവാണി.

0: മാനമ്പാടിയുടെ കുലത്തിൽപ്പെടുന്ന അറിയപ്പെടുന്ന നല്ല പാട്ടുകാരാണ് ചെമ്പൻപാടി. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെമ്പൻപാടിയുടെ പാട്ട് വേനൽക്കാലത്ത് പതിവായി കേൾക്കാൻ കഴിയും. ചരൽക്കുന്നുകളിലൂടെയോ വിശാലമായ വരണ്ട പാടങ്ങളിലൂടെയോ നടക്കാനിറങ്ങിയാൽ ഇവയുടെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കില്ല. ഇതുവരെ നിങ്ങൾക്കിവയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിനെ കാണാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റിലും എത്രയെത്ര മനോഹര ജീവികളാണെന്നോ ജീവിക്കുന്നത്. അവയെയൊക്കെ കാണുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. അറിയാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?
1: ഓരോ ജീവികൾക്കും ജീവിക്കാൻ അവയുടേതായ ആവാസ വ്യവസ്ഥയുണ്ട്. ചെറിയ കുറ്റിക്കാടുകളുള്ള ചരൽ പറമ്പുകളോടാണ് ചെമ്പൻപാടിക്ക് പ്രിയം. പെൺ തൂക്കണാങ്കുരുവിയുടെ അത്രമാത്രം വലിപ്പമുള്ള ഈ ചെറിയ പക്ഷിയെ തിരിച്ചറിയാൻ അവയുടെ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരവാസിയായ ഈ പക്ഷിയെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമേ അല്ല. തടിച്ചുരുണ്ടതും ചെമ്പിച്ച തവിട്ട് നിറമുള്ളതുമാണ് ഇവയുടെ ദേഹം. പക്ഷിയുടെ പുറത്തുള്ള കറുത്ത വരകൾ സൂക്ഷിച്ചു നോക്കിയാലേ കാണാനാകൂ. ചെമ്പൻപാടിയുടെ മാറിലും ചില വരകളും പാടുകളും കാണാനാകും. ഈ കുറിവാലൻ പക്ഷി തൻ്റെ വാലുയർത്തിപ്പിടിച്ചാണ് മിക്ക നേരവും ഇരിക്കുക. ചെറിയ പാറകല്ലിലോ പാതയോരത്തെ സർവേ കല്ലിലോ വൈദ്യുത കമ്പികളിലോ കുറ്റിക്കാട്ടിലോ ഇരുന്ന് ഇടതടവില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്

0: കലിയുഗ മദകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കേളി നൗകയ.
1: ചെമ്പൻപാടിയുടെ പാടുമ്പോഴുള്ള കസർത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. കൂടൊരുക്കുന്ന വേനൽക്കാലത്താണ് ഇവയുടെ പാട്ടും കസർത്തും പൊടി പൊടിക്കുന്നത്. ചെമ്പൻപാടി നിലത്തുനിന്ന് നേരെ മുകളിലേക്ക് പറന്നുയരുന്നതോടെയാണ് അവയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ തുടക്കം. മുകളിലേക്ക് പറക്കുമ്പോൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും. 20-30 അടി ഉയരത്തിലേക്ക് പൊന്തിക്കഴിഞ്ഞാൽ ഏതാനും നിമിഷം അവിടെ കാറ്റു ചവിട്ടി നിൽക്കും. പെട്ടെന്ന് ചിറകുകൾ വിടർത്തും. മുകളിലേക്ക് ചിറക് വിരിച്ച് ചിറകനക്കാതെ താഴേക്ക് വട്ടമിട്ട് പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടായിരിക്കില്ല താഴേക്ക് വരുമ്പോൾ കേൾക്കുക. പാടിക്കൊണ്ട് പാരഷൂട്ടിൽ ഇറങ്ങുന്നത് പോലെ ചിറകടിക്കാതെ നിലത്തേക്കിറങ്ങും.

0: ചെമ്പൻപാടിയുടെ ഇംഗ്ലീഷ് പേര് ബുഷ് ലാർക്ക് എന്നാണ്. ശാസ്ത്രീയ നാമം മിറാഫ്ര അസാമിക്ക എന്നും. പുൽവിത്തുകളും ചെറുപ്രാണികളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. ധാന്യങ്ങൾ തിന്നുന്ന ഇവ കൃഷിക്ക് ഉപദ്രവം വരുത്തുന്ന കളകളുടെ വിത്തുകൾ തിന്ന് അവ പെരുകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിത്തുകൾ കൊത്തി തിന്നുന്നതിന് അനുയോജ്യമായ കൊക്കാണ് ഇവയ്ക്കുള്ളത്.
1: ചെമ്പൻപാടി, ഇവയെ കാണുന്നത് പൊതുവെ സൗത്ത് ഏഷ്യയിലെ ഒരു നാറ്റീവാണത്. എന്ന് വെച്ചാൽ ദേശാടകരല്ല, ഇവിടുത്തെ ഒരു സ്ഥിരതാമസക്കാരാണ് ഈ പക്ഷികൾ.
2: പക്ഷി നിരീക്ഷകൻ എം എ ലത്തീഫ്:
1: കേരളത്തിലും സാധാരണയായി ഇവയെ കാണാം. പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ കേരളം. അപ്പം പെനിൻസുലാർ ഇന്ത്യയിലാണ് പ്രധാനമായും കാണുന്നത്, അതിൽ കേരളത്തിൽ സാധാരണയായി കാണുന്നതാണ്. അവയുടെ ഇംഗ്ലീഷ് പേര് അവയുടേത് ജേർഡൻസ് ബുഷ്ലാർക്ക് എന്നാണ്. പൊതുവെ അവയുടെ വിളികളും പാട്ടുകളും ഒക്കെ ഈ ശബ്ദം നല്ല രസമാണ് കേൾക്കാൻ, സംഗീതാത്മകമാണ്, നല്ല ഇമ്പമുള്ളതാണ്. പിന്നെ അവയെ കാണുന്നതാണെങ്കിൽ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കാണുക. ഞാനും വൈഫും പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് കളമശ്ശേരിയിൽ വെച്ചാണ്. അർബൻ കനോപ്പി, കളമശ്ശേരിയിലൊരു ചെറിയൊരു കാട് പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനോട് ചേർന്ന് വളരെ വരണ്ട് കിടക്കുന്ന ചില പറമ്പുകൾ, ആ പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് കൂടുതലും കിട്ടിയത്. കുറച്ച് നാണംകുണികളാണ്, ആളുകളെ കണ്ട വേഗം ചെറിയ കുറ്റിച്ചെടികളുടെ അകത്തേക്ക് ഓടിപ്പോകും അവ. എങ്കിലും നല്ല ഫോട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തടിച്ച ഒരു ഉരുണ്ട രൂപത്തിലുള്ള ശരീരമാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച്. അതുപോലെ മറ്റൊരു വ്യത്യാസം, മറ്റു ലാർക്കുകളിൽ കാണുന്നത് പോലെ തലയിൽ ഒരു ശിഖ പോലുള്ള ഒരു ഭാഗം ഉണ്ടാവും. അവയുടെ തൂവൽ തന്നെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഒരു ചെറിയൊരു കൊമ്പ് പോലെ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ, ഇങ്ങനെ ഒരു ഉയർന്ന ഒരു ചെറിയ തൊപ്പി പോലെയൊക്കെ, കൂർത്തൽ തൊപ്പി പോലെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ്. ചെമ്പൻ പാടികളിൽ മറ്റുള്ളവയെ പോലെ അത് കാണില്ല. പിന്നെ ചിറകുകളുടെ ഒരു ഭാഗം ചെമ്പൻ നിറത്തോടു കൂടിയതാണ്. പക്ഷെ അതിനെ ചെമ്പൻ പാടി എന്ന് മലയാളത്തിൽ വിളിക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇവയുടേത് താരതമ്യേന വാല് ചെറുതായിരിക്കും, മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ ചെറിയ വാലുവായിരിക്കും. ഈ പക്ഷികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടാൻ വേണ്ടി അന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾ കാണുമ്പോൾ ഒന്നല്ല, ഒന്നിലധികം പക്ഷികൾ ആ ചുറ്റുവട്ടത്തുണ്ട്. നിലത്ത് നിന്ന് കൊത്തിപ്പറക്കി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ നിഴൽ കാണുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവുകയും വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അവയുടെ ഒരു പെരുമാറ്റ രീതി. ഇതുപോലത്തെ ലാർക്കുകൾ എന്ന് പറയുന്നത് നമ്മളിവിടെ മാത്രമല്ല, അപ്പം ഇതിൻ ഇന്ത്യക്ക് പുറത്ത് ഇപ്പം പോയ സമയത്ത് കെനിയയിലെ മസൈമാരയിൽ പോയ സമയത്ത് ലാർക്കുകൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൊമ്പ് പോലെയുള്ള കിരീടമുള്ള ലാർക്കുകൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. ചെമ്പൻപാടിയെ കണ്ടിട്ടില്ല. ചെമ്പൻപാടി കേരളത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്, മറ്റ് സ്ഥലങ്ങളിലുണ്ടെങ്കിലും പകർത്താൻ പറ്റിയത് ഇവിടെ നിന്നാണ്.
2: മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് ചെമ്പൻപാടിയുടെ കൂടൊരുക്കൽ കാലം. നിലത്ത് ശത്രുക്കളുടെ ശ്രദ്ധ ആകർഷിക്കാത്തിടത്ത് പുല്ലുകളും നാരുകളും ഉപയോഗിച്ച് പന്തുപോലെയാണ് ഇവ കൂടൊരുക്കുക. കൂടിന് ഒരു പ്രവേശനദ്വാരം ഉണ്ടാകും. വാനമ്പാടി വർഗക്കാരായ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ മനുഷ്യർ തൊട്ടാൽ അവ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്നൊരു വിശ്വാസം പരക്കെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ചെമ്പൻപാടിയുടെ കുഞ്ഞിനെ തൊട്ട അനുഭവത്തെക്കുറിച്ച് പ്രമുഖ പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂടൻ എന്ന പ്രൊഫസർ കെ നീലകണ്ഠൻ എഴുതിയിട്ടുണ്ട്. പഠന കൗതുകത്തിന് അദ്ദേഹം ചെമ്പൻപാടിയുടെ കൂട്ടിലുണ്ടായിരുന്ന രണ്ടു കുഞ്ഞുങ്ങളിൽ ഒന്നിനെ പുറത്തെടുത്ത് പരിശോധിച്ചു, അതുപോലെ തിരിച്ചുവെക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആ കൂട് പരിശോധിച്ചപ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. എന്തായാലും വാനമ്പാടിയുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കാതിരിക്കുന്നതാണ് നല്ലത്.
0: വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വാനമ്പാടി വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് കരിവയറൻ വാനമ്പാടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ താടി മുതൽ ഗുദം വരെ അടിവശമെല്ലാം കറുപ്പായിരിക്കും. ഈ കറുപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മറ്റു പക്ഷികളിൽ നിന്ന് ഇവയെ തെറ്റില്ല. നമ്മുടെ ചന്തകളിലൊക്കെ പാറി നടക്കാറുള്ള അങ്ങാടിക്കുരുവിയെന്നും ചന്തക്കുരുവിയെന്നും വിളിക്കുന്ന പക്ഷിയേക്കാൾ ചെറുതാണ് ഇവ. സമഭുജ ത്രികോണാകൃതിയിലുള്ള ഇവയുടെ കൊക്ക് ധാന്യങ്ങൾ പൊളിച്ചു തിന്നാൻ ഏറ്റവും അനുയോജ്യമാണ്. പൂവന് നെറ്റിയും കവിളും വെളുപ്പാണ്. പിടലിക്കടുത്തുനിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കറുത്ത കൺപട്ട താഴോട്ടിറങ്ങി അടിവശത്തുള്ള കറുപ്പിനോട് ചേരുന്നു. തല, കഴുത്ത്, പക്ഷിയുടെ മറ്റു ഉപരിഭാഗങ്ങൾ ഇവയെല്ലാം നേർത്ത തവിട്ട് നിറത്തിലായിരിക്കും.
1: കേരളത്തിൽ നമുക്ക് കാണുന്ന വ്യത്യസ്ത ഇനം വാനമ്പാടികളിൽ പെട്ട ഒന്നാണ് കരിവയറൻ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ആഷി ക്രൗണ്ട് സ്പാരോ ലാർക്ക് എന്നാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ നിറത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ നിറം തന്നെ പ്രധാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ആ വ്യത്യാസം പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെ ശാസ്ത്രീയ നാമം എറമോപെറ്ററിക്സ് ഗ്രീഷ്യസ് എന്നാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം, ഇപ്പോൾ ഈ പക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം, ആണിനാണെങ്കിൽ തലയുടെ ഭാഗത്ത് കറുപ്പ്, അതുപോലെ തന്നെ കുറച്ചുകൂടി കറുപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് കയറി വരും എൻ്റെ ശരീരത്തിൽ. പെൺപക്ഷിയാണെങ്കിൽ ഒരു മങ്ങിയ തവിട്ട് നിറാണ് ഭൂരിഭാഗം. അതായത് കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്കുരുവിയുടെ ഒക്കെ ഒരു രൂപത്തിലാണ് ഏകദേശമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയത് തമിഴ്നാട്ടിലെ കൂന്തംകുളം എന്ന് പറയുന്ന ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അവിടെയാണ് കുറ്റിച്ചെടികളും പുൽമേടൊക്കെ ഉള്ള ഒരു തുറസായ സ്ഥലം, അവിടെ കൂന്തംകുളത്തുള്ള ഏരിയ ഉണ്ട്. അവിടെ നിന്നാണ് ഫോട്ടോ പകർത്താൻ പറ്റിയത്. മറ്റ് ഒരുപാട് പക്ഷികൾ നമുക്കവിടെ കാണാൻ പറ്റിയ ആ സമയത്ത് ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു ഇതിനെ കണ്ടത്. കേരളത്തിലുള്ള പക്ഷിയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് അത്രയും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഏറ്റവും നന്നായിട്ട് കിട്ടിയത് ഈ കൂന്തൻകുളത്ത് വെച്ചാണ്.
3: ഇനി കരിവയറൻ വാനമ്പാടിയുടെ മറ്റൊരു പ്രത്യേകത അവയുടെ പാട്ടുകളാണ്. മറ്റു വാനമ്പാടികളെപ്പോലെയൊക്കെ പാട്ട് പാടാറുണ്ട്, പക്ഷെ അവ നിലത്തിരുന്ന് പാട്ട് പാടുന്നതല്ല കണ്ടിട്ടുള്ളത്. പൊതുവെ അവർ ആകാശത്ത് പറന്നുയർന്ന് നടക്കുമ്പോഴാണ് പാടുക. അതും പ്രജനന കാലത്ത് പെൺപക്ഷികളെ ആകർഷിക്കാനും അതുപോലെ അതിർത്തി നിശ്ചയിക്കാനൊക്കെ ആയിട്ടാണ് അത്തരത്തിൽ ആകാശത്ത് പറന്ന് പ്രകടനം നടത്താറുള്ളത്. പിന്നീട് മറ്റൊന്ന് നിലത്ത് അവയുടെ ഈ കൂടൊരുക്കുന്നത് ചെറിയ കുഴികളുണ്ടാക്കിയിട്ട് ആ കുഴിയിലാണ് കൂടൊരുക്കുക. ചിലപ്പോൾ ഈ പക്ഷികളുടെയൊക്കെ കുളമ്പടിയൊക്കെ ഉള്ള ആ കുഴിയായാലും മതി, അവരതിനകത്താണ് കൂടൊരുക്കുക. അത് പുല്ല് അതുപോലെ തന്നെ വേരുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൂടൊരുക്കുന്നത്. സാധാരണ 2 അല്ലെങ്കിൽ 3 മുട്ടകളാണ് അവ ഇടുന്നത്. അതൊരു 11-12 ദിവസം കൊണ്ട് വിരിയുകയും ചെയ്യും.
2: മിക്ക നേരവും നിലത്തു തന്നെ കഴിയാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണിത്. വാനമ്പാടികളുടെ പൊതു സ്വഭാവവും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. വലിയ പാട്ടുകാരനല്ലെങ്കിലും അഭ്യാസ പ്രകടനത്തിൽ അവയെ മാറ്റി നിർത്താനാവില്ല. അഭ്യാസം തുടങ്ങുന്നത് നിലത്തുനിന്ന് 100 അടി വരെ ഉയർന്ന് പറന്നു ചെന്ന് ചിൽ ചിൽ എന്ന് ശബ്ദിക്കുന്നതോടെയാണ്. എന്നിട്ട് നിലത്തേക്ക് കൂപ്പുകുത്തും. ഏതാണ്ട് നിലത്തിനടുത്ത് വരെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നിശബ്ദനായിരിക്കുകയും താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ പാടുക എന്നതുമാണ് ഇവയുടെ ശീലം.

കിളിക്കൊഞ്ചൽ ചെമ്പൻ പാടി സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം ധന്യ എം ടി, എൻ ജെ ജോഷിലാൽ, നിർവഹണം സന്ദീപ് സുരേഷ്.

ആകാശവാണി സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം സല്ലാപം.

0: സംസാരിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദിവ്യ എസ് വിദ്യാധരൻ.
1: നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു മൊബൈൽ ഫോൺ. ഒരു ഫോട്ടോ എടുക്കാൻ, പണം ഇടപാട് നടത്തുവാൻ, മാപ്പ് നോക്കാൻ, ഭക്ഷണം ഓർഡർ ചെയ്യാൻ ഒക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ ഒരു സ്വകാര്യ ഡയറി പോലെയാണ്. ഒരുപാട് വ്യക്തിപരമായ വിവരങ്ങൾ നമ്മൾ ഫോണിൽ സൂക്ഷിക്കുന്നു. ഉദാഹരണത്തിന് ധാരാളം ഫോട്ടോകൾ, അഡ്രസ്സുകൾ, തിരിച്ചറിയൽ രേഖകളുടെ കോപ്പികൾ എന്നിവയൊക്കെ. ഇവയൊക്കെ നമ്മൾ സുരക്ഷിതമായാണോ ഫോണിൽ സൂക്ഷിക്കുന്നത്? നമ്മുടെ വീട്, വിലപ്പെട്ട വസ്തുക്കളൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് പോലെ ഫോൺ ഉപയോഗിക്കുമ്പോഴും ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെ ആവശ്യവും അങ്ങനെ എടുക്കുന്നത് വളരെയധികം റിസ്കുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. ഒന്നാമതായി നമുക്ക് ഫോൺ ഒരു സുരക്ഷിതമായ ലോക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെ നോക്കാം. ഒരു പിൻ നമ്പറോ ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ ഉപയോഗിക്കാം. പിൻ നമ്പറോ പാറ്റേണോ ഉപയോഗിക്കുമ്പോൾ മറ്റാർക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകാത്ത, എന്നാൽ നിങ്ങൾക്ക് അനായാസം ഓർക്കുന്ന ഒരു നമ്പറോ പാറ്റേണോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഫോണിൽ നമ്മൾ ധാരാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് എന്തെല്ലാം വിവരങ്ങളിലേക്കുള്ള ആക്സസ് വേണം എന്നുള്ളതിന് പെർമിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പലവിധ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കാറുമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യാനോ, കോണ്ടാക്ട് നമ്പേഴ്സ് എടുക്കാനോ, ലൊക്കേഷൻ ആക്സസ് ചെയ്യാനോ, അങ്ങനെ പലതും. നിങ്ങളപ്പോൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കണം, ഈ ആപ്പിന് ശരിക്കും ഈ വിവരങ്ങളിലേക്കുള്ള ആക്സസ് കൊടുക്കണമോ വേണ്ടയോ എന്ന്. ഉദാഹരണത്തിന് ഒരു പാചകക്കുറിപ്പുകൾ തരുന്ന ഒരു ആപ്പിന് നമ്മുടെ ലൊക്കേഷൻ അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ ഫ്ലാഷ് ലൈറ്റ് ആപ്പിന് കോണ്ടാക്ട് ലിസ്റ്റിലേക്കുള്ള ആക്സസ്സും കൊടുക്കേണ്ട കാര്യമില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അനുമതികൾ നൽകുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ. അനാവശ്യമായ വിവരങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അജ്ഞാത സന്ദേശങ്ങളും കോളുകളും. അജ്ഞാതമായ ലിങ്കുകൾ, നമുക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ഫോൺ കോൾസ്, ഇവയൊക്കെ നമ്മുടെ പാസ്വേഡോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ ഒക്കെ മനസ്സിലാക്കി തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ളതാകാം. അതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു അത്യാവശ്യ സന്ദർഭം സൃഷ്ടിക്കുന്ന ഒരു സന്ദേശം വരികയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ബാങ്ക് ഒരിക്കലും ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ ഒരു ഇമെയിലൂടെയോ പാസ്വേഡോ പിൻ നമ്പറോ OTPയോ ചോദിക്കുകയില്ല. അത്യാവശ്യമായിട്ട് അക്കൗണ്ട് ബ്ലോക്കായി, പിൻ നമ്പർ ഷെയർ ചെയ്യണം, അങ്ങനെ വളരെ അത്യാവശ്യം എന്നുള്ളൊരു വ്യാജ തോന്നൽ ഉളവാക്കുന്ന മെസ്സേജുകൾ ഒഴിവാക്കണം. അതുപോലെ വളരെ അവിശ്വസനീയമായ സാമ്പത്തിക ഓഫറുകൾ, സമ്മാനങ്ങൾ ഒക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കരുത്. ഇത് പലപ്പോഴും നമ്മുടെ വിവരങ്ങളോ ധനമോ തട്ടിയെടുക്കാൻ ക്രിമിനൽസ് ഉപയോഗിക്കുന്ന ട്രാപ്സ് ആകാം. അതുപോലെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വിശ്വസനീയമായ സ്റ്റോറുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. പരിചയമില്ലാത്ത സ്റ്റോഴ്സിൽ നിന്ന് പരിചയമില്ലാത്ത ആപ്പോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊതുസ്ഥലങ്ങളിലെ പബ്ലിക് വൈഫൈ വളരെ സൗകര്യപ്രദമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ഓൺലൈൻ ബാങ്കിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഒഴിവാക്കുക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫോൺ വഴി സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതാ ക്രമീകരണങ്ങൾ, പ്രൈവസി സെറ്റിംഗ്സ് ഒന്ന് പരിശോധിച്ച് നോക്കണം. ആർക്കൊക്കെ നമ്മുടെ പോസ്റ്റുകളും വ്യക്തിഗത വിവരങ്ങളും കാണാനാകുമെന്ന് നോക്കുക. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ എങ്ങനെയുള്ള വിവരം ആണ് നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഒരു യാത്ര പോകുമ്പോൾ, യാത്ര പോകാൻ തുടങ്ങുമ്പോൾ ഒക്കെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുന്നത്, ഒരു ആശുപത്രിയിൽ പോകാൻ തുടങ്ങുമ്പോൾ ഉള്ള ഫോട്ടോ ഷെയർ ചെയ്യുന്നത്, തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ക്രിമിനൽസിന് പണം തട്ടിയെടുക്കാനുള്ള നിരവധി മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. വളരെ കെയർഫുള്ളായിട്ട് വേണം പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ സമൂഹ മാധ്യമങ്ങളിൽ ഫോൺ വഴി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഇമേജിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഇൻഫർമേഷൻ ഉണ്ടാകാം. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്ന മെസ്സേജസിനെ പറ്റിയും നല്ല ബോധമുണ്ടായിരിക്കണം. സത്യസന്ധമായ വിവരങ്ങൾ ഷെയർ ചെയ്യാവൂ എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. ദീർഘനാള് നമ്മളൊരു ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ സ്റ്റോറേജ് സ്പേസ് തീരാറാകുമ്പോഴേക്കും ഫോൺ വളരെ സ്ലോ ആകാൻ തുടങ്ങും. പിന്നെ എന്തെങ്കിലും ഡേറ്റ ഫോണിൽ

0: സേവ് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റോറേജ് ഇല്ല എന്നുള്ള മെസ്സേജ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടി സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ മെമ്മറി സ്പേസ് നന്നായിട്ട് മാനേജ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ ഫോണിലെ ആപ്പുകൾ, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എത്ര സ്പേസ് ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യമില്ലാത്ത ഫോട്ടോസ്, വീഡിയോസ്, ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ഫയലുകൾ നമ്മൾക്ക് ഏതെല്ലാം ഫോൾഡറുകളിൽ കാണാമെന്ന് നോക്കാം. ഇപ്പോൾ ഫയല് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഫോൾഡറുണ്ട്, ഡൗൺലോഡ്സ് ഫോൾഡർ. ഇവിടെ ഒരുപാട് ഫയൽസ് പഴയത് ആവശ്യമില്ലാത്ത കാണും. അപ്പോൾ അത്തരം ഫയൽസ് ഡിലീറ്റ് ചെയ്യുകയോ ഡൗൺലോഡ് ഫോൾഡർ ക്ലിയർ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ധാരാളം മെമ്മറി സ്പേസ് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകളുടെ ക്യാഷ് സ്റ്റോറേജും ക്ലിയർ ചെയ്യാം. നേരത്തെ എന്തെങ്കിലും ആവശ്യത്തിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച ആപ്പുകൾ പിന്നെ ദീർഘനാൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത്ര ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആക്കാൻ പറ്റും. ഇനി വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ ആപ്പുകളിൽ സ്റ്റോറേജ് മാനേജ് ചെയ്യുക, ആവശ്യമില്ലാത്ത വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക, ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷനൊക്കെ ഓഫ് ആക്കുക. ധാരാളം ഫോട്ടോസ്, സെൽഫീസ്, സ്ക്രീൻഷോട്ട്സ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം മറ്റൊരു സ്റ്റോറേജിലേക്ക്, ഉദാഹരണത്തിന് ക്ലൗഡ് സ്റ്റോറേജിലേക്കോ വേറൊരു സ്റ്റോറേജ് മീഡിയയിലേക്കോ മാറ്റിയ ശേഷം ഡിലീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഏരിയ ഫ്രീ ആക്കാൻ കഴിയും. ഇതുപോലെ ഡൗൺലോഡ് ഫോൾഡറിലും നിരവധി ഫോട്ടോയും വീഡിയോയും ഡോക്യുമെൻസും ഉണ്ടാകാം. അവയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും. വിശ്വസനീയമായ ക്ലീനിങ് ആപ്പുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ള ഫോട്ടോസ്, ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, വലിയ വലിയ ഫയൽസ്, വലിയ ഡോക്യുമെന്റ്സ് ഒക്കെ വേറെ സ്റ്റോറേജിലേക്ക് മാറ്റി മാനേജ് ചെയ്യുന്നത് ഫോണിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ഇത് ഫോണിന്റെ വേഗതയും കാര്യക്ഷമതയും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ സമാധാനമായി മറ്റൊരു ഫോണിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു ഫോൺ കോൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഫോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ലിങ്ക് ഉപയോഗിക്കുക. ഈ ലിങ്കിൽ നിന്ന് ഫോൺ എവിടെയാണെന്ന് അറിയാൻ പറ്റും, ഫോൺ റിങ് ചെയ്യിക്കാൻ സാധിക്കും, അതുപോലെ അതിലെ ഡേറ്റ വേണമെങ്കിൽ ഇറേസ് ചെയ്യാനും സാധിക്കും. ഇത് ഫോണിൻ്റെ ഒരു ബാറ്ററി ലെവല്, ഇനി ഫോൺ ഓഫ് ആയതിനു ശേഷം എത്ര സമയം കഴിഞ്ഞു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ കൃത്യത. അതുപോലെ ഐഫോണിലാണെങ്കിൽ ഐക്ലൗഡിലെ ഫൈൻഡ് ഡിവൈസ് വഴി ഫോൺ ട്രാക്ക് ചെയ്യാനും ലോസ്റ്റ് മോഡ് ഓൺ ആക്കാനും അതിൻ്റെ ഡേറ്റ ഇറേസ് ചെയ്യാനും പറ്റും. ഇതുവഴി ഫോൺ സേഫ് ആക്കാൻ പറ്റും. ഇനി ചെയ്യാവുന്ന വേറൊരു കാര്യം, മൊബൈൽ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് സിം കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സിം കാർഡ് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഫോൺ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മളൊക്കെ ധാരാളം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഫോൺ വഴി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്ത് ബാങ്കിങ് ആപ്പിൻ്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ഫോൺ വഴിയുള്ള ആക്സസും ബ്ലോക്ക് ചെയ്യണം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡൊക്കെ മാറ്റുക. ചിലപ്പോൾ നമുക്ക് ലോക്കൽ ബ്രാഞ്ചിൽ സന്ദർശിക്കേണ്ടി വരും. പിന്നെ ഫോൺ നഷ്ടപ്പെട്ട വിവരം പോലീസിൽ പരാതി നൽകുക. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ പാസ്വേഡ് മാറ്റുക. പോലീസിൽ പരാതി നൽകുന്ന സമയത്ത് നമുക്ക് ഫോണിൻ്റെ IMEI നമ്പർ നൽകേണ്ടി വരും. ഇത് ഫോണിൽ നിന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇനി സാധാരണയായി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ, എന്തെങ്കിലും ഇൻഫർമേഷൻ പങ്കുവെക്കാൻ, ദൂരദേശത്തുള്ള ബന്ധുക്കളുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ വീഡിയോ കോൾ ചെയ്യാൻ, ഒരു ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരുമിച്ചൊരു സന്ദേശം അയക്കാനൊക്കെയാണ് ഒരു ഫോൺ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതേ ഫോൺ തന്നെ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഒരു കാര്യക്ഷമത, പ്രൊഡക്ടിവിറ്റി ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഫോണിനെ ഒരു അസിസ്റ്റന്റിനെ പോലെ നമുക്ക് നമ്മുടെ പ്ലാൻസ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ ഷെഡ്യൂൾ ചെയ്യാൻ, പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, ഇങ്ങനെ ഒരു കലണ്ടർ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് നമുക്ക് ഫോണിന് ഉപയോഗിക്കാം. ആശയങ്ങൾ കുറിച്ചു വയ്ക്കാൻ, ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ, പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ് ബിൽ പേയ്മെന്റ്സിന് ഫോൺ ഉപയോഗിക്കുന്നത്. നിരവധി യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസസ് ഉണ്ട്, UPI ആപ്പുകൾ നിലവിലുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ, കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നത് ഒക്കെ അനായാസം നടത്താൻ സാധിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. അതിനുശേഷം ബിൽ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വൈദ്യുതി ബില്ലാണ് അടയ്ക്കേണ്ടതെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമറിന്റെ നമ്പർ നൽകിയ ശേഷം പണം അടയ്ക്കുക. ഇങ്ങനെ എളുപ്പം ബില്ലടയ്ക്കാൻ സാധിക്കും. ക്യൂവിൽ നിൽക്കാതെ, സമയം നഷ്ടപ്പെടുത്താതെ ബില്ലുകൾ അടയ്ക്കാം. ഇതുപോലെ വളരെ എളുപ്പം ഓൺലൈനായിട്ട് ചെയ്യാവുന്ന വേറൊരു കാര്യം വസ്തുവിൻ്റെയോ വീടിൻ്റെയോ കരം അടയ്ക്കാവുന്നതാണ്. ഇത് ഗവൺമെൻറ് പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. കരം അടച്ചതിന് ശേഷം രസീത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഇതുകൂടാതെ പഠനവും വ്യക്തിപരമായ വികസനത്തിനുമുള്ള അനവധി സാധ്യതകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു മൊബൈൽ ഫോൺ വഴി ധാരാളം ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴി വിദ്യാഭ്യാസ കോഴ്സുകൾ, പുതിയൊരു ഭാഷ പഠിക്കാനോ ഫോട്ടോഗ്രാഫി പഠിക്കാനോ എല്ലാം ഇപ്പോൾ സാധ്യമാണ്.
1: സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ദിവ്യ എസ് വിദ്യാധരൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മാതൃഭൂമി എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് രവിശങ്കർ.

0: എസ് പരമേശ്വരയ്യർ എഴുതിയ മാതൃഭൂമി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രവിശങ്കർ.
1: കൂട്ടുകാരി

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം അൽഫോൺസ്.

ഒരു ഗാനം കൂടി കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം പകർന്ന് യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള മഞ്ഞണിപ്പൂനിലാവിൽ കേൾക്കാം. ആകാശവാണി, സമയം 12 മണി. ഒരിക്കൽ കൂടി
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പലപ്പോഴും നാമൊക്കെ ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ പുഞ്ചിരിയോടെ നേരിട്ട് അകക്കണ്ണിന്റെ ആ ഒരു വെളിച്ചത്തെ കൊണ്ട് ജീവിതം വർണ്ണാഭമാക്കിയ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ബിനോയ് കുര്യാക്കോസ്. ആദ്യം തന്നെ സാറിനോട് ചോദിച്ചോട്ടെ, ഈ പരിപാടി കേൾക്കാറുണ്ടോ?
2: ആ, ഈ പരിപാടി കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രചോദനമുള്ള ഒരു കാര്യമാണ്.
1: സാർ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന്, നമുക്ക് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമ്പത്തിന്റെ വന്ന ഒരു ചെറിയ പരിമിതിയിൽ നിന്ന് കരകയറി വന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയായിരുന്നു ചെറുപ്പകാലം പിന്നിട്ടത്? ആ ഒരു അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
2: ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. ഒരു ദിവസം എൻ്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മോനെ എന്ന് വിളിച്ചു. അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വട്ടം കറങ്ങിയ, എന്താ ചെയ്തെന്നറിയാതെ. അങ്ങനെയാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് വീട്ടുകാർ കണ്ടെത്തുന്നത്.
1: അപ്പോൾ എത്ര വയസ്സായിരുന്നു?
2: 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടേഴ്സ് എൻ്റെ അടുക്കലും പോയി. അപ്പോൾ അവർ പറഞ്ഞു കാഴ്ച ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കുറച്ചുള്ളതും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എൻ്റെ പ്രകാശം ഏകദേശമൊക്കെ
1: പൂർണ്ണമായിട്ട്
2: പോയി.
1: പക്ഷേ ആ ഒരു സമയം വരെ കണ്ട ലോകത്തെ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ?
2: ആ, ഉണ്ട്.
1: അപ്പോൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
2: പഠനമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. അമ്മ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് വിടാൻ മനസ്സില്ലായിരുന്നു. അപ്പനെ വിടാൻ താല്പര്യമായിരുന്നു, കാരണം അപ്പന് ഈ വർക്കല സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങളവിടെ വന്ന് അവരവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അമ്മ പറയും പറ്റത്തില്ലെന്ന് പറയും. അന്നത്തെ ഒരു അമ്മയുടെ ഒക്കെ ഒരു ഇത് അത്രയ്ക്കും ഉള്ളായിരുന്നു, ഇളയ കുഞ്ഞല്ലേ. പിന്നെ അമ്മമാർക്കെപ്പോഴും ഈ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞ ദുർബലരായ കുഞ്ഞുങ്ങളോടൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അപ്പം അങ്ങനെ അമ്മ വിടാൻ സമ്മതിക്കായിരുന്നു. പിന്നെ എന്നെ അവിടെ വെളക്കോട്ടം GLP സ്കൂളിൽ ചേർത്തു.
1: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
2: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പിള്ളേരല്ലേ, കുഞ്ഞല്ലേ, നമ്മൾ പഠിത്തത്തിൻ്റെ സീരിയസോ അതൊന്നും നമ്മൾ അതിനെ പറ്റിയും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കളിച്ചോടി നടക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ നോർമൽ സ്കൂള് അത്ര ഇതല്ല. കാരണം ഒരു വശത്ത് പിള്ളേരുടെ ശല്യപ്പെടുത്തലും എൻ്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരുപാട് അനുഭവിച്ചു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ കരുതലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
1: ഉന്നത പഠനത്തിന് പോയത് ആ ഒരു ജീവിതയാത്രയൊന്ന് വിശദീകരിക്കാമോ?
2: 5ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസമുള്ള കാലമായിരുന്നു. കാരണം ബ്രെയിൻ ലിവിയും അല്ലെങ്കിൽ ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പഠിത്തങ്ങളോ ഒന്നും നടത്താൻ ആ രീതിയിലെല്ലാവരും നല്ല പഠിത്തം, സാധാരണ കുട്ടികളുടെ കൂടെ എന്നുള്ള പഠിത്തമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ തോക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് മാർക്ക് കുറയും, അങ്ങനെ ഒരുപാട് ക്ലാസ് തോപ്പിച്ചിട്ടിട്ടുണ്ട്.
1: അപ്പൊ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളെ എഴുതാൻ വേണ്ടി ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാളെ ഇട്ടും, അങ്ങനെയൊന്നും സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല അല്ലേ?
2: അന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും. ആ കാലഘട്ടത്തിൽ വളരെ അധികം വിഷണ്ണനായിരുന്നു. കാരണം ഈ കുട്ടികളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്. എവിടെയെങ്കിലും എനിക്ക് കിട്ടിയാൽ അത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്, നിങ്ങൾ ആ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലേ വിടാവുള്ളൂ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ആണ് എന്നെ അത് പറയിക്കുന്നത്.
1: പക്ഷെ സാർ, ഇപ്പോൾ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയില്ലേ സൊസൈറ്റി? അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ലല്ലോ. ഇപ്പോൾ കുറെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും കുറച്ചൊക്കെ വളർന്നില്ലേ? സാറിന് ഇപ്പോഴത്തെ ഇതിലെന്താണ് തോന്നുന്നത്? അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ?
2: അന്നത്തെ മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണമല്ലോ. ആ മാറ്റം നമുക്ക് ആവശ്യമാണല്ലോ.
1: അതെ,
2: അത് ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തെ ഇന്നത്തേതിലേക്ക്. പക്ഷെ അന്നത്തെ എൻ്റെ അനുഭവം
1: അതായിരുന്നു,
2: ഇന്നത്തെ അല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ ഓരോ പ്രത്യേക കോഴ്സുകളായിരിക്കും പഠിച്ചിട്ട് വരുന്നത്. അവരുടെ സ്പെഷ്യൽ ബി എഡ് എന്ന് പറയുന്നത് ചിലത് കേൾവി ശേഷി കുറവുള്ള കുട്ടികളുണ്ടല്ലോ, ഒരാളുടെ ബി എഡ് അതായിരിക്കും. വേറെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചർ പഠിച്ചിരിക്കുന്ന ബി എഡ് വേറെ ഒന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്.
1: അതായത് സ്പെഷ്യലൈസേഷൻ വേണം ഇതുപോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ.
2: ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അതിനുള്ള ഒരു ഇത് നേടിയിരിക്കണം.
1: ഇപ്പൊ സാർ ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്, അപ്പോ സാറിന് എന്ത് തോന്നുന്നു ആ ജോലി നേടിയതിന്റെ പിന്നിലുള്ള പരിശ്രമവും ആ ജോലി ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷവും ഒക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ?
2: ഞാൻ ഒരു വശത്ത് എനിക്ക് കാഴ്ചക്കുറവിന്റെ അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ ജോലി കിട്ടി. ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയത് കല്യാണം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ജോലി കിട്ടിയത്. അത് കാരണം ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഒന്ന് വിലസമൊക്കെ ചെയ്യുമല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്കൊന്ന് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ നടക്കാനൊക്കെ പറ്റുമല്ലോ. ആ അത് പറ്റിയില്ല.
1: ഈ ഒരു ജോലിയാണോ ട്രൈ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു? ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ?
2: ഇല്ല, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ജോലി ഇതാ.
1: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി?
2: ആ ഇത് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ വന്നു. പക്ഷേ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ രണ്ടെണ്ണം ഒരെണ്ണത്തിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഞാൻ പോയില്ല, കാരണം അത് എം എസ് ടി കോട്ടയിലായിരുന്നു.
1: ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞു എനിക്ക് സ്കൂൾ കാലയളവിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നില്ല, പക്ഷെ പിന്നീട് സാർ ഇപ്പോൾ ഈ ജീവിതയാത്രയിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ജോലി കിട്ടി, പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തി. അപ്പോൾ ആ ഒരു മധുരമായിട്ടുള്ള ഒരു ജീവിത വിജയം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്ത് തോന്നി ആ ഒരു സമയം?
2: നമ്മുടെ ജീവിത വഴി നമുക്ക് ദൈവത്തിന്റെ കരുണയുണ്ടോ, നമുക്ക് ജോലിയായിട്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങള് ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി അത് മുൻനിർത്തിയാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുന്നത്.
1: ജോലി സമയം അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്?
2: ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
1: റേഡിയോ കേൾക്കാറുണ്ട് അല്ലേ?
2: റേഡിയോ കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ പറയാമോ?
2: ഓരോ പ്രോഗ്രാമും നമ്മൾ എടുത്തു പറഞ്ഞാൽ നമുക്ക് അതാണ് നല്ലതെന്ന് തോന്നും. കാരണം ആകാശവാണിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പം ആ സാഹിത്യ ഭംഗി എല്ലാവരും ആകർഷിക്കുന്നതാണ്.
1: പാട്ടുകൾ കേൾക്കോ?
2: ആ പാട്ട് കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി?
2: ശരശയ്യ ഭീഷ്മർ തന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ ശരശയ്യ ഭീഷ്മർ തന്നുംബരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ

മയങ്ങിടുമ്പോ സൂര്യനെ മോഹിച്ച രാജപുത്രി ഹർഷഭാരതം ദർശിച്ച്

0: സാർ വളരെ നന്നായി പാടുന്നു,
1: നന്ദി.
0: പഠിച്ചിട്ടുണ്ടോ?
1: ഞാൻ 10-ാം ക്ലാസ് പാസ്സായിട്ട് ആർട്സ് കോളേജിൽ പ്രീതിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യനാളിൽ ഗാനഭൂഷണത്തിന് ചേർന്നു. പിന്നെ ഞാൻ അതിനെ ഇച്ചിരി ഉഴപ്പുന്ന കൂട്ടത്തില്ല, അതുകൊണ്ട്
0: പക്ഷെ അത് ആ സ്വരത്തിലൊട്ടുമില്ല കേട്ടോ, ആ ഒരു ഉഴപ്പൊന്നും സ്വരത്തിലില്ല, അത്ര നന്നായി പാടി. ഈ സാറ് പറഞ്ഞൂല പല ജോലി കിട്ടി ഷൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞൂല, അപ്പൊ ഈ പാട്ട് കാരണം ഒരുപാട് എടുത്ത് ഷൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: അതൊക്കെ ഉണ്ട്.
0: പരിപാടികളിലൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനെ ഗാനമേളയ്ക്കൊന്നും പോകാറില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല, കാരണം മൊബിലിറ്റി ഇച്ചിരി കുറവാണ്. കാരണം വീട്ടിൽ നിന്ന് ഇല്ല മറ്റുള്ളവരുടെ കയ്യെ പിടിച്ചിങ്ങനെ നടന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയെ കുറവാണ്. പിന്നെ ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിന്ന് പാടാറും ഒക്കെ ഉണ്ട്.
0: കുടുംബത്തെക്കുറിച്ചും സഹധർമ്മിണിയെക്കുറിച്ചും എല്ലാവരെ കുറിച്ചും ഒന്ന് പറയാം.
1: ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ PWD ജീവനക്കാരനായിരുന്നു. അച്ഛനും അമ്മയെല്ലാം മരിച്ചു. പിന്നെ 3 ബ്രദേഴ്സ് ഉണ്ട്, അവർ ഒരാൾ മരിച്ചു. പിന്നെ ബാക്കി ഉള്ളവരെല്ലാം ഉണ്ട്. പിന്നെ 2012 കല്യാണം കഴിക്കുന്നത്. ഒരു മോനുണ്ട്, 6 വയസ്സ്.
0: എങ്ങനെയുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമോ മകനെ?
1: ഞങ്ങൾ പിടിച്ചിരിക്കത്തില്ല.
0: നമ്മുടെ ചുറ്റും ഈ ഒരു പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സാറിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: നമ്മള് മുന്നോട്ട് പോവുക, പുറകോട്ട് നോക്കുക, അതിന്റെ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് നോക്കി നടക്കുക.
0: ഇനിയും എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ജീവിതത്തിൽ ഇനിയും കൈവരിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
1: കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. മോന് കുറച്ചൊരു പാട്ടിൻ്റെ ഒരു അല്പം ടേസ്റ്റൊക്കെ ഉണ്ട്, അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാഴ്ചയില്ലാത്ത ആളുകൾ സംഘടിതരാണല്ലോ,
0: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്.
1: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുറേ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടെങ്കിലും നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് പോകണമെന്നുണ്ട്. ജീവിതത്തിൽ പരമാവധി മനുഷ്യന് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
0: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീ ബിനോയ് കുര്യാക്കോസിന്റെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിമിതികളായി കണ്ട് ഒതുങ്ങിക്കൂടുന്നവരോട് സാറിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമാകട്ടെ താങ്കളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
1: നന്ദി.
2: വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ഡോസ്റ്റോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി നടത്തിയ അഭിമുഖം.

വൈകുന്നേരം 5:15 തൊടിതാളം. കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ഗാന്ധി സ്മൃതി.

ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ വിരിപ്പ് നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:35 യുവവാണി. രശ്മി പ്രശോദ് അവതരിപ്പിക്കുന്ന പുസ്തക അവലോകനം, വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ, കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത എന്നിവ

0: രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം, തുടർന്ന് കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ.
1: മൻ കി ബാത്ത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ. എം വിനോദ് പാടിയത്. ഗാനരചന പുനലൂർ സി ബി വിജയകുമാർ. സംഗീതം ജോയ് തോട്ടാൻ. മനസിജ സൂനസുദേ എന്നാരംഭിക്കുന്ന ഗാനം.

0: സി ബി വിജയകുമാർ വരികളെഴുതി ജോയ് തോട്ടാൻ ഈണം നൽകി എം വിനോദ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ

0: ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്രസുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവാതീർത്ഥിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. PMG വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ചേരുന്ന വിജിലൻസിന്റെ ആദ്യ ഉന്നതതല യോഗമാണിത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: എന്തുകൊണ്ടാണ് ഇതിറങ്ങുന്നതെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോടു നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ
0: സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാ ഫലമറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണം അകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് CNG വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ CNGക്ക് കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News.
0: ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോടൊരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാളാഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈക്കോയും പത്തരം വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്.

0: സപ്ലൈകോ വിൽപ്പശാലകൾ.
1: സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി കെ മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മന്ദഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി.
1: ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 76,407 നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,035 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി SJ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനംമന്ത്രി ഷിബു ബിബി ജോൺ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഓരോ വ്യക്തിയും തന്റെ ചിന്താഗതിയിൽ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോടുള്ള തങ്ങളുടെ സമീപനങ്ങളിലും പ്രതികരണങ്ങളിലും വ്യത്യസ്തരായിരിക്കും. തന്റെ സ്വഭാവത്തിലുള്ള ഇത്തരം സവിശേഷതകൾ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷമാവുകയും പൊതുവെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ചെയ്യുന്നു.

ഇത്തരം സവിശേഷതകളുടെയും പ്രത്യേകതകളുടെയും ആകെത്തുകയാണ് നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാനപരമായി ചില വ്യക്തിത്വ സ്വഭാവ രീതികൾ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇത്തരം ചില പ്രത്യേകതകൾ അമിതമായി ഉണ്ടാവുകയും തന്മൂലം അവരുടെ വ്യക്തിബന്ധങ്ങളെയോ കുടുംബജീവിതത്തെയോ തൊഴിലിനെയോ ഒക്കെ സാരമായി ബാധിക്കുകയോ ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടുവരുന്നത്. ചിലർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുവാനുള്ള പ്രയാസമാണെങ്കിൽ മറ്റ് ചിലർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുക. ജനിതക ഘടകങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ, ഇവയൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇവയിൽ പലതും ഭാവി ജീവിതത്തിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുന്നു. വ്യക്തിത്വ വൈകല്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിക്കാം. ക്ലസ്റ്റർ എ, ബി, സി. നമുക്ക് ഓരോ വിഭാഗക്കാരെയും അല്പം വിശദമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ക്ലസ്റ്റർ എ വിഭാഗക്കാർ പൊതുവെ അസാധാരണ സ്വഭാവ രീതികൾ ഉള്ളവരാണ്. ഇവരിൽ ചിലർ സദാ സംശയാലുക്കളാണ്. ആരെയും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. മറ്റുള്ളവർ തന്നെ പാര വയ്ക്കുന്നു എന്നും വ്യക്തികളെയും സാഹചര്യങ്ങളെയും തനിക്കെതിരായി തിരിക്കുന്നു എന്നും ഇവർക്ക് തോന്നുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഈ അവസ്ഥയെ നമ്മൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. കുടുംബജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ജീവിത പങ്കാളിയെ സംശയവും ഇവരിൽ കാണാറുണ്ട്. ക്ലസ്റ്റർ എയിൽ പെടുന്ന മറ്റൊരു സ്വഭാവ വൈകല്യത്തെ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ജീവിതത്തോട് തന്നെ ഒരു നിസ്സംഗതയും തണുപ്പൻ സ്വഭാവ പ്രകൃതവും ആണ് ഇവർക്കുള്ളത്. ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയോ അതിൽ താല്പര്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. തികച്ചും വിചിത്രമായ പ്രകൃതമുള്ള സ്കിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ക്ലസ്റ്റർ എ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ക്ലസ്റ്റർ ബി തികച്ചും നാടകീയവും വൈകാരികവുമായി പെരുമാറുന്നവരാണ്. ഇക്കൂട്ടർ അസ്ഥിരതയുള്ള സ്വഭാവ രീതി കാണിക്കാറുണ്ട്. ഇവർക്ക് പൊതുവെ എടുത്തുചാട്ടം അഥവാ ഇമ്പൾസിവിറ്റി കൂടുതലായി കണ്ടുവരുന്നു. ചിലർ തീവ്രമായ ബന്ധങ്ങളിലേക്ക് ചുരുങ്ങിയ സമയത്തിൽ എത്തിപ്പെടുകയും ബന്ധങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ആ വൈകാരിക അവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യാ ചിന്തകളിലേക്കും ശ്രമങ്ങളിലേക്കും തിരിയുന്നു. ഈ സ്വഭാവ പ്രകൃതത്തെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കാറ്. ഇനി ചിലരാകട്ടെ വസ്ത്രധാരണം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് അസ്വസ്ഥരാവുകയും അമിത വികാര പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യാം. ഇത്തരം നാടകീയമായ പെരുമാറ്റ രീതിയെ നമ്മൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ക്ലസ്റ്റർ ബിയിലുള്ള സവിശേഷമായ മറ്റൊരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് സൂചിപ്പിക്കുന്ന പോലെ നിയമലംഘനവും സൈക്കോപതിക് വ്യക്തിത്വ രീതികളും ഇക്കൂട്ടരിൽ കണ്ടുവരുന്നു. അടുത്ത ഒരു കൂട്ടരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാനാണ് വലുത്, ഞാൻ സവിശേഷപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ആരാധിക്കുകയും എനിക്കായി കരുതുകയും വേണമെന്ന ചിന്താഗതിയുള്ളവരാണ് ഇവർ. കൂടെ ജോലി ചെയ്യുന്നവർക്കും ജീവിത പങ്കാളിക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കാം. ഉത്കണ്ഠയും ഒഴിഞ്ഞുമാറ്റവും, ആങ്ഷ്യസ് അവോയ്ഡന്റ് ഉള്ള സ്വഭാവ രീതി കാണിക്കുന്നവരാണ് ക്ലസ്റ്റർ സി. അത് കാരണം പുതിയ സാഹചര്യവും ആളുകളെയും ഒക്കെ പൊതുവെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവർ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അംഗീകരിക്കപ്പെടുമോ എന്ന സംശയം കാരണം ഇവ അവോയ്ഡ് ചെയ്യുന്നു. തന്മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ക്ലസ്റ്റർ സിയിൽപ്പെട്ട മറ്റു ചിലരാകട്ടെ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എന്ത് ചെറിയ തീരുമാനം എടുക്കണമെങ്കിലും അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ബാധ്യതയായി തോന്നപ്പെടാം. കൃത്യത, പൂർണ്ണത, സമയത്തിനും നിയമത്തിനും ചട്ടങ്ങൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും 100% പെർഫെക്റ്റായി പെരുമാറാനുള്ള തത്രപ്പാടിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യക്തിത്വ വ്യതിയാനമാണ് അനൻകാസ്റ്റിക് അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ.
തങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യനിഷ്ഠയും പരിപൂർണതയും

0: അവർ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അതിനായി അവരെ നിർബന്ധിക്കുകയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് കരുതലില്ലാതെയും ഇരിക്കാം. ഇപ്പോൾ പറഞ്ഞ മൂന്ന് തരം വ്യക്തിത്വ വൈകല്യങ്ങൾ, അതായത് ആങ്ഷ്യസ് അവോയ്ഡൻ, ഡിപ്പെൻഡൻ്റ് അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവ ക്ലസ്റ്റർ സിയിൽ പെടുന്നു. ഏകദേശം 10 തരം വ്യക്തിത്വ വൈകല്യങ്ങളെയും അവയെ ഉൾപ്പെടുന്ന 3 ക്ലസ്റ്ററുകളെയും കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. പൊതുവെ ചെറുപ്രായത്തിൽ ആരംഭിക്കുകയും ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യുന്ന സ്വഭാവ രീതികളാണിവ. എന്നാൽ ചിലരില്ലെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, തലച്ചോറിനെ തകരാറിലാക്കുന്ന ട്രാഫിക് ആക്സിഡന്റുകൾ, ലഹരിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ വ്യക്തിത്വ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് രോഗം നിർണയിക്കുകയും ചികിത്സ തേടുകയും വേണം. ഇനി നമുക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നോക്കാം. വൈവിധ്യമാർന്ന വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ വൈവിധ്യമാർന്ന ചികിത്സാ രീതികളും ഇതിനായി ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ അനുസരിച്ച് വ്യക്തിത്വ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയിൽ ഔഷധ ചികിത്സയും വിവിധ തരം സൈക്കോതെറാപ്പികളും ഉപയോഗിച്ച് വരാറുണ്ട്. ഉദാഹരണത്തിന് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന ഒരു പ്രത്യേക തരം സൈക്കോതെറാപ്പി, അതായത് മനഃശാസ്ത്ര ചികിത്സ, ഫലപ്രദമായി കണ്ടുവരുന്നു. രോഗാവസ്ഥയെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുകയും കൃത്യമായ ചികിത്സയിലൂടെയും മനഃശാസ്ത്ര പരിശീലനത്തിലൂടെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നതാണ്. ഇതിനുപരിയായി ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും രോഗത്തിന്റെ സങ്കീർണ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വ്യക്തിത്വ വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യുക വഴി ഇത്തരം വൈകല്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും.
1: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ

0: വർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓംപ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവേണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിലുൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യുഎസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള $12 ബില്യൺ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി ജൂൺ 1 കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
2: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും മെയ് 10 ശേഷം തുടർച്ചയായ 2 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മുതൽ രേഖപ്പെടുത്തിയത്.
1: ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്പ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി മഞ്ഞണി പൂനിലാവ്. 1950, 60, 70, 80 എന്നീ കാലഘട്ടങ്ങളിലെ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യ ഗാനം വേലുത്തമ്പി ദളവാ എന്ന ചിത്രത്തിനുവേണ്ടി ഉദയഭാനുവും റാണിയും പാടിയത്. ഗാനരചന അഭയദേവ്, സംഗീതം ആർ പാർത്ഥസാരഥി.

0: നിന്റെ നോട്ടം തട്ടിയാൽ പോകും.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികൾ രമണൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ രാഘവൻ ഈണം നൽകി കെ പി ഉദയഭാനുവും പി ലീലയും ചേർന്ന് പാടിയത്.

0: മെഹബൂബ് രാജിസൻ എന്ന പൗരൻ ചിത്രത്തിൽ പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
0: ഇനി കേൾക്കാം കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, ബി എ ചിദംബരനാഥ് ഈണം നൽകിയ ഗാനം, പാടിയത് യേശുദാസ്.

0: നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കണ്ട,
1: നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കേണ്ട, കൽക്കണ്ടം പൂശിയ കിന്നര വാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട.
2: എന്റെ കരളല്ലേ, ഓടോ.

0: മഞ്ഞിനിപ്പൂനിലാവിലെ അടുത്ത ഗാനം ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം കെ അർജുനൻ.
1: ഏയ് മണ്ടിപ്പെണ്ണേ.

കൊച്ചിൻ എക്സ്പ്രസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും എല്ലാർ ഈശ്വരിയും. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകിയ ഗാനം, പത്മവ്യൂഹം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും പി ലീലയും പാടിയത്.

മഞ്ഞിനെ പൂനിലാവിൽ ഇനി കേൾക്കാം ജാനമ്മ ഡേവിഡ് പാടിയ ഗാനം. ചിത്രം നീലക്കുയിൽ. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എ പി കോമള പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.

മഞ്ഞണി പൂനിലാവിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, യേശുദാസ് പാടിയത് ചിത്രം പോസ്റ്റ്മാനെ കാണാനില്ല.

0: നിക്കോ, അമ്മ, നിക്കോവിന്റെ പെങ്ങൾ സോണിയ, കൂട്ടുകാരൻ റസുമഹീൻ എന്നിവർ സംഭാഷണത്തിൽ.
1: നീ എപ്പോ എണീറ്റ് കുഞ്ഞേ?
2: ഓ, ഇന്നിത്തൊരു താമസമേ. അത് കഴിഞ്ഞ് നിങ്ങളെ വന്ന് കാണുമായിരുന്നു. ഇന്ന് കാലത്ത് കുറേ പണിയുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ കാരണമാണ് വൈകിയത്. ഞാൻ ഇന്നലെ നസ്താസിയോട് പറയാൻ മറന്നുപോയി. ചോര കഴുകിക്കളയാ.
1: ചോരയോ? എന്തു ചോര?
2: ഏയ്, ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ ഞാൻ ജ്വരം പിടിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ കാണാനിടയായി. അയാളെ ഒന്ന് സഹായിച്ചു.
3: ജ്വരമോ? നീ എല്ലാം ഓർക്കുന്നുണ്ടല്ലോടാ.
2: അത് ശരിയാണ്. എന്തിനു പോയി, എന്തിനു പറഞ്ഞു എന്നൊന്നും വ്യക്തമായി വിശദീകരിക്കാൻ വയ്യ.
4: അതൊരു സാധാരണ പ്രതിഭാസമാണ്. പ്രവൃത്തികൾ അതിവിശുദ്ധമായും തന്ത്രപരമായും ചിലപ്പോൾ ചെയ്യപ്പെടും. എന്നാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ രോഗബാധിതമായ ബുദ്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതൊരു സ്വപ്നം പോലെയാണ്.
3: ശരിയാണ് ഡോക്ടർ, ശരിയാണ്. ഇവൻ എന്നെ ഭ്രാന്തനായാണ് കാണുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
4: ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നാമെല്ലാം പലപ്പോഴും ഭ്രാന്തന്മാരാകാറുണ്ട്. സമനില തെറ്റിയാൽ നമുക്കൊരു രേഖ വരയ്ക്കേണ്ടി വരും. മനസ്സിന് പൂർണ്ണമായും സമനിലയുള്ള മനുഷ്യർ ഇല്ലെന്നുള്ളത് തന്നെ വാസ്തവം.
1: മോനെ, ഒരു വിശേഷം.
2: എന്താമേ?
1: സ്വിഡ്രിലോഗിന്റെ ഭാര്യ മരിച്ചു.
2: അതെയോ? അല്ല, ചേച്ചി സഹായിയായി നിന്നത് അയാളോടൊപ്പമല്ലേ?
1: അതെ. പിന്നൊരു പ്രധാന കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക് ലൂഷിൻ വരും ഞങ്ങളുടെ താമസ സ്ഥലത്ത്.
5: ആ കൂടിക്കാഴ്ച സമയത്ത് ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്.
1: എന്താ, നീ വരില്ലേ മോനെ?
2: ഇതെന്ത് ചോദ്യമാ? ഡോണിയുടെ കാര്യമല്ലേ, ഞാൻ വരാതിരിക്കോ?
5: ആ പിന്നെ റസ്മുഹീനെയും ക്ഷണിക്കുന്നു കേട്ടോ.
3: വരും. നിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വരും.
1: ഡോണിയയുടെ തീരുമാനം പോലെ നടക്കട്ടെ. എനിക്കും അതൊരാശ്വാസമാകും. ഒളിച്ചുകളിയും ചതിയും എനിക്കിഷ്ടമല്ല. സത്യാവസ്ഥ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂഷിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ.

0: ഞാൻ സോണിയ. മനസ്സിലായില്ലേ, ഇന്നലെ മരിച്ച മർമലഡോവിന്റെ മകൾ.
1: ഓ സോണിയ,
0: എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെനിക്കോ?
1: ഇല്ല, നീ ഇവിടെ എന്നെ തേടി വരുമെന്ന് കരുതിയില്ല. ഇവിടെ ഇപ്പോൾ എന്റെ അമ്മ, സഹോദരി ഡോണിയ. സോണി, ഇരിക്ക്.
0: സുഖമില്ലെന്നറിഞ്ഞു ഞാൻ അല്ല, സമയം നിക്കോവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. കാതറീനയാണ് എന്നോട് ഇവിടെ വന്ന് നിങ്ങളെ ശവസംസ്കാരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞത്.
1: അതെയോ? തീർച്ചയായും ഞാൻ വരാൻ ശ്രമിക്കും.
0: ശരി, ഞാൻ പോവട്ടെ.
1: ഇത്ര പെട്ടെന്നോ? ഇരിക്കൂ. അമ്മ, ഇതാണ് സോണിയ. ഇന്നലെ എന്റെ കൺമുന്നിൽ വെച്ച് വണ്ടി കയറി മരിച്ച നിർഭാഗ്യവാനായ മർമലാഡോവിന്റെ മകൾ. ഇവളെക്കുറിച്ചാണ് സ്വല്പം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഓ സോണിയ, ഞാൻ നിക്കോവിന്റെ അമ്മ. ഇവിടെ വന്നിരിക്കും മോളെ.
3: ഞാൻ നിക്കോവിന്റെ അനിയത്തി ഡോണിയ.
1: ഞാൻ സോണിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്നലെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? പോലീസുകാര് ബുദ്ധി

0: പിടിച്ചൊന്നുമില്ലല്ലോ.
1: എന്തിന്?
0: മൃതദേഹം ഇത്ര നേരം അവിടെ വെക്കുന്നതിന്. ഇപ്പോൾ ചൂടുകാലമാണ്, ബോഡിയിൽ നിന്ന് നാറ്റം വമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ.
1: അടക്കത്തിന് വരണം. ഇന്നലെ നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് വളരെയേറെ നന്ദിയുണ്ട്.
0: മെലിഞ്ഞു കൂർത്ത മൂക്കും തിളങ്ങുന്ന നീലക്കണ്ണുകളും സോണിയ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.
1: എന്താണ് ആലോചിക്കുന്നത്?
0: ഇത്രയും ചെറിയ സംഖ്യയുണ്ടെങ്ങനെയാണ് സോണിയയുടെ അമ്മ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്? ഒരു സദ്യ നടത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ്?
1: ഏറ്റവും കുറഞ്ഞ സാധാരണ ശവപ്പെട്ടിയായിരിക്കും. അതുപോലെ ചടങ്ങുകളും വളരെ ലളിതമായിട്ടായിരിക്കും. ആ തുകയ്ക്കുള്ളിൽ എല്ലാം നിർത്തും.
0: സോണിയ, നീ എന്താണ് ഈ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മ ഇപ്പോൾ തന്നെ എന്റെ മുറിയെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു ശവക്കല്ലറ പോലുണ്ടെന്ന്.
1: ഇന്നലെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നു അല്ലേ?
2: മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ.
0: നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. സോണിയ, നമുക്ക് പിന്നെ കാണാം.

0: ഹോ, ഇപ്പൊ എന്തൊരു സമാധാനം! അവിടെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു.
1: ആ കൊച്ചിനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു.
0: അമ്മ, ഞാൻ വീണ്ടും പറയാ, ചേട്ടൻ ഇപ്പോഴും തീരെ സുഖമില്ല. ഒരുപക്ഷെ നമ്മളെക്കുറിച്ചോർത്ത് ഉത്കണ്ഠയും വിഷമവും ഒക്കെ ആയിരിക്കും.
1: ഡോണിയ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവന്റെ തനി സ്വരൂപമാണ് നീ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നു.
0: അതോർത്ത് അമ്മ വിഷമിക്കരുത്. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും.
1: നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൂഷിൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ? എന്റെ ഭയം അതാണ്.
0: അയാൾ അങ്ങനെ ചെയ്ത വാക്കിന് വിലയില്ലാത്തവനാവും. എനിക്ക് പേടിയില്ല.
1: നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാൻ കാണും.
0: എന്തിനാ അമ്മ ഇവളെ ഭയപ്പെടുന്നേ? സോണിയ പാവം പെണ്ണല്ലേ.
1: എന്റെ മനസ്സിലും പാവം പെണ്ണ് തന്നെ. എങ്കിലും അവൾ കയറി വന്ന ഉടനെ എനിക്ക് തോന്നി എല്ലാത്തിനും മുഖ്യ കാരണക്കാരി അവളാണെന്ന്.
0: അവൾ ഒന്നിന്റെയും കാരണക്കാരിയല്ല, അതെല്ലാം തോന്നലാ. ചേട്ടൻ അവളെ പരിചയപ്പെട്ടത് തന്നെ ഇന്നലെ വൈകുന്നേരമാ.
1: എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തൊരടുപ്പമാണ്. ഹാ, നമുക്ക് കാണാം. നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ അവളെ പരിചയപ്പെടുത്തിയത്? എന്തൊരു സ്വാതന്ത്ര്യമെടുത്താണ്. അവനെല്ലാം ഉറപ്പിച്ചതുപോലെ.
0: സോണിയ കണ്ടിട്ട് നല്ല കുട്ടിയാ. അവൾക്ക് നമ്മളെ പേടിയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ പേടിച്ചത്?
1: ഇവളെപ്പറ്റിയല്ലേ ലൂഷിന്റെ കത്തിൽ ചീത്തയായി പറഞ്ഞിരിക്കുന്നത്. തള്ളയും മോളും കൂടെ എന്റെ മോനെ വശത്താക്കിയെന്ന്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യത്തെ ഗാനം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം ആലപ്പി രംഗനാഥ്.

റാഫിയും അനീഷ്യ വിൻസെന്റും ചേർന്ന് പാടിയ ഗാനം ചിത്രം മഹാത്മാ അയ്യങ്കാളി. രചന വിജയ മോഹൻദാസ്, സംഗീതം വിജയകൃഷ്ണ.

രഞ്ജിത് മാവേലിക്കരയുടെ വരികൾ ആമച്ചൽ പവിത്രൻ ഈണൻ നൽകി എം ജി സ്വരസാഗറും സൂര്യാസാഗറും ചേർന്ന് പാടിയ ഗാനം ചിത്രം മണൽ ചിത്രങ്ങൾ.

ഓമന സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഏഴാച്ചേരി രാമചന്ദ്രൻ. സംഗീതം കുമരകം രാജപ്പൻ.

കേട്ടഗാനം സിദ്ധാർത്ഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. അടുത്ത ഗാനം വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണം നൽകി ജയചന്ദ്രൻ പാടിയത്, ചിത്രം പോസിറ്റീവ്.

ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഗാനം ചിത്രം ചക്രവാളത്തിനുമപ്പുറം. കോഴിക്കോട് ദാസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഇന്നത്തെ നേർമൊഴിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മൺമറഞ്ഞുപോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രമേഖലയാണ് ആർക്കിയോളജി അഥവാ പുരാവസ്തുശാസ്ത്രം. സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളെ കണ്ടെത്തുകയും അവയെ ഖനനം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അതിനെ പഠനവിധേയമാക്കുകയുമാണ് പുരാവസ്തു ഗവേഷകർ ചെയ്യുന്നത്. പുരാതന മനുഷ്യ സംസ്കാരങ്ങളുടെ ആരംഭം, അവർ കൈവരിച്ച പുരോഗതി, അവയുടെയെല്ലാം രേഖപ്പെടുത്തൽ, വിശദീകരിക്കൽ, സംസ്കാരങ്ങളുടെ ചരിത്രം മനസ്സിലാക്കൽ, അവയുടെ പരിണാമദശകളുടെ കാലഗണന, അതിപുരാതനവും പുരാതനവുമായ സമൂഹങ്ങളിലെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും അവർ ജീവിച്ചിരുന്ന പരിസ്ഥിതികളെക്കുറിച്ചും പഠിക്കൽ എന്നിവയാണ് പുരാവസ്തുശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പുരാവസ്തു ഗവേഷകനാണ്, വിജയകുമാർ എസ് നായർ. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാം. വിജയകുമാർ എസ് നായരുമായി സംസാരിക്കുന്നത് MK ദിലീപ്.
2: സർ, നേർമൊഴിയിലേക്ക് സ്വാഗതം.
3: എല്ലാവർക്കും നമസ്കാരം.
2: നമ്മുടെ ലിസണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ ലിസണേഴ്സൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പലയിടങ്ങളിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ളതാണെന്നുള്ളത് പലപ്പോഴും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ?
3: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയ പുരാവസ്തു വകുപ്പ്, നമ്മുടെ ഭാരതത്തിലുള്ള പുരാതനമായിട്ടുള്ള, അതായത് ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെയും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോനുമെൻറ്റ്സ്, സംരക്ഷിത സ്മാരകങ്ങളുടെയും കസ്റ്റോഡിയനാണ്. ആ മോനുമെൻറ്റുകളുടെയും സൈറ്റുകളുടെയും സംരക്ഷണവും അതിൻ്റെ കൺസർവേഷൻ, റിപ്പയർ, ഇതെല്ലാം നടത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അത് AMASR ആക്ട് 1958, ഏൻഷ്യൻ മോനുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 പ്രകാരം ഒരു മോനുമെൻറ്റ് നാഷണൽ മോനുമെൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. അത് പുരാവസ്തു സൈറ്റാവാം, അല്ലെങ്കിൽ മോനുമെൻറ്റും ആവാം. മോനുമെൻ്റ് എന്ന് പറയുമ്പം തഞ്ചാവൂർ ടെമ്പിൾ, അതൊരു മോനുമെൻ്റാണ്. അതേസമയം ആദിച്ചെന്നല്ലൂർ, അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. നമ്മുടെ കേരളത്തിൽ വടക്കുനാഥ ടെമ്പിൾ, അതൊരു മോനുമെൻ്റ്, സംരക്ഷിത സ്മാരകമാണ്. അതുപോലെ തന്നെ പാലക്കാട്

0: കോട്ട, ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, തിരുവല്ലം പരശുരാമ ടെമ്പിൾ, ഇതെല്ലാം സംരക്ഷിത സ്മാരകങ്ങളാണ്. നമുക്ക് സൈറ്റുകളായിട്ട് കുടക്കൽ പറമ്പ്, അതൊരു മെഗാലിത്തിക് സൈറ്റാണ്. കേരളത്തിൽ നമുക്ക് സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് ഒരു 30 പ്രോപ്പർട്ടീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് AMSR ആക്ട് 1958 പ്രകാരം.
1: സാറിന്റെ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ആസറ്റ് സംരക്ഷിക്കുന്നതാണ് ഈ സംരക്ഷിത സ്മാരകങ്ങൾ, സൈറ്റുകൾ നമ്മൾ പുതുതായിട്ട്.
0: അല്ലല്ല, സൈറ്റുകളും പുരാതനമായിട്ടുള്ളതാണ്,
1: ഇതൊക്കെ കണ്ടെത്തുന്നവയാണ്.
0: അതെ, നമ്മൾ സൈറ്റ് എക്സ്കവേഷനുകളുടെയും പര്യവേഷണങ്ങൾ എക്സ്പ്ലോറേഷൻ അതുവഴിയും നമ്മൾ കണ്ടെത്തിയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ നാഷണൽ മോണുമെന്റ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.
1: റീസെന്റ് ആയിട്ടുള്ള പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള സൈറ്റുകളെ കുറിച്ച് പറയാം.
0: നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു ടെമ്പിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മോണുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, AMSR ആക്ട് 1958. അത് പാലക്കാട് ഉള്ള ഓങ്ങല്ലൂർ ശിവ ടെമ്പിൾ, മഞ്ചുള്ളാങ്കലാണ് എക്സാക്ട് പ്ലേസ് നെയിം. അതാണ് ഒരു 2 മാസം മുൻപ് ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷനും വന്നു. ഇനിയിപ്പോൾ പെരിഞ്ചാല ഒരു ടെമ്പിൾ, ശിവ ടെമ്പിൾ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി.
1: ഇത്തരത്തിൽ സൈറ്റുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്.
0: അതെ.
1: ഓൾ ഓവർ കേരള എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ഘടന?
0: തൃശ്ശൂർ സർക്കിളിന് കീഴിൽ പല സബ് സർക്കിൾസ് ഉണ്ട്. പാലക്കാട് സബ് സർക്കിളുണ്ട്, കണ്ണൂർ സബ് സർക്കിളുണ്ട്, കൊച്ചി സബ് സർക്കിളുണ്ട്, ട്രിവാൻഡ്രം സബ് സർക്കിളുണ്ട്. ഈ സബ് സർക്കിളിൻ്റെ കീഴിൽ പല പല മോണുമെന്റ്സ് അവർക്ക് പല ജില്ലകളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പരശുരാമ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സബ് സർക്കിളാണ് വരുന്നത്. കൊച്ചിയിൽ വരുമ്പോൾ മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം കൊച്ചി സബ് സർക്കിളിന് കീഴിലാണ് വരുന്നത്. തൃശ്ശൂർ സബ് സർക്കിളുണ്ട്. തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പം പെരുവനം ശിവ ടെമ്പിൾ, അവിട്ടത്തൂർ ടെമ്പിൾ, പള്ളിമന ടെമ്പിൾ, വടക്കനാഥ ടെമ്പിൾ, ഇതെല്ലാം തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിലാണ്. കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പോൾ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, വയനാട് നമുക്കൊരു ജൈന ടെമ്പിളുണ്ട്, അതെല്ലാം കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ. പിന്നെ പാലക്കാട് വരുമ്പോൾ പാലക്കാട് കോട്ട, പിന്നെ അവിടെ നേത്രമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവ ടെമ്പിളുണ്ട്, അതെല്ലാം പാലക്കാട് സബ് സർക്കിളിന് കീഴിലാണ്. അങ്ങനെ ഒരു 30 സംരക്ഷിത സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് നമുക്ക് കേരളത്തിലുണ്ട്.
1: താങ്കൾ ഈ സൂചിപ്പിച്ച സ്മാരകങ്ങളിലെ പലതും ഒക്കെ ആരാധനാലയങ്ങളാണ്. അവിടെ എപ്പോഴും ഒരു മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകുന്നത്? ദൈനംദിന പൂജ നടക്കുന്ന ഒരു അമ്പലം, അതേസമയം അതൊരു സംരക്ഷിത സ്മാരകം.
0: നമ്മുടെ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്, അത് പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതെല്ലാം മനുഷ്യനിർമ്മിതമാണല്ലോ. അതൊന്നും ഒരു ഡെഡ് മോണുമെന്റ് അല്ല, അതെല്ലാം ഡൈനാമിക്കാണ്. അതിനൊരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ അത് സൃഷ്ടിച്ച് അത് നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് നമുക്കെത്തി. അന്നോട്ട് ഇന്ന് വരെ അതൊരു ലിവിങ് മോണുമെന്റ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കാണണം. അത് ആൾക്കാർ ചെന്നുകൂടാത്ത ഒരു സ്ഥലമാണെന്ന് അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള കാലങ്ങളിലും അവിടെ എല്ലാം അമ്പലമായിരുന്നാലും മറ്റ് കോട്ടകളായിരുന്നാലും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് പൗരാണിക മോണുമെന്റ് ആണെങ്കിലും അത് നമ്മുടെ കൾച്ചറുമായിട്ടും ഇന്നത്തെ തലമുറയായിട്ടും അത് ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം അവിടെയുണ്ട്.
1: ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത പലപ്പോഴും മറ്റുള്ളവരിലായിരിക്കുമല്ലോ, എന്നാൽ സംരക്ഷണം ASI കീഴിലും.
0: അതെ അതെ.
1: അപ്പൊ ഈ റിനോവേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ASI ഇടപെടൽ എന്തൊക്കെയാണ്?
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ മെയിൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് കൺസർവ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ഒരു സമയത്ത് നശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ഡീജനറേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതിനെ ഡിലേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സയന്റിഫിക് കൺസർവേഷനിലൂടെ ഒരു 10 വർഷം കൊണ്ട് നശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്റർവെൻഷൻ കൊണ്ട് 1000 വർഷം എടുക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ ലോഞ്ചിവിറ്റി നീട്ടിക്കൊണ്ട് പോവാം. പക്ഷേ എത്ര ഇതായിരുന്നാലും ഒരു കാലമാകുമ്പോൾ ഇതെല്ലാം മോണുമെന്റ് ആയിരുന്നാലും എന്തായിരുന്നാലും അതിൻ്റെതായിട്ടുള്ള ഡീജനറേഷൻ അതിന് സംഭവിക്കും.
1: ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റിങ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സംസ്കാരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മ്യൂറൽ പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഘടനയുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും അന്ന് ഉപയോഗിച്ച മെറ്റീരിയൽ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ സ്കില്ല്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്.
0: നമ്മുടെ കൺസർവേഷനിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 മെയിൻ പ്രിൻസിപ്പിൾസ് ആണ്. ഓതന്റിസിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറിൽ നമ്മൾ കൺസർവേഷൻ നടത്തുമ്പോൾ 100 വർഷം 200 വർഷം അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത അതേ മെറ്റീരിയൽസ്, അതേ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണമെന്നാണ്. ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് മോണുമെന്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടിക ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രാനൈറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇഷ്ടിക മോണുമെന്റിൽ ഗ്രാനൈറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈം മോട്ടർ ഉപയോഗിച്ച് ബൈൻഡിങ് മെറ്റീരിയൽ, ലൈം മോട്ടർ ആണെങ്കിൽ നമുക്ക് സിമെന്റ് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഇങ്ങനെ

0: അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അതുമല്ല, നമുക്ക് ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്. നമുക്ക് എത്രമാത്രം ഒരു മോനുമെൻറ്റിന് കൺസെർവ് ചെയ്യാം, അതിൽ ഇൻ്റർവെൻഷൻ, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മോനുമെൻറ്റിൻ്റെ ഡിറ്റീരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻ്റർവെൻഷൻ, ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷനും കൂടെ. ചെറിയൊരു റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു കൺസർവേഷൻ വർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തും കൂടെ. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയും ഓതൻറ്റിസിറ്റി ഇൻ്റഗ്രിറ്റിയൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം, ഹിസ്റ്റോറിക്കൽ വാല്യൂവും എല്ലാം ഉൾക്കൊണ്ട് വേണം നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നതിന്. സിമെൻറ്റ് മോട്ടോർ നമ്മൾ മോനുമെൻറ്റിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ട്രഡീഷണൽ മെത്തേഡിൽ ലൈം മോട്ടോർ പ്രിപ്പയർ ചെയ്തിട്ട് ആണ് കൺസർവേഷൻ ചെയ്യാറ്. ചിലതൊക്കെ ഡ്രൈ സ്റ്റോൺ മേസൺറി ആയിരിക്കും, അവിടെ മോട്ടോർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പല പല ടെക്നിക്കുകളുണ്ട്. അത്തരം സിസ്റ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നത്.
1: പ്രധാനമായിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പുരാവസ്തു, പുരാവസ്തു വകുപ്പ് എന്തെങ്കിലാണ്. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറമ്പൊക്കെ കിളയ്ക്കുമ്പോൾ, നാട്ടിലൊക്കെ പറയാറുണ്ട് നിധി കിട്ടി, അല്ലെങ്കിൽ പഴയ ഒരു സംഗതി കിട്ടി, അല്ലെങ്കിൽ വളരെയധികം വിലയുള്ള ഒരു സാധനം കിട്ടി. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ലഭിച്ചു എന്നുള്ളത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
0: നമുക്കൊരു പുരാവസ്തു കിട്ടിയെന്ന് വെച്ചോളൂ, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അറിയിക്കാം, കളക്ടറെ അറിയിക്കാം, അല്ലെങ്കിൽ തഹസീൽദാരെ അറിയിക്കാം, ലോക്കൽ പോലീസിനെ അറിയിക്കാം. അവർ വന്നിട്ട് അടുത്ത അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഏത് പുരാവസ്തു ആണെങ്കിലും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ആൻറ്റിക്വിറ്റി രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ സർക്കിള് ഇത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ടെക്നിക്കൽ ഓഫീസർ വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യും. പഴയതാണെങ്കിലും ആൻറ്റിക്വിറ്റി ആണെങ്കിലും അത് ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ കോയിൻസ്, പുരാതനമായിട്ടുള്ള കോയിൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില വാളുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യണ്ട. എന്നാൽ ശില്പങ്ങൾ രജിസ്റ്റർ ചെയ്യണം. സ്റ്റോൺ കൊണ്ടുള്ള ശില്പങ്ങൾ, വെങ്കലത്തിലുള്ള ശില്പങ്ങൾ, ഇതെല്ലാം നമുക്ക് പൗരാണികമായിട്ടുള്ള സംഗതികൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെ അറിയിച്ചാൽ മതി, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
1: നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവർക്കും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാവുന്നതാണ് ഇതിൻ്റെ ഒരു സമാന്തരമായൊരു വിപണിയുണ്ട്. അധികം പഴക്കമില്ലാത്ത സംഗതി പല സിനിമകളിലും നമ്മളെ തമാശയായിട്ട് കാണുന്നുണ്ട്. വളരെ പഴക്കം തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കുക, ആളുകളത് അഭിമാനത്തോടുകൂടി അവരുടെ വീടുകളിൽ വാങ്ങി വെക്കുക, ഇത്തരം മേഖലകളിൽ ആളുകൾക്ക് ഒരു ജാഗ്രതയുടെ ആവശ്യമില്ലേ?
0: അതുണ്ട്, തീർച്ചയായും. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കൾ പലതും വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളുണ്ട്. ആന്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട്, അത് പ്രകാരം നമുക്ക് പുരാവസ്തുക്കളെ സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ. ഈ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീസെന്റ് നിർദ്ദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്, ചില പുരാവസ്തുക്കൾ നമ്മൾ രജിസ്റ്റർ, മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റേർഡ് ചെയ്ത പുരാവസ്തുക്കൾ അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്, അത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിനെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഇത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് വിദേശത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല. അത് കസ്റ്റംസിൽ അവർ അത് തടഞ്ഞു വെക്കുകയും ചെയ്യും. മാത്രമല്ല, അത് ക്രിമിനൽ ഓഫൻസും കൂടെയാണ്.
1: നമ്മൾ ഇതിന്റെ ഈ സൈറ്റുകളിലേക്ക് തന്നെ വന്നാൽ, കാലാന്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ പുതിയ സൈറ്റുകൾ, പ്രത്യേകിച്ച് പ്രളയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ സൈറ്റുകൾ രൂപപ്പെടാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു പുതിയ സൈറ്റിലേക്കുള്ള എ എസ് ഐയുടെ ഇനിഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്?
0: നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിന് ടെക്നിക്കൽ ടീം, ആർക്കിയോളജിസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർ പര്യവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കും. അത് ആദ്യമായിട്ട് സർഫസ് സർവേ ആയിരിക്കും നടത്തുന്നത്, പെഡസ്ട്രിയൻ സർവേ എന്നാണ് നോർമലി നമ്മൾ ആർക്കിയോളജിയിൽ പറയുന്നത്. പെഡസ്ട്രിയൻ സർവേ എന്ന് പറയുന്നത് കാൽനട ആയിട്ട് പോയി സൈറ്റുകൾ കണ്ടുപിടിക്കുക. അത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ സർഫസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ മണ്ണിന് കീഴിൽ ആർക്കിയോളജി ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ആർക്കിയോളജിസ്റ്റിനെ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ, ഞാൻ ആസാമിൽ നോർത്ത് കാച്ചാർ ഹിൽസ്, ദിമാഹസോ ഡിസ്ട്രിക്റ്റാണ് ഇപ്പോൾ പുതിയതായിട്ട്, ദിമാഹസോ ഡിസ്ട്രിക്റ്റിൽ ഞാൻ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ പല നിയോലിത്തിക് സൈറ്റുകൾ, നവീന ശിലായുഗ സൈറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ കാണും. അത് കണ്ടാൽ നമുക്ക് ആർക്കിയോളജിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും, അത് എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടാനായിട്ട് നമുക്ക് എക്സ്കവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. ഇപ്പോൾ ഒരു സൈറ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ, നമുക്ക് ഒരു സംശയമുണ്ട് മണ്ണിന് കീഴിൽ സ്ട്രക്ചറുണ്ട്, അതായത് വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ വ്യാപ്തി അറിഞ്ഞുകൂടെ എത്രയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ

0: ഉപയോഗിച്ച് സർഫസ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാം. അപ്പോൾ അതൊരു കൺട്രോൾഡ് എക്സ്കവേഷനും ആയിരിക്കും. അപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാം.
1: ഡിജിറ്റലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ആർക്കിയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്?
0: ഇപ്പം ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലിഡാർ സർവേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിഡാർ സർവേയൊക്കെ വളരെ എഫിഷ്യൻ്റ് ആണ് പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 3D സ്കാനിങ്, നമുക്ക് സൈറ്റുകളൊക്കെ 3D സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്, അതുവഴി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞു അതിൻ്റെ 3D മോഡൽ വേണം, അപ്പം 3D സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരു ട്രെഞ്ച് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കാൻ ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആണ്. കാരണം ഒരു എക്സ്കവേഷൻ നടത്തിയെന്ന് വെച്ചോ അതിൻ്റെ പല ഫേസുകൾ നമ്മൾ 3D സ്കാൻ എടുക്കും, എന്നിട്ട് അത് ലാബിൽ കൊണ്ടുവന്ന് നമുക്ക് ആ സൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലെയർ ബൈ ലെയർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല അത് ടൈം സേവിങ് കൂടെയാണ്. പണ്ട് കാലത്ത് നമ്മൾ സർവേയറോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാനോ ചെന്നിട്ട് ഓരോന്നും ഡ്രോ ചെയ്ത് വളരെ ടൈം എടുക്കുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും.
1: ഇത്തരത്തിൽ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അവിടെ പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക, അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യുകയോ പ്രവേശനം നിരോധിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: അത് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണെങ്കിൽ, അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ വിസിറ്റേഴ്സിന് അലോഡാണ്. കാരണം അത് നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്കവേഷൻ, അത് പബ്ലിക്കിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും പബ്ലിക്കിന് വേണ്ടി. ആൾക്കാർക്ക് വന്ന് കാണാം എക്സ്കവേഷൻ ചെയ്ത സ്ഥലം, അതിനെല്ലാം ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ തമിഴ്നാട്ടിൽ ആദിച്ചനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഗാലിത്തി സൈറ്റ്. അവിടെ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം പബ്ലിക്കിന് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്തരം പ്രോജക്റ്റുകളൊക്കെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്.
1: നമ്മൾ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ വാല്യൂ പബ്ലിക്കിന് പലപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷനിലൂടെ നമുക്കത് കിട്ടുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് വിസിറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് സൈറ്റിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച്.
0: ഓരോ മോണുമെന്റിനും സൈറ്റിനും ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. 500 പേര് വരാൻ പറ്റുന്ന ഒരു സൈറ്റിലോ അല്ലെങ്കിൽ മോണുമെന്റിലോ 5000 പേര് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം താജ്മഹലിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ ക്രൗഡ് മാനേജ്മെന്റ്. മാത്രമല്ല വിസിറ്റേഴ്സ് ചിലപ്പോഴൊക്കെ ഒരു ഇറസ്പോൺസിബിളായിട്ട് ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അത് ഒരു മോണുമെന്റിൽ വന്നു, ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടുള്ള ഒരു കോട്ടയിലോ അങ്ങനെ അതുപോലുള്ള സംരക്ഷിത സ്മാരകങ്ങളിൽ വന്നിട്ട് അവർ മോണുമെന്റിന് പുറത്ത് പല കാര്യങ്ങളും എഴുതി വയ്ക്കും. അവരുടെ പേര്, അവരുടെ
1: പേര്,
0: ആ അത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് മോണുമെന്റിനെ നശിപ്പിക്കുന്നതാണ്. അത് 1000-2000 വർഷം പഴക്കമുള്ള യാതൊരു പ്രശ്നമില്ല, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ് ആണ്, ഇത്തരം സ്മാരകങ്ങളാണ്. അത് 2026 വന്നിട്ട് ഇന്നത്തെ ആൾക്കാർ അവിടെ ചെന്ന് പാറയിലും മറ്റുമായിട്ട് സ്ക്രാച്ച് ചെയ്യുകയും ഇരുമ്പ് സംഗതികൾ കൊണ്ടുവന്നിട്ട് ആ മോണുമെന്റിന്റെ പുറത്തിട്ട് വരയ്ക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും ആ മോണുമെന്റിനോട് കാണിക്കുന്ന അനാദരവാണ്. മാത്രമല്ല നമ്മുടെ മുൻഗാമികളോട് കാണിക്കുന്ന അനാദരവുമാണ്.
1: ചിലയിടങ്ങളിലെങ്കിലും സതുദ്ദേശപരമായി ആളുകൾ ഇത് പെയിന്റ് അടിക്കുക, സിമെന്റ് പൂശുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതയില്ല.
0: നമ്മുടെ സംരക്ഷിത സ്മാരകങ്ങളാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അലോവബിൾ അല്ല. അത് ASI തന്നെ സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ASI പ്രൊട്ടക്റ്റഡ് അല്ലാത്ത മോണുമെന്റുകളിൽ പലതും ആൾക്കാരെ അറിഞ്ഞുകൂടാതെ ചിലപ്പോ കുമ്മായമൊക്കെ
1: സംരക്ഷിക്കാനെന്ന പേരിൽ തന്നെ നല്ല പെയിന്റ് അടിക്കുക,
0: അവരുടെ അറിവില്ലായ്മയാണത്. പക്ഷെ അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ നോ ഹൗ അവർക്ക് കൊടുക്കാറുണ്ട്. ഏത് രീതിയിലാണ് അവരത് ചെയ്യേണ്ടത്? ചിലപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പം 100 വർഷമോ 200 വർഷമോ ഒക്കെ പഴക്കമുള്ള ചിലപ്പോൾ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലസുകളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളത് ടെക്നിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു പാലസ്, അത് അവിടെ നിന്ന് ഞങ്ങളെ അറിയിച്ചു, ഞങ്ങൾ ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തി, എൻ്റെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇരിങ്ങാനൂർ അവിടെ ഒരു ശിവ ടെമ്പിളാണ്, അത് നമ്മുടെ മോണുമെൻ്റ് അല്ല, ASI കീഴിൽ വരുന്നതല്ല. പക്ഷേ അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, ഞങ്ങൾ തന്നെ അൺപ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ഹെഡിൽ ബഡ്ജറ്റ് വകയിരുത്തി ഞങ്ങളത് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവർ. അത്തരം കാര്യങ്ങളൊക്കെ ASI ചെയ്യാറുണ്ട്. പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് അല്ലെങ്കിൽ പോലും ആ സംരക്ഷിക്കേണ്ട മോണുമെൻ്റ് ആണ് എന്ന് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കാറുണ്ട്.
1: ഈ ശിലാലിഖിതങ്ങൾ, ശാസനങ്ങൾ, ഇതൊക്കെ ഓപ്പൺ എയറിലായിരിക്കും. നമ്മുടെ ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പ്രക്ഷുബ്ധമായ ക്ലൈമറ്റുമാണ്, ഈർപ്പം, മഴ, വെയില്. അത്തരം ഓപ്പൺ സ്പേസിലിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേക ലിപികളിലൊക്കെ എഴുതിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അതെങ്ങനെയാണ്?
0: അത് എപ്പിഗ്രാഫി.

0: ഈ ബ്രാഞ്ച് അതിനെ സ്റ്റഡി ചെയ്യും. ആദ്യം നമുക്ക് ASI തന്നെ എപ്പിഗ്രാഫി ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് മൈസൂരുണ്ട്, പിന്നെ നാഗ്പൂരും ചെന്നൈയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാദ്യം ചെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ വർക്ക് സംരക്ഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നത് സർക്കിൾ, അതായത് സ്റ്റേറ്റുകളിലെ ASI സർക്കിൾസ് ആണ്. ഇപ്പം തൃശ്ശൂർ നമുക്കങ്ങനെ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാറുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. പക്ഷേ ഇതുവരെയും കേരളത്തിൽ നമ്മളങ്ങനെ ശിലാലിഖിതങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ എങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടെക്നിക്കലായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, കൺസർവ് ചെയ്യും അതിനെ.
1: ഇപ്പൊ താങ്കൾ എപ്പിഗ്രാഫി എന്നൊരു ബ്രാഞ്ചിനെ പറ്റി സൂചിപ്പിച്ചു, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് വർക്ക് ചെയ്യുന്ന മറ്റ് ബ്രാഞ്ചുകൾ ASI ഏതൊക്കെയാന്ന് പറയാം?
0: സയൻസ് ബ്രാഞ്ച് ഉണ്ട്. സയൻസ് ബ്രാഞ്ച് ചെയ്യുന്ന അവർ മ്യൂറൽ പെയിന്റിങ്സ് കൺസർവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്ടീസ് ഉണ്ട്, അവർ വന്നിട്ട് സ്റ്റഡി ചെയ്ത് കെമിക്കലി അത് സ്ട്രെങ്തൻ ചെയ്യണം, അവരത് ചെയ്യും അത്. പക്ഷെ എന്നാലും അത് നമ്മൾ പുതിയ പെയിൻറ്റൊന്നും മാറി അത് നവീകരിക്കാനൊന്നും നോക്കില്ല. നിലവിലുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിൻ്റെ ഡിറ്റീരിയേഷൻ കുറയ്ക്കാനും വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യും.
1: ഇപ്പൊ ഈ പഴയ കാലത്ത് പെയിന്റിങ്ങിലൊക്കെ ഇപ്പൊ വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ മുട്ട, കരിപ്പെട്ടി ഇങ്ങനെയൊക്കെയുള്ള പല ഇത് ഇതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്?
0: അത് അവര് കെമിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവര് അതേ കോൺസെൻട്രേഷനിൽ അതേ പെർസെൻറ്റേജിൽ ഇത് സംഗതികൾ മിക്സ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അതിന്റെ സയൻസ് ബ്രാഞ്ചിന് അതിൻ്റെതായിട്ടുള്ള ടെക്നിക്സും എക്സ്പെർട്ടീസും ഉണ്ട്.
1: ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ് വേണ്ട തരം ബ്രാഞ്ചുകൾ അങ്ങനെയുണ്ടോ?
0: അത് സർക്കിളിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരാണ് കൺസർവേഷൻ വർക്ക് മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂർ സർക്കിളിൽ നമുക്ക് അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, അതിൻ്റെ അവരുടെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ സൈറ്റിൽ ചെന്ന് മോനുമെന്റ് നോക്കുകയും സ്ട്രക്ചറിലെ സ്ട്രെങ്ത് അനാലിസിസ് ചെയ്യുകയും മറ്റ് വർക്കുകൾ അവരുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫിനെ അവർ സൂപ്പർവൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവരത് ചെയ്യും. അത് മോഡേൺ വർക്ക്സ് ഇപ്പോൾ CPWD വർക്കല്ല. CPWD നമുക്ക് എഞ്ചിനീയേഴ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ മോഡേൺ വർക്ക്സാണ് ചെയ്യുന്നത്. അപ്പോൾ CPWD എഞ്ചിനീയേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത് വന്നാലും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും
1: സൈറ്റിൽ.
0: ആ അതെ, ഹെറിറ്റേജ് പ്രിസർവേഷൻ, അതായത് ആർക്കിയോളജിക്കൽ കൺസർവേഷൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ഇത്തരം വർക്കുകൾ ചെയ്യിക്കുന്നത്. ഇപ്പോൾ 2 മാസം മുമ്പ് തൃശ്ശൂർ സർക്കിളിൽ വെച്ചിട്ട് സദേൺ ഇന്ത്യയിലെ എല്ലാ ആർക്കിയോളജി എഞ്ചിനീയേഴ്സിനും കൺസർവേഷൻ അസിസ്റ്റൻസിനും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. 5 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു അത്. 5 ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ ബേക്കലിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു, തൃശ്ശൂർ വെച്ച് ട്രെയിനിങ് കൊടുത്തു. ഇങ്ങനെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അതായത് ടൈമുകളിൽ പല റീജിയൻസിലും വർക്ക്ഷോപ്പ്സ് നടത്താറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്.
1: ഇപ്പം നമ്മളൊരു സൈറ്റിൻ്റെ കൺസർവേഷൻ ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിലും പലപ്പോഴും അത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ പല വകുപ്പുകളൊക്കെ ഇതിൽ ഇടപെടുകയാണ്. ഈ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിനെ കുറിച്ച്.
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കൺസെൻറ്റോട് കൂടിയേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട്, അവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മോണുമെൻറ്റ് അല്ലെങ്കിൽ ഒരു സൈറ്റ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് AMASR ആക്ട് 1958 പ്രകാരം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് അടുത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അതിന് പുറത്ത് 100 മീറ്റർ വരെ അത് പ്രോഹിബിറ്റഡ് ഏരിയ എന്നാണ് പറയുന്നത്. ആ പ്രോഹിബിറ്റഡ് ഏരിയയിൽ പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷേ മുൻപ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ റിനോവേറ്റ് ചെയ്യാം, റിപ്പയർ ചെയ്യാം, പ്രൊവിഷനുണ്ട്. പക്ഷേ പുതിയതായിട്ടൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. പ്രോഹിബിറ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അവിടം തൊട്ട് അടുത്ത 200 മീറ്റർ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഏരിയയാണ്. ആ റെഗുലേറ്റഡ് ഏരിയയിൽ മോഡേൺ കൺസ്ട്രക്ഷൻ എല്ലാം അനുവദിക്കാൻ പറ്റും. പക്ഷേ അതിന് നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. അത് കോമ്പീറ്റൻ്റ് അതോറിറ്റി കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ ഡയറക്ടറാണ് ഇപ്പോൾ കോമ്പീറ്റൻ്റ് അതോറിറ്റി. പിന്നെ നമ്മുടെ നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ ഓഫീസ് ഡൽഹിയിലാണ്. നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ പെർമിഷനോടുകൂടി റെഗുലേറ്റഡ് ഏരിയയിൽ പബ്ലിക്കിന് പുതിയ കൺസ്ട്രക്ഷൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഹിബിറ്റഡ് ഏരിയയിൽ റിപ്പയറിന് വേണ്ടിയും ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് അറിഞ്ഞുകൂടാത്ത പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആൾക്കാരും ഉണ്ട്. അവർ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടത്തിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഡിമോളിഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ വരും, അപ്പോഴാണ് അവർക്കത് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നതും കൂടെയല്ലേ. അപ്പോൾ ഇത് പബ്ലിക് അറിഞ്ഞിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
1: ഈ ഒരു മേഖലയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി തോന്നുന്നത് രസമുള്ള ഒരു മേഖലയാണ്. വ്യക്തിപരമായ ചോദ്യമാണ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, താങ്കളുടെ ഒരു പഠനം?
0: എന്റെ ഡിഗ്രി ഹിസ്റ്ററിയിലായിരുന്നു. അപ്പോൾ ഹിസ്റ്ററിക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനുഷ്യനെ കുറിച്ച് അറിയാൻ പറ്റില്ല. കാരണം റിട്ടൺ റെക്കോർഡ്സ്, അതായത് റൈറ്റിംഗ് ഇമർജ് ചെയ്ത ഒരു മാക്സിമം ഒരു 5000 വർഷം മനുഷ്യൻ്റെ ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ റിട്ടൺ റെക്കോർഡ്സിൽ കിട്ടുന്നത് 5000 വർഷങ്ങൾക്കകം എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് 98% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആ ഡീറ്റെയിൽസ് ആർക്കിയോളജിയിലൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആർക്കിയോളജി പഠനം ഹിസ്റ്ററി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ഇതിനപ്പുറം എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യമായി. അപ്പോൾ അത് തരുന്നത് ആർക്കിയോളജി എന്നുള്ള ഡിസിപ്ലിനാണ്. അങ്ങനെയാണ് ഞാൻ ആർക്കിയോളജിയിലേക്ക് മാറുന്നത്. അപ്പോൾ എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഞാൻ ആർക്കിയോളജിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തായിരുന്നു. 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ഡൽഹിയിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് യൂറോപ്യൻ കമ്മീഷൻ സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ഇറ്റലിയിലേക്ക് പോയി. അവിടെ പ്രീ ഹിസ്റ്ററി, അതും ആർക്കിയോളജിയുടെ ഒരു ഭാഗമാണ്, ഹ്യൂമൻ എവല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അത് ഞാൻ സ്പെയിനിലും ഇറ്റലിയിലുമായിട്ട് ഞാനത് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ജോബ് അക്കാഡമിക് ഫീൽഡിൽ തന്നെയാണ്, യൂണിവേഴ്സിറ്റിയിൽ, അതും ഫോറിനിൽ തന്നെയാണ്, വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ ജോലിയായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ് ചെയ്തു, ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റ്. അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. അത് വന്നപ്പോൾ ഞാൻ തിരിച്ച് വിദേശത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നു. 2015 ഞാൻ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റായിട്ട് പ്രൊമോഷനായി കേരളത്തിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മോണുമെൻസിൻ്റെ കാര്യങ്ങൾ, കൺസർവേഷനും റെസ്റ്ററേഷനും കാര്യങ്ങളും നോക്കി നടത്തുകയാണ്. അപ്പോൾ തൃശ്ശൂരാണ് മെയിൻ ഓഫീസ് കേരളത്തിൽ.
1: അപ്പൊ താങ്കൾക്ക് പഠനകാലത്തൊരു ഇൻസൈറ്റ് ഉണ്ടാകുന്നു, ഇതിനപ്പുറം എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി താങ്കളെ ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ പൈതൃകത്തിനെ കുറിച്ച് താല്പര്യമുള്ള എല്ലാവർക്കും കടന്നു വരാമെന്നുള്ള ഒരു ഫീൽഡാണ് ആർക്കിയോളജി ഫീൽഡ്. പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ ആർക്കിയോളജി കോഴ്സ് നടത്തുന്നുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിയിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നടത്തുന്നുണ്ട്. അപ്പോൾ ആർക്കിയോളജിയുടെ ഫീൽഡിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ബേസിക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആർക്കിയോളജിയിൽ ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ വിദേശത്ത് പോകുന്നെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലും വളരെയധികം സ്കോളർഷിപ്പ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല പല പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ ആർക്കിയോളജിസ്റ്റുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കിയോളജിയിൽ മിനിമം ഒരു മാസ്റ്റർ ഡിഗ്രിയെങ്കിലും ഉള്ള ആൾക്കാർക്ക് ജോബ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല ഇപ്പോൾ ആർക്കിയോളജിയിൽ വന്നവർക്ക് ആർക്കിടെക്ചറിൽ ആ മേഖലകളിലും കൂടെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങളിലും പോകാനുള്ള കൺസൾട്ടൻസി സർവീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആർക്കിയോളജി ഉണ്ട്, ഒരാൾക്ക് ബിടെക് ഉണ്ട്,
1: ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
0: അങ്ങനെയുള്ളവർക്ക് ഹെറിറ്റേജ് കൺസർവേഷനിൽ പല പല ഓർഗനൈസേഷൻ ഇന്ത്യയിൽ തന്നെയുണ്ട്, അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫീൽഡാണ് ആർക്കിയോളജി. പിന്നെ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം, പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡല്ല. എന്നാൽ അത് അതിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ചാൻസ് ഉണ്ട്.
1: എന്നാലും താങ്കളുടെ ഒരു ജീവിതം സൂചിപ്പിക്കുന്നത് അങ്ങനെ ക്ഷമയോടുകൂടി താല്പര്യമുള്ള ഒരു മേഖലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ റിസൾട്ടാണ്. ഈ ഒരു ഇന്റർവ്യൂയിലൂടെ തന്നെ ASI പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒപ്പം ഈ കരിയറിനെ കുറിച്ചും വ്യക്തമായ ചിത്രം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ വിലയേറിയ സമയം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി, നമസ്കാരം.
2: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി MK ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനം, സദക് എന്ന ചിത്രത്തിൽ അനുരാധ പൊത്വാൾ പാടിയത്.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പരിപാടി.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയി സുനതേ ഹേ സോജാ എസോ കി വാർത്ത നാഗാർജുൻ കെ ഉപന്യാസോ മേ മാനവീയ മൂല്യ.
2: നാഗാർജുൻ മാനവീയ സംവേദനാ കെ ഉപന്യാസകാർ ഹേ. ഉൻകെ ഉപന്യാസോ മേ ഗരീബി, ഭൂഖ്മരി, ദരിദ്രത, ഉത്പീഡൻ, അന്മേൽ വിവാഹ്, വിധവാ വിവാഹ്, ജമീന്ദാരോ കാ ഉത്പീഡൻ, കർജ് ഔർ ശ്രമികോ കാ ശോഷൻ ജൈസി സമസ്യാവോ കോ ഉക്കേരാ ഗയാ ഹെ. നാഗാർജുൻ കെ ഉപന്യാസോ മേം സാമാജിക് ആർത്ഥിക് വിസംഗതിയോ കാ യഥാർത്ഥ ചിത്രൻ അനേക് ആയാമോ കെ സാത് അഭിവ്യക്ത ഹുവാ ഹെ. രതിനാഥ് കി ചാച്ചി മേം വിധവാ വിവാഹ്, ബാൽ വിവാഹ്, അന്മേൽ വിവാഹ് ഔർ ബഹുപത്നിത്വക്കെ രൂപ മേം അഭിനയ സമയക്കെ യഥാർത്ഥക്കോ ഉദ്ഘാടിത് കിയാ ഹെ. കുംഭി പാക് മേം ഭി യഹി സംസ്യായെ ഉഭർക്കർ സാമനെ ആയെ ഹെ. ഇൻ സാമാജിക് സംസ്യാവോ കാ കാരണ ഹെ ഹമാരി സാമാജിക് സംരചന ജോ ജാതി വ്യവസ്ഥ പർ ആധാരിത് ഹെ. നാഗാർജുൻ അപ്നെ ഉപന്യാസോ മേം ഇസ് അമാനവീയ വിഭാജൻ കി വത്സന കർത്തേ ഹെ ഔർ ഇസ് വ്യവസ്ഥ മേം ജോ ശോഷിത് ഉത്പീഡിത് ഹെ ഉൻകെ സാത് അപ്നി ഗഹരി സംവേദന വ്യക്ത കർത്തേ ഹെ. നാഗാർജുൻ നെ സ്ത്രീക്കെ പ്രതി പ്രചലിത് സാമാജിക് ദൃഷ്ടി കാ പ്രതിവാദ് കർത്തേ ഹുയേ അപ്നെ ഏക് ചരിത്ര റായ് സാഹബ് കെ മുഖ്സെ കഹൽവായ ഹെ കി കോളേജോം സെ പഠ ലിഖ് കർ ലഡ്കിയാം നിക്കൽത്തി ഹെ ഔർ പുരാനെ സമാജ് കെ ജംഗൽ മേ ഖോ ജാതി ഹെ. കേവൽ ശിക്ഷാ സേ ഹി സാമാജിക് വിസംഗതിയോ കാ അന്ത് നഹി ഹോ ജാത്ത ഇസ്കേ ലിയെ സമാജ് കി സോച് കോ ബദൽനാ സരൂരി ഹേ. നാഗാർജുൻ നെ സമാജ് കെ സന്തുലിത് വികാസ് മേ സ്ത്രീയോ കി ഭൂമിക കോ മഹത്വപൂർണ മാനത്തേ ഹുയേ മുക്തി കാ പ്രബൽ സമർത്ഥൻ കിയാ ഹെ. നാരി പാത്രോ കെ പ്രതി ലേഖക കി സംവേദന മേ സാമാജിക് ഭേദഭാവ് കെ വിരുദ്ധ വിദ്രോഹ കാ ഭാവ് സ്പഷ്ട പരിലക്ഷിത് ഹോത്താ ഹെ. ഉൻകെ ഉപന്യാസ് പുരുഷ സമാജ് ദ്വാരാ സ്ത്രീക്കോ വിവശ് കർണേക്കി പ്രവൃത്തി കാ പ്രതികാർ കർത്തേ ഹെ. നാഗാർജുൻ നെ അപ്നെ കഥാസാഹിത്യ ഔർ കവിത മേം സ്ത്രീയോം ഔർ ദളിതോ കെ സവാൽ പർ തബ് ധ്യാൻ ദിയാ ഥാ ജ പ്രായ ഇസ് ദേശ് കെ വാമബന്ദി ആന്തോളൻ ഔർ ഉസസേ ജുഡേ ഹുയേ രചനാകാർ സ്ത്രീയോം ഔർ ദളിതോ കെ സവാലോ കോ ഗൈർ ജരൂരി മാനത്തെ ഥേ. ഉൻകെ ഉപന്യാസോം സെ യെ സങ്കേത് മിൽത്താ ഹെ കി സാമാജിക് ജഡത ഔർ ഭേദഭാവ് കി ജഡ് ഹമാരി സാമാജിക് ആർത്ഥിക് വ്യവസ്ഥ മേം നിഹിത് ഹെ ഔർ ഇസ്മേം ബുനിയാദി ബദലാവ് കെ ബിനാ സമാജ് കാ ന്യായസംഗത് വികാസ് സംഭവ് നഹി ഹെ. മൗജൂദ രാജനൈതിക് സാമാജിക് പരിസ്ഥിതി കോ ദേഖ്തേ ഹുയേ നാഗാർജുൻ കി രചനാത്മക് ദൃഷ്ടി അധിക് സാർത്ഥക് ഏവം സംഭാവനാപൂർണ ലിഖ്തി ഹെ. നാഗാർജുൻ രാജനൈതിക് ദൃഷ്ടി സെ പ്രതിപഥ് രചനാകാർ ഹെ. വേ വാമപന്ഥി ലേഖക് ഹെ കിന്തു രാജനീതിക് ദൽ കെ ദാസ് നഹി. ഉനോനെ ജനതാ കെ കഠിൻ ജീവൻ സംഘർഷവും കെ ബീച്ച് സേ അപ്പിനെ ജീവൻ മൂല്യം കാ ചുനാവ് കിയ ഔർ ഉസെ വാമപന്ഥി വിചാർധാരാ സെ ചോടിക്കർ ഏക് വ്യവസ്ഥിത് രൂപ ദേനെ കി കോശിഷ് കി. ഉനോനെ സ്വീകാർ കിയാ ഹെ 80% ജനത ഹമാരി ഇഷ്ട ദേവത ഹെ ജോ ജീവൻ കെ ആസ്പാസ് ഫൈലി ഹുയി ഹെ മേം ഭി ഉനി കെ സാത് ജുഡാ ഹും സമാജ് കെ ഘടനാ പ്രവാഹ സെ വിച്ഛിന്ന നഹി ഹും പാത്രോം കെ സാത് മുസ്കുരാത്താ ഹും ഉൻസെ ബാത് കർത്താ ഹും മേ മൈസെ വർഗ കെ പ്രതിനിധി കോ നഹി ചുനതാ ജിസ്മേ മേ നഹി ഹും. നാഗാർജുൻ നെ അപ്നെ ലേഖൻ കോ രാജനീതിക് ബദലാവ് കെ ഔസാർ കെ രൂപ മേ പ്രസ്തുത് കിയാ ഹെ. ഉൻകി രചനാവോ മേം ശോഷൻ ഔർ അന്യായ കാ വർണ്ണൻ നിതാന്ത് അനുഭവം.

0: ആകാശവാണി
1: തുടിതാളം കേളികൊട്ട് അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും.

തുടിതാളത്തിൽ കേളികൊട്ട് അവതരിപ്പിച്ചത് കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ കലാമണ്ഡലം വേണുക്കുട്ടൻ, കലാകേന്ദ്രം ഹരി, കലാകേന്ദ്രം അജീഷ്.

0: Look after yourself, my dear friends. As they say, health is wealth. This is Chetan, your RJ, saying a sweet little bye.
1: ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി സ്പൈസ്.

0: ആകാശവാണി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ഡർബനിൽ ബാരിസ്റ്ററായി പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങിയതോടൊപ്പം പൊതുപ്രവർത്തനത്തിലും ഗാന്ധി ഉത്സാഹപൂർവ്വം ഏർപ്പെട്ടിരുന്നു. തന്റെ സേവനം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് അത്യധികം ആവശ്യമായിരുന്ന ഒരു കാലമാണ് അതെന്ന് ഗാന്ധിക്ക് ബോധ്യമായി. തെക്കേ ആഫ്രിക്കയിലേക്ക് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഉപജീവനമാർഗം തേടലായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനുള്ള നല്ലൊരവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഗാന്ധി തെക്കേ ആഫ്രിക്കയിലെത്തിയിട്ട് അപ്പോഴേക്കും 3 കൊല്ലമായി. അവിടുത്തെ ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും നല്ലപോലെ മനസ്സിലാക്കുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞു. അതുപോലെ ഗാന്ധിയെ നല്ലപോലെ അറിയുന്നതിന് അവിടെയുള്ളവർക്കും നല്ല പ്രാക്ടീസും മതിയായ വരുമാനവും ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായി പാർക്കുവാൻ തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് തന്റെ ഭാര്യയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ഇന്ത്യയിലേക്ക് പോകണമെന്ന ആഗ്രഹം ഗാന്ധിക്കുണ്ടായി. മാത്രമല്ല, ഇന്ത്യയിൽ പോയാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി തന്റെ നാട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാനും സൌകര്യമാകും. അതുകൊണ്ട് 6 മാസത്തേക്ക് ഇന്ത്യയിലേക്ക് പോകുവാൻ തന്നെ അനുവദിക്കണമെന്ന് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1896 മധ്യത്തിൽ ഗാന്ധി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ചോങ്കോല എന്ന കപ്പലിൽ കൽക്കത്തയ്ക്കാണ് യാത്ര ചെയ്തത്. 24 ദിവസം യാത്ര ചെയ്തതിനു ശേഷം ഗാന്ധി കൽക്കത്തയിലെത്തി. അന്ന് തന്നെ ബോംബെയ്ക്ക് തീവണ്ടി കയറുകയും ചെയ്തു. കൽക്കത്തയിൽ നിന്ന് ബോംബെയ്ക്ക് പോകുന്ന വഴിക്ക് ഗാന്ധി അലഹബാദിൽ 2 ദിവസം താമസിച്ചു. അതിനിടയ്ക്ക് അക്കാലത്തെ ഒരു പ്രമുഖ ആംഗ്ലോ ഇന്ത്യൻ പത്രമായിരുന്ന പയനീറിന്റെ പത്രാധിപരെ കണ്ട് തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംഭാഷണം നടത്തി. അലഹബാദിൽ നിന്ന് ഗാന്ധി പോയത് രാജ്കോട്ടിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ലഘുപത്രിക എഴുതി പ്രസിദ്ധപ്പെടുത്തി. ഇന്ത്യയിലെ പത്രങ്ങൾക്കും സംഘടനകൾക്കും ചില പ്രധാന വ്യക്തികൾക്കും അതിന്റെ കോപ്പികൾ അയച്ചുകൊടുത്തു. ആ ലഘുപത്രികയിൽ വിവരിച്ച വസ്തുതകളെ അടിസ്ഥാനമാക്കി പല പത്രങ്ങളും മുഖപ്രസംഗങ്ങൾ എഴുതി. അതിന്റെ ചുരുക്കം റോയിറ്റർ ഇംഗ്ലണ്ടിലേക്ക് അയച്ചിരുന്നു. അവിടെ നിന്ന് നേറ്റാളിലേക്കും. നേറ്റാളിൽ എത്തിയപ്പോഴേക്ക് അതിന്റെ രൂപം തന്നെ മാറിയിരുന്നു. അവിടുത്തെ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ വർത്തമാനം ഇപ്രകാരമായിരുന്നു. 1896 സെപ്റ്റംബർ 14 നേറ്റാളിലെ ഇന്ത്യക്കാരെ അവിടുത്തെ വെള്ളക്കാർ കൊള്ള ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളെപ്പോലെ അത്ര നികൃഷ്ട നിലയിലാണ് അവരോട് വെള്ളക്കാർ പെരുമാറുന്നത്. അവർക്ക് അവിടെ യാതൊരു രക്ഷയുമില്ല എന്നും മറ്റും വിവരിച്ചുകൊണ്ടുള്ള ഒരു ലഘുപത്രിക ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ ആരോപണം ശരിയാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
0: ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, എം എസ് കബീറും സംഘവും ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. റസൂലെ അമീനെ എന്നു തുടങ്ങുന്നു ആദ്യ ഗാനം.

0: MS കബീറും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും വിരിപ്പ് നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ എം സുരേന്ദ്രനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. രശ്മി പ്രശോഭ അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം. വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ. കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത. 8:00 സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം. കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ. തുടർന്ന് രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിത പുഴവഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സേതു പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. ആലഞ്ചേരി VK ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്നു കഥ സൂര്യമാനസം. 10:00 കഥകളിപ്പദങ്ങൾ. രുക്മാംഗത ചരിതം ആട്ടക്കഥയിലെ പദങ്ങൾ PR കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ്. 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി. പി കുഞ്ഞിരാമൻ നായരുടെ കല്യാണ പന്തലിലേക്ക് എന്ന കവിത ആലാപനം ഐരൂർ സദാശിവൻ. 6:15 ഉദയഗീതം KP ബ്രഹ്മാനന്ദൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, കൂടാതെ ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 30. 8:35 ശ്രുതിമധുരം. 8:45 യോഗസൌഖ്യം. 9:00 അക്ഷരച്ചെപ്പ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. അരിയക്കുടി രാമാനുജ അയ്യങ്കാർ പാടിയ കൃതികൾ. 11:00 തൈറോയ്ഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശ്രീജിത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ. എം രാധാകൃഷ്ണൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ചലച്ചിത്രഗാനങ്ങൾ. 2:15 തുടർനാടകം. ദസ്തോവസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 30. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം. 4:30 മഴവില്ല. 5:00 ഹിന്ദി പാഠം. 5:15 പാട്ടുകളും. കണിയാപുരം മണികണ്ഠൻ നാശാനും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട് ഭാഗം 2. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ. CSI പൂവത്തൂർ ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്രാ യോജന. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും കൂവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. സ്വരങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ഗൌരീശങ്കറുമായി അഭിമുഖം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വാനിധി പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി വിട പറയാം ഫിൽറ്ററുകളോട്. 9:30 പന്തളം S നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി.

0: ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7°C, കുറഞ്ഞ താപനില 25.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7°C, കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
3: പ്രീ പ്രൈമറി മുതൽ 12-ാം ക്ലാസ് വരെ തുല്യമായി വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള പഠനാന്തരീക്ഷമുള്ള ക്ലാസ് മുറികൾ, വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വിദ്യാർത്ഥികളുടെ വൈവിധ്യമുള്ള കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് പഠനത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ, SERTകൾ, ഡയറ്റ്, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസ്, ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സ്കൂളുകളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനു കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശകൾ നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികൾക്ക് സൌജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ക്രിയാശീലതയിലധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്കും പ്രബോധന പദ്ധതിക്കും പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇനി പറയുന്നവയാണ്. പ്രീ പ്രൈമറി തലത്തിൽ അംഗനവാടി ജീവനക്കാരെ പരിശീലിപ്പിക്കുവാൻ മാസ്റ്റർ ട്രെയിനേഴ്സിന് പരിശീലനം നൽകൽ, പഠന സാമഗ്രികൾക്ക് ഒരു കുട്ടിക്ക് 500 രൂപ നിരക്കിൽ ധനസഹായത്തോടെ സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗങ്ങളിൽ നാടൻ കളിപ്പാട്ടങ്ങൾ, കളികൾ, കളി അധിഷ്ഠിത പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ, നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പ്രകാരം കുട്ടികളിൽ വായന, എഴുത്ത്, അക്കങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ. എലിമെന്ററി തലത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് എലിമെന്ററി സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്നു. സെക്കൻഡറി തലത്തിൽ പുതിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം വർഷത്തിൽ 6,000 രൂപ നിരക്കിൽ യാത്രാസഹായം, 16-19 ഇടയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡറി സീനിയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുവാൻ 2,000 രൂപയുടെ ധനസഹായവും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഏർപ്പെടുത്തും. പുതിയ SERTകൾ സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങളും 12-ാം ക്ലാസ് വരെ ഉയർത്തുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതി അനുസരിച്ച് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകൾക്ക് വർഷം 40 ലക്ഷം രൂപയുടെ ഗ്രാന്റിന് അർഹതയുണ്ട്. പെൺകുട്ടികൾക്ക് 3 മാസത്തെ സ്വയം രക്ഷാ പരിശീലനവും സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ICT ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയ്ക്കും സഹായം നൽകുന്നു. ഭാഷാധ്യാപകരെ നിയമിക്കുവാനും സ്കൂളുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്തുവാനും പദ്ധതിയിൽ വ്യവസ്ഥകളുണ്ട്.

0: is that Quad continues to evolve as a practical and an action-oriented platform, delivering tangible benefits for the region. Discussions focused around four pillars of Quad cooperation. The first pillar is maritime and transnational security. Two, economic prosperity and security. Three, critical and emerging technologies. And four, humanitarian assistance and disaster response.
1: On to sports. The playoffs in IPL cricket are beginning today with Gujarat Titans taking on defending champions Royal Challengers Bengaluru in qualifier 1 in Dharamshala this evening. The match is scheduled to begin at 7:30 p.m. The winner of the match will directly advance to the final. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
3: പാലക്കാട് ജില്ലയുടെ പുതിയ കളക്ടറായി കെ സുധീർ ചുമതലയേറ്റു. 2017 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ സുധീർ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറാണ്. ജില്ലയിൽ മാലിന്യ നിർമ്മാർജ്ജനം, പട്ടയം, നെല്ല് സംഭരണം തുടങ്ങിയവ മുൻഗണനാ വിഷയങ്ങളായിരിക്കുമെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ കെ സുധീർ പറഞ്ഞു. ജില്ലയിൽ പൂർത്തീകരിക്കാനുള്ള പ്രധാന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായി 31 മുതൽ 26 വരെ ജില്ലയിൽ വിപുലമായ കോപ്ട നിയമ ബോധവൽക്കരണവും പരിശോധനാ പ്രവർത്തനങ്ങളും ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൽ എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്. സെൻസസ് ആശയങ്ങൾ, ഷെഡ്യൂളുകൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവയുടെ സമഗ്രമായ പരിചയപ്പെടുത്തലാണ് പരിശീലന ക്ലാസുകളിൽ പ്രതിപാദിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി വിവരശേഖരണം, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണം എന്നിവയിൽ ട്രെയിനർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അറിയിച്ചു. നിലവിൽ ജില്ലയിൽ 23,08,392 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 21,36,159 പുസ്തകങ്ങളും അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് 172,233 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പ് മുണ്ടൂർ IRTC നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ശിശു സംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന പാലക്കാട് താലൂക്ക് തല പരിശോധനയുടെ 2ാം ദിവസം 120 വാഹനങ്ങൾ പരിശോധിക്കുകയും കൃത്യത ഉറപ്പുവരുത്തിയ 102 വാഹനങ്ങൾക്ക് സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു നൽകുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഹാജരായ വാഹനങ്ങളുടെ ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും നൽകി. മഴക്കാലത്തോടനുബന്ധിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ മുന്നൊരുക്കങ്ങൾ, മന്ത്രിരോഗ നിവാരണ യജ്ഞം, ദേശീയ പുകയില നിയന്ത്രണ പരിപാടി എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത അകത്തേത്തറ, പുതുപ്പരിയാരം, കുമരംപുത്തൂർ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗം നിർദ്ദേശം നൽകി. ദേശീയ മന്ത്രിരോഗ നിവാരണ യജ്ഞം ജില്ലയിൽ June 10 വരെ നടക്കും. ദേശീയ പുകയില നിയന്ത്രണ പരിപാടി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനിച്ചു. ജില്ലയിലെ അട്ടപ്പാടി, അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ അംഗനവാടി പ്രവർത്തകർക്കും ST പ്രൊമോട്ടർമാർക്കുമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ്സിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി നേതൃത്വം നൽകി. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയുടെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാരയുടെ അവലോകന യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ ഒരു വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതികൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെന്ന് യോഗം വിലയിരുത്തി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രാധാന്യം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി.
2: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ വിരിപ്പ് നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ എം സുരേന്ദ്രനുമായി അഭിമുഖം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് 7:35 യുവവാണി. രശ്മി പ്രശോഭ അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം, വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ, തുടർന്ന് കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത. ഇന്ന് 7:35 യുവവാണിയിൽ.

0: ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം. കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ. തുടർന്ന് രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിത പുഴവഴി. ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281 4303 05 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വിദേശമന്ത്രിണാ ഡോക്ടർ എസ് ജയശങ്കരേണ നവദില്യാം ക്വാഡ് വിദേശമന്ത്രിണാം സഭായാഃ അധ്യക്ഷത കൃതാ. ക്വാഡ് സമൂഹേന സ്ഥിര സുരക്ഷിത ഊർജാ സ്വീകരണായ പ്രതിബദ്ധത പ്രകടിത. ഭാരത് അമേരിക്ക ദേശൌ അദ്യ മഹത്വപൂർണാനാം ഖനിജാനാം ദുർലഭാനാം ഭൂതത്വാനാം ച ആപൂർത്തിം ഖനനം പ്രതിക്രിയാം ച സുരക്ഷിതം കർത്തും പ്രമുഖ ദ്വൈപാക്ഷിക സംരചനായാം ഹസ്താക്ഷരം കൃതവന്തൌ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിതഷാഹ രാജസ്ഥാനസ്യ സാഞ്ചോ സീമാസ്ഥാനേ ഗത്വാൻ രാജ്യസ്യ സീമക്ഷേത്രേഷു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2 ഇത്യസ്യാരംഭം അകരോത്. അപി ച IPL ക്രിക്കറ്റ് ക്രീഡായാഃ പ്ലേ ഓഫ് ക്രീഡായാഃ ക്വാലിഫയർ 1 ക്രീഡായാം ഗുജറാത്ത് ടൈറ്റൻസ് ദലം ഗത വിജേത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ദലം ധർമ്മശാലയാം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര അദ്യ നവദില്യാം ക്വാഡ് വിദേശമന്ത്രിണാം സഭായാഃ അധ്യക്ഷഃ അഭവത്. ഓസ്ട്രേലിയ ദേശസ്യ വിദേശമന്ത്രി പെനിവോംഗഃ ജാപാന് ദേശസ്യ വിദേശമന്ത്രി തോഷിമിത്സു മോട്ടേഗി അമേരിക്കാ ദേശസ്യ വിദേശസചിവഃ മാർക്കോ റുബിയോ ച അസ്യാം സഭായാം ഭാഗം ഭജിതവന്തഃ. സഭായാഃ അനന്തരം സംയുക്ത വാർത്താഹര സമ്മേളനം അഭിസംബോധയൻ ഡോക്ടർ ജയശങ്കരഃ ക്വാഡ് രാഷ്ട്രേഷു സഹയോഗം സുദൃഢീകരണായ പരസ്പരം സഹായം കർത്തും ച അവധാനം പ്രദത്തവാൻ. സഹ അവദത് യത് ക്വാഡ് ദേശാഃ മുക്ത സമാജാഃ സന്തി യേ സമൃദ്ധേഃ വികാസസ്യ ച അന്വേഷണെ നവാന്വേഷണെ ച സൃജനാത്മകതാം പോഷയന്തി.
2: Economic resilience should be promoted.
3: बैठक में आर्थिक मजबूती बनाए रखने, आपूर्ति श्रृंखला को मजबूत करने, विश्वसनीय और सुरक्षित तकनीकों का प्रसार करने तथा उत्पादन क्षमता में वृद्धि करने पर चर्चा हुई. ऊर्जा और उर्वरक की वर्तमान उपलब्धता के साथ साथ महत्वपूर्ण खनिजों और संसाधनों की उपलब्धता पर भी बात हुई. हमारा लक्ष्य आपसी सहयोग को मजबूत करना तथा दूसरों की सहायता करना है. हम क्वाड देश आदान प्रदान से विकास और समृद्धि की खोज में नवाचार और रचनात्मकता को बढ़ावा देते हैं.
1: ഡോക്ടർ ജയശങ്കര അവധാനം പ്രദത്തവാൻ യത് ഭാരത് പ്രശാന്ത് പ്രദേശ വൈശ്വിക വൃദ്ധേഃ സ്ഥിരതയാഃ ച ചാലകഃ ഭവേത്. സഹ അവദത് യത് സമുദ്രീയ ലോകതന്ത്ര രൂപേണ ബഹുവാദി സമാജ രൂപേണ ആപണ അർത്ഥവ്യവസ്ഥാ രൂപേണ ച ക്വാഡ് രാഷ്ട്രാഃ സ്വതന്ത്രം മുക്തം ച ഹിന്ദ് പ്രശാന്ത പ്രദേശം പ്രതി ദായിത്വം വഹന്തി. സ്വസ്യ വക്തവ്യേ അമേരിക്കാദേശസ്യ വിദേശസചിവഃ മാർക്കോ റുബിയോ ഇത്യേഷഃ അകഥയത് യത് സംയുക്തരാജ്യം അസ്യ വർഷസ്യ അന്തെ ക്വാഡ് സഹഭാഗിഭ്യഃ ഇന്ധന സുരക്ഷാമഞ്ചസ്യ കൃതേ ആതിഥേയത്വം കരിഷ്യതി യേന അസ്യ വിസ്താരഃ അധികം ഭവേത്. ക്വാഡ് ദേശാഃ ദൃഢമൂല്യാനി സംബദ്ധഹിതാനി ച ധാരയന്തി ഇതി കഥയിത്വാ സചിവഃ റുബിയോ അവദത് യത് ക്വാഡ് സഹഭാഗിതായാഃ കൃതേ അമേരിക്കാദേശഃ ഗഭീരതയാ പ്രതിബദ്ധഃ അസ്തി. ജാപാന് ദേശസ്യ വിദേശമന്ത്രി തോഷിമിത്സു മോട്ടേഗി ഇത്യേഷഃ സ്വസ്യ സംയുക്ത വക്തവ്യേ ഹോർമുജ് ജലസന്ധൌ സ്വതന്ത്രം സുരക്ഷിതം ച നൌ പരിവഹനം സുനിശ്ചേതും തഥാ പശ്ചിമ ഏഷ്യാ ദേശേ സ്ഥിരതാം ആനേതും കൂട്ടനീതിക പ്രയാസാനാം മഹത്വം പ്രതിപാദിതവാൻ. ഓസ്ട്രേലിയ ദേശസ്യ വിദേശമന്ത്രി പെനിവോംഗഃ അവദത് യത് ക്വാഡ് ഇത്യനേന ക്വാഡ് പോർട്സ് ഓഫ് ദ ഫ്യൂച്ചർ പാർട്ട്നർഷിപ്പ് ഇത്യസ്യ മാധ്യമേന ക്വാഡ്തഃ പ്രശാന്തപ്രദേശം പ്രതി അദ്യപര്യന്തം പ്രബലം പ്രതിബദ്ധതാം ഘോഷിതമസ്തി.

അധികതമം താപമാനം ചതുശ്ചത്വാരിംശത്ത് ഷഡ്ചത്വാരിംശത് ഡിഗ്രി സെൽഷ്യസ് പരിമിതം യാവത് ഭവിഷ്യത്തി. അദ്യ ഹരിയാണായാം ചണ്ഡീഗഡെ, പൂർവി മധ്യപ്രദേശെ, പഞ്ചാബെ, ഉത്തർപ്രദേശെ, വിദർഭേ തഥാ പശ്ചിമ രാജസ്ഥാന രാജ്യ ച തീവ്ര ഉഷ്ണതരംഗസ്യ സ്ഥിതി ഭവിഷ്യത്തി ഇതി ഭാരത ഋതു വിഭാഗേന പൂർവാനുമിതം. അത്രാന്തരെ അദ്യ ശ്വഃ ദക്ഷിണ പശ്ചിമ പ്രാവൃട് കാലഃ കേരളരാജ്യം പ്രാപ്സ്യതി ഇത്യപേക്ഷതെ. ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ പ്ലേ ഓഫ് ക്രീഡായാ ക്വാലിഫയർ വൺ ക്രീഡായാം ഗുജറാത്ത് ടൈറ്റൻസ് ദളം ഗത വിജേതാ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ദളം ധർമ്മശാലയാം സമ്മുഖീകരിഷ്യതി. ക്രീഡായാ ആരംഭ സായം സാർദ്ധ സപ്തവാദനെ ഭവിഷ്യതി ഇതി വാർത്താഃ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. പിഎംശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി.

0: ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രൊജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
1: ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി.

0: ജില്ലയിൽ അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മൾ ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടത് നല്ല മുഖങ്ങളുള്ളവരെയല്ല, നല്ല മനസ്സുള്ളവരെയാണ്. സമ്പത്തിനേക്കാൾ മനുഷ്യത്വത്തിനും സൗന്ദര്യത്തെക്കാൾ സ്വഭാവത്തിനുമാണ് മൂല്യം നൽകേണ്ടത്. അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഇവ രണ്ടും സംഗമിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ മഹത്വം തെളിയുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. അതികഠിനമായ ഒരു വേനലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ ഇടക്കാലത്തൊന്നും ഇത്രയും ചൂട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനിയൊരു മഴക്കാലത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കർഷകർ വളരെ പ്രതീക്ഷയോടെയാണ് മഴക്കാലത്തെ നോക്കിക്കാണുന്നത്. ആശങ്കകൾ ഇല്ലാതില്ല. വേനലാകാറായപ്പോൾ വേനലിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാനും കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യാനുമൊക്കെ കർഷകർ ധാരാളം മുൻകരുതലുകൾ എടുത്തു. മഴക്കാലത്തും വേണം അത്തരം മുൻകരുതലുകൾ. അതിനുള്ള തയ്യാറെടുപ്പുകളിലാവും നമ്മുടെ കർഷക സുഹൃത്തുക്കൾ. മഴക്കാലം കഴിഞ്ഞാൽ ഓണം വേഗമിങ്ങെത്തും. ഓണത്തിനെ കൂടി കരുതിയാവും കൃഷി ഇറക്കുന്നത്. ഇതിപ്പോൾ വിരിപ്പ് കൃഷിയുടെ കാലം കൂടിയാണ്. ഇടവ മാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ തുടങ്ങി ചിങ്ങം കന്നിയോടെ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറോടെ വിളവെടുക്കുന്നതാണ് വിരിപ്പ് കൃഷി. വിരിപ്പ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ലുഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എം സുരേന്ദ്രനാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ സുരേന്ദ്രൻ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നന്ദി.
3: ഡോക്ടർ സുരേന്ദ്രൻ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിരിപ്പ് നെൽകൃഷിയെക്കുറിച്ചാണല്ലോ. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഈ നെൽ സീസൺ അല്ലെങ്കിൽ വിരിപ്പ് നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
4: പൊതുവെ കേരളത്തിൽ രണ്ട് കൃഷിയാണ് ചെയ്യുന്നത്, വിരിപ്പ് കൃഷി, ഒണ്ടകൻ കൃഷി എന്നാണ് പറയുന്നത്. ഒന്നാം കൃഷി എന്ന് പറയുന്നത് വിരിപ്പ് കൃഷിയാണ്, കാലവർഷത്തിൽ ചെയ്യുന്നതാണ് വിരിപ്പ് കൃഷി. രണ്ടാം കൃഷി എന്ന് പറയുന്നത് പുഞ്ച കൃഷിയാണ് നമ്മൾ പറയുന്നത്. അത് ഒക്ടോബർ നവംബർ തുടങ്ങി മാർച്ച് വരെ നീണ്ടുപോകുന്നതാണ്. അപ്പം വിരിപ്പ് കൃഷിയാണ് ഇപ്പൊ തുടങ്ങാനിരിക്കുന്നത്. ഇപ്പൊ കാലവർഷ സമയത്ത് വിരിപ്പ് കൃഷിയാണ് തുടങ്ങുന്നത്.
3: അപ്പൊ ഇതിന് ഏറ്റവും ആദ്യം ഒരു ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാല്, ഈ വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
4: അനുയോജ്യമായ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ മഴക്കാലമായിട്ടാണല്ലോ ഈ വിരിപ്പ് എന്ന് പറയുമ്പോൾ, അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങളാണ് ഏറ്റവും നല്ലത്. ഈ മഴ സമയത്തുള്ള ഈ വെള്ളപ്പൊക്കമോ മറ്റേ ബുദ്ധിമുട്ടുകൾ കൊയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങൾ ഏതൊക്കെ ഉണ്ടോ, കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള കുറേ വിത്തിനങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ വിത്തിനങ്ങളാണെങ്കിൽ പ്രത്യാശ, ശ്രേയസ്, അതുപോലത്തെ വിത്തുകളും പാലക്കാടിന്നെ പട്ടാമ്പി ഗവേഷണ കേന്ദ്രത്തിന് ഐശ്വര്യ, സാഞ്ചന, മട്ടത്രിവേണി, അതുപോലെ ജ്യോതി, പണ്ടത്തെ വെറൈറ്റി ജ്യോതി, ഹർഷ, വർഷ, വൈശാഖ്, സ്വർണപ്രഭ, ജയ, ഇതുപോലത്തെ ഇനങ്ങളാണ് നമ്മൾ മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങൾ വിരിപ്പ് കൃഷിക്ക് നമുക്ക് ശുപാർശ ചെയ്യും.
3: അപ്പൊ സാർ, ഈ മൂപ്പ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ ആയിരിക്കും ഇത്?
4: മൂപ്പ് കുറഞ്ഞ വെച്ചാൽ നമ്മൾ ഇതായിട്ട് പറയുവാണെങ്കിൽ 100-110 ദിവസം വരെ ഉള്ള വിത്തിനങ്ങളെല്ലാം മൂപ്പ് കുറഞ്ഞ ഇതിലാണ് പറയുന്നത്. മധ്യകാല ഇനം

0: പറയുമ്പോൾ 100 കഴിഞ്ഞ്, അതായത് 110 കഴിഞ്ഞ് 120 വരെ ഉള്ളതെല്ലാം മദ്യകാണ് ഇനങ്ങളാണ്. പിന്നെ മൂപ്പ് കൂടിയ ഇനങ്ങൾ 120 കടന്നാൽ അതെല്ലാം മൂപ്പ് കൂടിയ ഇനം.
1: വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി നമ്മൾ നില ഒരുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: വിരിപ്പ് കൃഷിക്ക് സാധാരണ നിലമൊരുക്കൽ എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പൊ കൊയ്ത് കഴിഞ്ഞല്ലോ, ഇപ്പം പുഞ്ചകൃഷി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാ കർഷകരും ഇരിക്കുന്നത്. അപ്പൊ ഈ സമയങ്ങളിൽ അവരെല്ലാം വെള്ളം കയറ്റിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ പൊതുവെ കുട്ടനാട്ടിൽ നിന്ന് വേണം വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനം ആയതുകൊണ്ട് ആ വെള്ളം വറ്റിച്ചിട്ടാണ് ഇവർ കൃഷി ചെയ്യേണ്ടത്. ഞാനിപ്പോ ഒരു ജനറലായിട്ട് പറയുവാണെങ്കിൽ കുട്ടനാടും പാലക്കാടും പ്രത്യേകിച്ചുള്ള ഏരിയ ആണ്, രണ്ടും കൂടെ ചേർത്ത് തന്നെ പറയാം. കുട്ടനാടാണെങ്കിൽ കളക്കി കിളിപ്പിക്കണം, വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പാലക്കാടാണെങ്കിൽ ഇറിഗേഷൻ ആണ്, വെള്ളം നനച്ചു കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ രണ്ട് സ്ഥലത്തും വിരിപ്പ് കൃഷി ഉള്ളതാണ്. അപ്പം നിലം ഒരുക്കുന്നതെന്ന് പറയുമ്പം പാലക്കാടിൽ പറയുവാണെങ്കിൽ അവർ സാധാരണ പൊടി വിതയാണ് വിതയ്ക്കുന്നത്. അവിടെ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നേരിട്ട് അവർ വിത വിതയ്ക്കും. മെയ് മാസം ജൂൺ തുടക്കത്തിന് മുമ്പായിട്ട് ഏക്കറിന് ഒരു 25-30 kg വരെ വരെ പൊടിക്ക് തന്നെയും വിതയ്ക്കുന്നു, നേരിട്ട് വിതയ്ക്കുവാണ്. പക്ഷെ കുട്ടനാടിനെ പറയുവാണെങ്കിൽ വെസ്റ്റീഡ് എന്ന് പറയും, വിത്തിനെ കിളിപ്പിച്ചിട്ട് വിതയ്ക്കുവാണ്. അപ്പം കുട്ടനാടിനെ സംബന്ധിച്ച് 40 kg ആണ് നമ്മുടെ ചുവാരം. 40 ദിവസം 50 kg വരെയാണ് ഒരു ഏക്കറിന് നമ്മൾ വിതയ്ക്കുന്നത്. അപ്പൊ ഈ നിലം ഒരുക്കൽ എന്ന് പറയുമ്പോൾ നിലം ഒരുക്കുമ്പം നമ്മുടെ സ്ഥലത്തിൽ വെള്ളം വറ്റിക്കുക, ആ വറ്റിച്ച് വെള്ളം വാർത്ത് കളഞ്ഞ് കുമ്മായ വസ്തുക്കൾ ചേർക്കണം. പൊതുവെ കേരളത്തില് മണ്ണെന്ന് പറയുമ്പോൾ പുളിരസമുള്ള മണ്ണാണ്. അപ്പൊ കുമ്മായ വസ്തു നിർബന്ധമായിട്ട് ആവശ്യമുള്ളതാണ്. ഒരുപാട് കച്ചിക്കുട്ടികൾ ഉള്ളതുകൊണ്ട് അത് നല്ലതുപോലെ ചെയ്യണമെങ്കിൽ 140 kg ഏക്കറിന് നമ്മൾ ചേർത്ത് ആദ്യത്തെ ചാല് ഉഴണം. അത് കഴിയുമ്പം ഒരു 48 മണിക്കൂർ ശേഷം വെള്ളം കയറ്റി കഴുകി ഇറക്കണം. അത് കഴിഞ്ഞാലേ നമ്മൾ രണ്ടാമത്തെ ചാലിന് കൂടെ ജൈവവളമായ ഈ രാജ്യകോസോ താല്പര്യമുള്ളവർ, ജൈവം കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ രാജ്യകോസ 90 kg ഏക്കറിന് ചേർത്ത് രണ്ടാം ചാലും കൂടെ ഉഴുത് ലെവൽ ചെയ്തിട്ട് വെള്ളം കയറ്റി ഒരാഴ്ച ആദ്യം കളക്കി കിളിപ്പിക്കുന്നു. ഒരു സംവിധാനമുണ്ട് കുട്ടനാട്ടിൽ കളക്കി കിളിപ്പിക്കുന്ന വെച്ചാൽ ഉള്ള കളകളെല്ലാം കിളിച്ച് അത് നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് കർഷകർ ചെയ്യുന്നത്. അപ്പൊ ഒരു 10 to 14 days വരെ അങ്ങനെ തന്നെ ഉണങ്ങിക്കിടക്കും. അപ്പം ഈ കളകളുടെ വിത്തുകളെല്ലാം കിളിർത്ത് വരുമ്പം വീണ്ടും വെള്ളം കയറ്റി അതിനെല്ലാം നശിപ്പിക്കും. 15 ദിവസം കഴിയുമ്പം വെള്ളം കയറ്റി 1 m പൊക്കത്തിൽ വെള്ളം നിർത്തി ഈ കളകളെല്ലാം നശിപ്പിച്ചിട്ട് വീണ്ടും വെള്ളം വറ്റിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 to 50 kg വരെ വിത്തുകൾ തലേദിവസം വിത്ത് കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് വെള്ളത്തിലാണ് ഇത് ഒരു ആദ്യം വിത്ത് വെച്ചിരിക്കുന്നത്. ഈ വിത്തുകളൊക്കെ 1 kg വിത്തിന് 1 L വെള്ളം എന്ന കണക്കിലാണ്.

0: തൊഴിൽ കർമ്മസേന എന്ന് പറഞ്ഞ് കുറെ പേര് ഏക്കറിന് 6000 രൂപ വരെ അവർ തന്നെ ഞാനത് വാങ്ങിക്കും. ഒരു ഏക്കറിന് 8 സെന്റിന്റെ സ്ഥലത്തിൽ ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു 25 ദിവസം 30 കിലോ വിതയ്ക്ക് അവർ ഞാറ് വാങ്ങി 15 ദിവസം കഴിഞ്ഞിട്ട് മെഷീൻ കൊണ്ട് അവർ നട്ടു കൊടുക്കും. ഈ കർഷകർക്ക് വേണ്ടി നട്ടു കൊടുക്കുന്ന സംവിധാനം ഉണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അവിടെ പറിച്ചു നടുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്.
0: അവിടെ കൂടുതൽ പാലക്കാടിലെ കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ് ആണ് നടക്കുന്നത്. ചെറിയക്കാട്ടിലും കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ്.
1: പിന്നെ സാർ, ഈ നെൽകൃഷിയിൽ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കളനിയന്ത്രണമാണല്ലോ. അപ്പൊ ഇതിനുവേണ്ടി ഒരു പ്രിക്കോഷൻസ് ഒക്കെ ആദ്യം തന്നെ ഇത് നമുക്ക് ചെയ്യേണ്ടതിരിക്കുന്നു അല്ലേ?
0: അതെ അതെ. അതായത് നിലമുറുക്കലിന്റെ കൂടെ തന്നെ കള കംപ്ലീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള നശിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ കളകളെല്ലാം നെല്ലിനെക്കാളും നേരത്തെ അത് ഹൈറ്റ് കൂടുതലായിട്ട് വളർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിളവ് കുറയും. അതുകൊണ്ടാണ് ഈ കുട്ടനാട്ടിൽ കളർ കിളിർപ്പിക്കൽ എന്ന് പറയുന്ന സംവിധാനം, കേരി ഷീറ്റ് ബെഡ് ടെക്നിക്. ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം വെള്ളം കയറ്റി നിർത്തുമ്പോൾ ഈ എല്ലാ കളയും കംപ്ലീറ്റ് പോകുമ്പോൾ മണ്ണിനെ അണക്കാതെ തന്നെ ഉടനെ തന്നെ വിതയ്ക്കുക. 40 കിലോ വിത്ത് നിങ്ങൾ വിളയ്ക്കുമ്പോൾ ഒരു കളയും വരത്തില്ല. പിന്നെ നമ്മൾ കൂടുതൽ കളനാശിനി ഉപയോഗിക്കേണ്ടി വരത്തില്ല കുട്ടനാടിനെ സംബന്ധിച്ച്. മറ്റേ പൊടി വിതയാകുമ്പോൾ അതനുസരിച്ച് കളനാശിനി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പാലക്കാട് ഭാഗത്തൊക്കെ പൊടി വിത എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയ കളനാശിനികളൊക്കെ ഉണ്ട്. പൊടി വിതയ്ക്ക് 10 or 15 ദിവസം കഴിഞ്ഞിട്ട് ബൂട്ടാക്കുളോർ എന്ന് പറയുന്ന കളനാശിനികളൊക്കെ ഉണ്ട്. അതുകൊണ്ടും ചെയ്യേണ്ടി വരും അവിടെ.
1: അപ്പൊ സാർ, ഈ നമ്മൾ ഈ വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിന്റെ മുന്നേ പരിചരണം വല്ലതും ചെയ്യാറുണ്ടോ? അതിന് റെക്കമെൻഡേഷൻ വല്ലതും ഉണ്ടോ?
0: ഉണ്ട്. അത് തീർച്ചയായിട്ടും നല്ല ചോദ്യമായിരുന്നു. പരിചരണം എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയ വിത്ത് നല്ലതാണോ മോശമാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ പലതും കേരളത്തിൽ വിത്തുകളെല്ലാം കർഷകർ ഉണ്ടാക്കുന്നതല്ലോ, പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. NSC, കർണാടക സീറ്റ് കോർപ്പറേഷൻ, KSSTA, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയാണ് വിത്ത് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ വിത്തുകളിൽ അണുക്കൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ പതിറു വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പം ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പുവെള്ളത്തില് ശകലം വെള്ളം, അതായത് ഉപ്പുവെള്ളം കലക്കിയിട്ട് അതിനകത്ത് ഇതിടുക, ഇട്ടിട്ട് ഉടനെ തന്നെ ഒരു അരമണിക്കൂർ ആകുമ്പോൾ കഴുകുവാണെങ്കിൽ നമ്മൾ ഈ മോശപ്പെട്ട വിത്തുകളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതെല്ലാം എടുത്ത് മാറ്റി കഴുകുക, നല്ല വെള്ളത്തിൽ കഴുകുക. കഴുകിക്കഴിഞ്ഞ് ഈ വെള്ളത്തിനെ നമുക്ക് വിത്ത് പരിചരണം ചെയ്യണം. പല രോഗങ്ങളും അണുക്കളെല്ലാം ഈ വിത്തിൽ കൂടെയാണ് പകരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വിത്തിനകത്ത് കുമിൾ രോഗം ഉണ്ടെങ്കിൽ, അല്ല ബാക്ടീരിയൽ രോഗ അണുക്കൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വിത്ത് പരിചരണം ചെയ്യണം. അതിന് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്, രാസനിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ വിതയ്ക്കുന്നത്. അതിൽ ഇപ്പോൾ പ്രധാനമായിട്ട് പറയാൻ ജൈവ നിയന്ത്രണം എന്ന് പറയുമ്പോൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് തന്നെ സൂഡോമോണോസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ജൈവ കുമിൾനാശിനി, ഇത് മിത്ര ബാക്ടീരിയമാണ്. ഇത് പൊടി രൂപത്തിലുണ്ട്, ലിക്വിഡ് രൂപത്തിലുണ്ട്. കൂടുതൽ പൊടി രൂപത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത്. അത് 1 കിലോ വിത്തിന് 10 ഗ്രാം എന്ന തോതിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതിനകത്ത് വേണം ഈ വിത്തിന് ചില ദിവസം ഇട്ട് വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ 12 to 14 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കണം. ആ സമയത്ത് ഈ വെള്ളത്തിലാണ് നമ്മൾ മുക്കി വെക്കേണ്ടത്. സൂഡോമോണസ് ഫ്ലൂറസൻസ് ലായനി ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ഇടുമ്പം ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ജൈവ ബാക്ടീരിയ വിത്തിനകത്ത് കയറി അതിനകത്തുള്ള കുമിളുകൾ, ബ്ലാസ്റ്റ്, തുള്ളിക്കുത്തു രോഗം, പല രോഗാണുക്കൾ അതിനകത്തുണ്ടാകും, ബാക്ടീരിയ ഇലകരിച്ചിന്റെ അണുക്കളുണ്ടാകും. അതിനെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് കടത്തിയെടുത്ത് വെച്ച് നമുക്ക് വിതയ്ക്കാൻ സാധിക്കും. അപ്പം ഇത് ജൈവ നിയന്ത്രണ മാർഗമാണ്. ഇത് തന്നെ പറ്റാതെ കർഷകർക്ക് ഇപ്പൊ ജൈവം ചിലപ്പം സൂഡോമോണസ് കിട്ടാൻ ലഭ്യത കുറവാണ്, അവർ താമസിക്കുന്ന ഏരിയയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് രാസ കുമിൾനാശിനി വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് തെറ്റൊന്നുമില്ല. ഇത് ആദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് ഈ ബാവിസ്റ്റീൻ എന്ന് പറഞ്ഞ് കിട്ടും, അതായത് കാർബൺ ഡസ്റ്റിംഗ് എന്ന് പറയും, കെമിക്കൽ നെയിം കാർബൺ ഡസ്റ്റിംഗാണ്. അത് 1 കിലോ വിത്തിന് 2 ഗ്രാം മതി. നമ്മുടെ ജൈവ കുമിൾനാശിനി ആണെങ്കിൽ 10 ഗ്രാം വേണം, കാർബൺ ഡസ്റ്റിംഗ് ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ വിത്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു വിത തൊട്ട് ഒരു 30 ദിവസം വരെ രോഗാണുക്കൾ ഇതിനെ അടുക്കാതിരിക്കാൻ വേണ്ടി, അതിനകത്തുള്ള രോഗാണുക്കളെ കളയാൻ വേണ്ടിയാണ് ഇതെല്ലാം
1: ഇത് ചെയ്യുന്നത്.
0: അതെ
1: സാർ, വളപ്രയോഗത്തിനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? അടിവളമായിട്ട് കുറച്ച് വളം നമ്മൾ കൊടുക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും മേൽവളമായിട്ടും കൊടുക്കാറില്ലേ?
0: ഉണ്ട്. നമ്മൾ വളത്തിന് പറയുമ്പം ഇപ്പോൾ സാധാരണ വിതയ്ക്കുന്നവരാണെങ്കിൽ സാധാരണ നമ്മൾ അടിവളമൊന്നും കൊടുക്കാറില്ല. അടിവളം എന്ന് പറയുന്നത് ഒരു 18-20 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വളം ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഒരു 30 to 35 ആകുമ്പോൾ, അതായത് പിന്നെ മൂന്നാമത്തെ വളം അതിലൊന്ന് 15 ദിവസം, 15 to 20 ദിവസം, ഒരു 55 ദിവസം 60 ദിവസം ആകുമ്പോഴാണ് മൂന്ന് വളമാണ് ചെയ്യേണ്ടത്. ഒരു നെൽകൃഷിക്ക് മൂപ്പ്, അതായത് മധ്യകാല ഇനത്തിന് മൂന്ന് വളവും ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റിക്ക് 2 വളം ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ 2 വളം ചെയ്താൽ തന്നെ മതിയാവും. അങ്ങനെ ആകുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല മനുരത്ന ഷോർട്ട് ഡ്യൂറേഷൻ കുറേ വെറൈറ്റി പറഞ്ഞില്ലായിരുന്നു.

0: നമ്മൾ വിരിച്ച് കൃഷിക്ക് തടുറേഷൻ ആണോ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് വളത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ 20 കഴിയുമ്പോൾ ഒരു വളവും 40-45 കഴിയുമ്പോൾ ഒരു വളവും കൂടെ ചെയ്താൽ നല്ലതാണ്. അതിന് നമ്മൾ NPK മേജർ ഫെർട്ടിലൈസർ ആണോ കൊടുക്കേണ്ടത്, യൂറിയ, ഫാക്ടംബോസ്, പൊട്ടാഷ്, അതിന്റെ റേഷ്യോ കണക്കാക്കി നമ്മൾ ഒരു ഏക്കറിന് വേണ്ട അളവിൽ നമ്മൾ ചെയ്യണം.
1: ഡോക്ടർ സുരേന്ദ്രൻ, പ്രധാന രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഏതൊക്കെയാണ് ഒരു ഷോർട്ടിൽ പറഞ്ഞാൽ, പിന്നെ ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും മുൻകരുതൽ ചെയ്യണോ?
0: ആ ചെയ്യണം കാര്യമായിട്ട്. അതായത് നമ്മൾ 8 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ ആദ്യം വിത്തിൽ തന്നെ നമ്മൾ രോഗാണുക്കളെ നിയന്ത്രിക്കുവാണെങ്കിൽ പിന്നെ അത് താമസിച്ച് ഈ രോഗാണുക്കൾ കൂടാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിത്ത് പരിചരണം സൂഡോമോണസോ അല്ലെങ്കിൽ കാർബൺ ടെസ്റ്റിംഗോ ഈ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാൻ സാധിക്കും. അത് കഴിയുമ്പം സാധാരണ രോഗാണുക്കളെല്ലാം 40-45 ദിവസം കഴിഞ്ഞിട്ട് ചെനപ്പ് പൊട്ടുമ്പോളേ വരക്കും. കോള രോഗം, ബ്ലാസ്റ്റ് രോഗം, പുള്ളിക്കുത്ത് രോഗം, ബാക്ടീരിയ ഇലകരിച്ചൽ. പ്രധാനമായിട്ട് ഇപ്പൊ പറയുവാണെങ്കിൽ വിരിപ്പൂർ കൃഷിക്ക് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ബാക്ടീരിയ ഇലകരിച്ചിലാണ്. അതായത് കാറ്റും മഴയും ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഇലകരിച്ചൽ രോഗം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് വിത്ത് പരിചരണമാണ് ഇപ്പൊ ചെയ്യുന്നത്. വരയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം അതാണ്. പിന്നെ നിലമുറുക്കുന്ന സമയത്ത് വരമ്പുകളിൽ ഒരു കളയും പാടില്ല, കളകളെല്ലാം വൃത്തിയാക്കണം. പറമ്പിനകത്തും വരമ്പിനകത്തും ഉള്ള എല്ലാ കളകളും കീട അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത്. ഈ മഴ എന്തെങ്കിലും കാരണവശത്താൽ കുറഞ്ഞു പോയാൽ, ഈ കുരിപ്പ് കൃഷിക്ക് സാധാരണ മഴ ഉള്ളതാണ്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഉണക്ക് വന്നു പോയാൽ ഇലയിൽ തേൻ കീടം കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം. നിലത്തേന് വന്നു കഴിഞ്ഞാൽ ഇലപ്പേന് പോകുന്ന രീതിയിൽ വെള്ളം കയറ്റി കഴുകി ഇറക്കിവിടും. കണ്ടത്തിനൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലപ്പേനത്തെ ഒരു വിധം നിയന്ത്രിക്കാം. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളവരുന്ന് കീടമാണ്, രോഗങ്ങളാണ്. പക്ഷെ താമസിച്ച് ഒരുപാട് കീടങ്ങൾ വരാം. ഇപ്പം ഏറ്റവും കൂടുതൽ കീടങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് തണ്ടുതുറപ്പനാണ് വലിയ കാര്യമായിട്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തണ്ടുതുറപ്പിന്റെ സമാധിയൊക്കെ നമ്മുടെ കണ്ടങ്ങളിൽ ഉണ്ട്, അവശിഷ്ടങ്ങളിൽ ഇപ്പോഴും അതിന്റെ ട്രിപ്പിൾ കേസ് സമാധികളൊക്കെ കിടക്കും. അത് ഏത് സമയത്തും കറക്റ്റ് നമ്മൾ വിതച്ച് ഒരു 15-20 ദിവസം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ലാർവയെ പുറത്തോട്ട് വരുന്നത്. അപ്പം നമ്മൾ അഡൽട്ടായിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് മുട്ടയിടും, പിന്നെ ലാർവയെ അഫക്ട് ചെയ്യുമ്പോൾ തണ്ടുതുറപ്പൻ വെങ്ങതരായിട്ടും മാറും. നമ്മുടെ കതിരെല്ലാം ബാധിക്കാൻ സാധ്യത ഉണ്ട്. തണ്ടുതുറപ്പിന്റെ ആക്രമണം വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ കൂടുതൽ വളപ്രയോഗം ചെയ്തു പോയാൽ ഓലചിറു കീടം വരാൻ സാധ്യതയുണ്ട്. പിന്നെ കതിർ വരുന്ന സമയങ്ങളിലൊക്കെ മുഞ്ഞ കയറി വരാൻ സാധ്യതയുണ്ട്. തിക്കത്തിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കൂടുതൽ വിത വിതയ്ക്കുവാണെങ്കിൽ എയറേഷൻ കുറവായിരിക്കും. ടൈറ്റ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് മുഞ്ഞ കയറി പിടിക്കാൻ സാധ്യത. അതൊക്കെ താമസിച്ചാണ്, ഇപ്പം അല്ല. അതെല്ലാം ഒരുവിധം 60 ദിവസം കഴിയുമ്പോഴാണ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കളുടെ റൈസ് റിസർച്ച് സെന്റർ മംഗോമിലുണ്ടല്ലോ, താങ്കൾ ഈ സമയത്ത് കർഷകർക്ക് പരിശീലനം അല്ലെങ്കിൽ അഡ്വൈസറീസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ നെൽകൃഷിക്ക് വേണ്ടി?
0: ഉണ്ട്. നമ്മളിപ്പോ റെഗുലറായിട്ട് നമ്മുടെ റൊട്ടീൻ വർക്ക് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുസരിച്ച് IMD വെദർ ഡേറ്റ അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലോക്കൽ ചാനലുകളും അതേപോലെ പത്രങ്ങളിലും മാസ് മീഡിയയിലും എല്ലാത്തിലും കൊടുക്കുന്നു. അതേപോലെ നമ്മുടെ പ്രോഗ്രസീവ് ഫാർമേഴ്സിന്റെ മെയിൽ ID ഉണ്ട്, അഡ്രസ്സുകളുണ്ട്, അവർക്കെല്ലാം മെസ്സേജ് വിടാറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ മുൻ തന്നെ നമുക്ക് പറയും. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അവർക്ക് ഇപ്പൊ വരയ്ക്കാൻ പറ്റിയ സമയമാണ്, മഴ എങ്ങനെ ഉണ്ട്, മഴ കുറഞ്ഞു കഴിഞ്ഞിട്ട് വരയ്ക്കണം, വളപ്രയോഗം ചെയ്യാനുള്ള പറ്റിയതാണെന്ന് നമ്മൾ ഇങ്ങനെ കാലാവസ്ഥയുടെ എല്ലാം അഡ്വൈസറി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കുറെ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്, അത് മെയിൻ റോഡുകളിൽ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ അഡ്വൈസറി, കാലാവസ്ഥയുടെ അഡ്വൈസറികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പിൽ നമ്മൾ എത്ര കർഷകരുമായിട്ട് ഇടപെട്ടെങ്കിലും കൂടുതൽ അടുപ്പമുള്ളത് കൃഷി ഓഫീസറാണ്. അപ്പൊ ഈ കൃഷി ഓഫീസർക്ക് ട്രെയിനിങ് കൊടുക്കണമല്ലോ. അപ്പൊ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സീസണും തുടങ്ങുന്ന മുമ്പാൽ നമ്മൾ മെയ് ജൂണിൽ കൃഷി ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഇവർക്കെല്ലാം നമ്മൾ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ഈ കൃഷിയിൽ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്, വിത്ത് തൊട്ട് വിളവെടുക്കുന്നവരെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ട്, അതെങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ നിയന്ത്രിക്കണം, എല്ലാം നമ്മൾ ട്രെയിനിങ് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ കർഷകർക്ക് എല്ലാ മാസവും 2ാമത്തെ ചൊവ്വാഴ്ച രാവിലെ 10:30 to 1 വരെ കർഷക ശാസ്ത്രജ്ഞർ മുഖാമുഖം നമ്മൾ നടത്തുന്നു. നേരെ സാമ്പിൾ കൊണ്ടുവരിക, അവർ അതായത് അസുഖം ബാധിച്ച ചെടിയോ മണ്ണോ സാമ്പിളുകളോ വെള്ളമോ കൊണ്ടുവരിക, എന്തെങ്കിലും ഉപ്പുണ്ടോ പുളിയുണ്ടോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നമുക്ക് അപ്പൊ തന്നെ പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, കൃഷി വകുപ്പിൽ നിന്ന് അവര് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മള് ബന്ധപ്പെടും. ഇങ്ങനെ ഒരു പ്രശ്നം രൂക്ഷമായി വരുന്നുണ്ട്, ഇപ്പൊ കുഞ്ഞിയാണോ അല്ലെങ്കിൽ തണ്ടുറപ്പനാണോ, അപ്പൊ അതിനെ പറ്റിയ നമ്മള് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡോമോളജിസ്റ്റോ അതിനെ പറ്റിയ സയന്റിസ്റ്റിനെ നമ്മൾ ഡെപ്യൂട്ടി, അപ്പൊ അവർ ഫീൽഡ് സന്ദർശനം നടത്തി മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം വിസിറ്റ് എന്നാ പറയും. നമ്മളത് നോക്കി ഓൺ ദ സ്പോട്ടിൽ റെക്കമെൻഡേഷൻ കൊടുക്കും, അവർക്കുള്ള റെക്കമെൻഡേഷൻ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും സബ്സിഡിയോ വല്ല കൃഷി വകുപ്പിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള രീതികൾ ഉൾപ്പെടെ അവർ സഹായിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ ഉൾപ്പെട്ട് എല്ലാ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും ഇവിടെ ചെയ്യുന്നു കർഷകർക്ക്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്നിന്ന് നമ്മൾ വിരിപ്പ് നെൽകൃഷിയെക്കുറിച്ച് ഒരു നല്ല ചർച്ച ചെയ്ത്, ഇത് സീസണാണ്, ഇപ്പം കർഷകർ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്, നല്ലൊരു ചർച്ചയായിരുന്നു. താങ്കളുടെ സമയം ഇത്രയും നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി സർ.
0: നന്ദി.
2: വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എം സുരേന്ദ്രനുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ എം സുരേന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം, 9447 5659946.

0: ആഹാരം ഔഷധമായിരിക്കണം. ഔഷധങ്ങളെ തന്നെ ആഹാരമാക്കുന്ന ഇക്കാലത്ത് ആഹാരം ഔഷധമായിരിക്കണം എന്ന നിർബന്ധമുള്ള ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. മലയാളിയുടെ അത്തരത്തിലുള്ള ഏറ്റവും ലളിത ഭക്ഷണം കഞ്ഞിയായിരുന്നു. പലതരം കഞ്ഞികൾ നമുക്കുണ്ട്. അതിലാദ്യം ഓർക്കാവുന്നത് പഴങ്കഞ്ഞി തന്നെ. മരുന്ന് കഞ്ഞി, ശീവോതി കഞ്ഞി, ഇടിഞ്ഞിൽ കഞ്ഞി, കുറുന്തോട്ടിക്കഞ്ഞി, മഞ്ഞൾ കഞ്ഞി, തുളസിക്കഞ്ഞി, ഞവരക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, ഉലുവാക്കഞ്ഞി, നവധാന്യക്കഞ്ഞി, പച്ചരിക്കഞ്ഞി, കുത്തരിക്കഞ്ഞി തുടങ്ങി ഇപ്പോൾ എല്ലാവരും പറയുന്ന കർക്കിടക കഞ്ഞി വരെ നീളുന്നു നമ്മുടെ കഞ്ഞികൾ. കഞ്ഞി സാധാരണ ഭക്ഷണമായും ഔഷധമായും പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ ചില അനുഷ്ഠാനാത്മക സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഏകാദശി, തിരുവാതിര, പൗർണമി എന്നീ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അരിക്കഞ്ഞിക്കു പകരം ഗോതമ്പ് കഞ്ഞി ഉപയോഗിക്കുമ്പോൾ, മുസ്ലിം വിശ്വാസികൾ നോമ്പുകാലത്ത് നോമ്പ് മുറിക്കലിനായി തരിക്കഞ്ഞി ഉപയോഗിക്കുന്നു. പൂരക്കാലത്ത് പൂരക്കഞ്ഞിയും ഉത്സവകാലത്ത് കാളമൂട്ടിൽ കഞ്ഞിയും കുതിരമൂട്ടിൽ കഞ്ഞിയും തുടങ്ങിയവ അനുഷ്ഠാന വിഭവങ്ങളാണ്. ഗർഭിണിയായ സ്ത്രീക്ക് 7 മാസം മുതൽ കുറുന്തോട്ടിക്കഞ്ഞി നൽകുന്നത് പതിവ് രീതിയായിരുന്നു.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഉത്തരം ട്രൈക്കോഡെർമ.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 1 ജൂണിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ DPI ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ, ക്ഷീരവികസന, തൊഴിൽ, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ MP, മേയർ VV രാജേഷ്, ക്ഷീരവികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, മിൽമ ചെയർമാൻ KS മണി, KCMMF മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ്, IAS, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ സിന്ധു ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷകഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും, ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളുണ്ടായിരിക്കും. ആനയറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. D x T തെങ്ങിൻ തൈ 1 250 രൂപ നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ 1 100 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746692422 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേര പദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മികച്ച കാപ്പിത്തോട്ടങ്ങൾക്കായി കേരയുടെ കാപ്പി പുനർനടീൽ പദ്ധതി എന്ന വിഷയത്തിൽ കേര പ്രോജക്ട് പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റ് അജിത് RS നാളെ രാവിലെ 11 മണിക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. വെള്ളിയണി കാർഷിക കോളേജിൽ ഈ മാസം 30 നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ കോട്ടയം എന്നിവിടങ്ങളിൽ 28,000, പാല 26,900, എറണാകുളം 23,300, കൊച്ചി റെഡി 24,100, ആലുവ 25,500, വടക്കൻ പറവൂർ 25,700. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,100, വടക്കൻ പറവൂർ 14,400. ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 13,400. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര, പുളിങ്കുന്ന് എന്നിവിടങ്ങളിൽ 22,000, കായംകുളം 20,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000, എറണാകുളം 26,000, വടക്കൻ പറവൂർ കിൻഡലിന് 4,600. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,400, കുരുമുളക്, അൺഗാർബിൾഡ്, നെടുവങ്ങാട് 66,000, പാല 68,000, കൊച്ചി 70,200, കൊച്ചി ഗാർബിൾഡ് കുരുമുളകിന് 72,200. റബ്ബർ നെടുവങ്ങാട് 22,000, പുനലൂർ 24,000, കോട്ടയം 20,700, പാല 20,500, മൂവാറ്റുപുഴ 20,000. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദം എന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
2: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
1: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും, ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു.
3: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ടു.
1: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയിമല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: യോഗ് സംസ്കൃതി ഭീ ഹൈ ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ ആജ് സേ സദിയോ പെഹലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ ഫിർ സേ യോഗാസന കി ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർകേ ഉസ്കോ പുനഃ ഭാരത് മേ എക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശി ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
1: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ

കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. ഒന്നാം ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: നമസ്കാരം, യുവസാഹിതിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവസാഹിതിയിൽ രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം, വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവേരി ബാബു എഴുതി അവതരിപ്പിക്കുന്ന കവിത എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തകാവലോകനം. പുസ്തകം വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ.
1: വ്യക്തിയുടെ അന്തർഭാവത്തെയും സമൂഹത്തിന്റെ ഭിന്നരൂപങ്ങളെയും ചിത്രീകരിക്കാൻ കഴിയുന്ന മികച്ച സാഹിത്യരൂപമാണ് നോവൽ. വായന മരിക്കുന്നു എന്ന് പറയുമ്പോഴും നോവൽ അതിനെയെല്ലാം അതിജീവിക്കുന്നുണ്ട്. കാലത്തിനൊത്ത് സഞ്ചരിക്കാനും പുതുമ നേടാനുമുള്ള കൗതുകം നോവലിനുണ്ട്. ജീവിതത്തിന്റെ സ്ഥൂല സൂക്ഷ്മ തലങ്ങൾ ഇഴചേർന്ന് കഥാപാത്ര മികവോടെ അവതരിപ്പിക്കുന്ന ഏതു നോവലും കാലത്തെ അതിജീവിക്കും. പുതുമയുള്ള ആഖ്യാനവും പ്രമേയവും മലയാള നോവലിന്റെ എഴുത്തു സാധ്യതകളാണ്. ഒരേ ഒഴുക്കിന്റെ ഭാഗമായിരിക്കാതെ വ്യത്യസ്ത വിഷയങ്ങളിലേക്കും ചിന്തകളിലേക്കും വ്യാപിക്കാൻ എഴുത്തുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന നോവൽ അത്തരം സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ആഭാസന്മാർ എന്നു സ്വയം വിശേഷിപ്പിക്കുന്ന മൂവർ സംഘത്തിന്റെ സൃഷ്ടിയാണ് നിരീശ്വരൻ. അന്ധവിശ്വാസത്തെയും മതഭേദങ്ങളെയും എതിർക്കാൻ അവർ ഇങ്ങനെയൊരു സൃഷ്ടിക്ക് മുതിരുന്നു. നിരീശ്വര പ്രതിമയുടെ സൃഷ്ടി ഹാസ്യാത്മകവും ചിന്താപരവുമാണ്. നിരീശ്വര പ്രതിമയുടെ തല അവരാദ്യം വെട്ടിക്കളയുന്നു. ചിന്തയില്ലാത്ത ബുദ്ധിശൂന്യതയാണ് ഇന്ന് പല വിശ്വാസങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ ചിന്തിക്കാനുള്ള തല അവർ വെട്ടിക്കളയുന്നു. പ്രവർത്തനശേഷി ഇല്ലാതാക്കാൻ കൈകളും ചലനശേഷി ഇല്ലാതാക്കാൻ കാലുകളും വെട്ടിമാറ്റുന്നു. ആക്ഷേപത്തിനും പരിഹാസത്തിനും വേണ്ട എല്ലാത്തരം മാറ്റങ്ങളും ആ ശില്പത്തിൽ വരുത്തുന്നു. ദൈവത്തിന്റെ പേരിലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നവോത്ഥാന നായകന്മാർ ശക്തമായ ഭാഷയിൽ മുമ്പ് പ്രതികരിച്ചിരുന്നു. അതിന്റെ സമകാല മുഖം നോവലിന്റെ ആദ്യ ഭാഗത്തു കാണാം. ചോദ്യം ചെയ്യാനാവാത്ത അധികാര സ്ഥാപനമായി മതം വളർന്നു. ബുദ്ധിശൂന്യമായ അനാചാരങ്ങളും അന്ധവിശ്വാസവും വ്യാപകമാവുമ്പോൾ ഇങ്ങനെയൊരു നിരീശ്വര പ്രതിമ അനേകം ആശയങ്ങൾ സംവദിക്കുന്നുണ്ട്. ഈശ്വര സങ്കല്പത്തിന്റെയും ആത്മീയതയുടെയും ബിംബങ്ങൾ തെരുവിലും മരങ്ങളിലും അവതരിപ്പിച്ചാണ് ഗ്രാമദൃശ്യം അനുവാചകനിലെത്തുന്നത്. ദേവത്തെരുവും ആലും മാവും ഒന്നായി നിൽക്കുന്ന ആൽമാവും എല്ലാം ഈശ്വര സങ്കല്പത്തിന്റെ പശ്ചാത്തലമായി വർത്തിക്കുന്നു. അവിടെ ആഭാസന്മാരെന്ന വിളിപ്പേരുള്ള മൂവർ സംഘം പ്രതിഷ്ഠിച്ച നിരീശ്വരനും ആദ്യം വിചിത്രമായി തോന്നിയേക്കാം. എന്നാൽ അവയെല്ലാം പ്രമേയ സവിശേഷത നൽകുന്ന ബിംബങ്ങളാണ്. ഒരു വൃക്ഷത്തിന് ശക്തമായ വേരുകൾ വന്ന് വടവൃക്ഷമായി പന്തലിക്കുന്നതുപോലെ ശക്തമായ ബിംബമായി നിരീശ്വര പ്രതിഷ്ഠ മാറുന്നു. സൃഷ്ടാക്കളെ എതിരിടാനാവുന്ന നിരന്തര സാന്നിധ്യമായി ആ സങ്കല്പം വളരുന്നു. പല യാദൃശ്ചികതകളും നിരീശ്വരന്റെ അത്ഭുതങ്ങളാണെന്ന് ആ നാട് മുഴുവനും വിശ്വസിച്ചു. വിശ്വാസത്തെ വെല്ലുവിളിച്ചും പരിഹസിച്ചും സൃഷ്ടിച്ച നിരീശ്വരൻ ജനമനസ്സിലും ഗ്രാമാന്തരീക്ഷത്തിലും വേരൂന്നിത്തുടങ്ങി. വിശ്വാസത്തിന് പല രൂപമാറ്റവുമുണ്ടായി. പ്രതിഷ്ഠയ്ക്ക് ആചാരങ്ങളും കർമ്മങ്ങളും കൂടി. വിശ്വാസ കച്ചവടത്തിന്റെ ലാഭവിഹിതവും പലർക്കും ലഭിച്ചു. നാടിന്റെ ഛായ തന്നെ ആ സൃഷ്ടി മാറ്റിമറിച്ചു. അന്ധവിശ്വാസത്തിന്റെ എല്ലാ ഭാവങ്ങളെയും നിലനിർത്തുമ്പോഴും മന്ദബുദ്ധിക്കും വേശ്യയ്ക്കും ഏതു മതക്കാരനും തൊട്ടുകൂടായ്മയും വേർതിരിവുമില്ലാതെ അടുത്തു പെരുമാറാവുന്ന ജനകീയ സങ്കല്പമായി നിരീശ്വരൻ മാറി. ശരീരം പോലെ തൊട്ടനുഭവിക്കാവുന്ന ഒരു ഈശ്വരൻ എന്നു തന്നെ നോവലിസ്റ്റ് വിവരിക്കുന്നു. ഐത്തമില്ലാത്ത ഈശ്വരൻ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട നിരവധി പേർക്ക് ആശ്രയമാവുന്നു. അതിനാലാണ് കള്ളക്കേസിൽ പിടിക്കപ്പെട്ട ഈശ്വരൻ നമ്പ്രാന്തിരിക്ക് പൂജ ചെയ്യാൻ സാധിക്കുന്നത്. മന്ദബുദ്ധിയായ സുമിത്രന് പ്രതിമയെ തൊട്ടു പ്രാർത്ഥിക്കാനാവുന്നത്. സൃഷ്ടാക്കളുടെ ചങ്ങല ഭേദിച്ച് ഭീമാകാരവും നന്മ നൽകുന്നതുമായ വിശ്വാസ പ്രതീകമായി നിരീശ്വരൻ വളർന്നു. ഈ സങ്കല്പത്തിനു ചുറ്റും പ്രധാന അപ്രധാന കഥാപാത്രങ്ങൾക്ക് നോവലിസ്റ്റ് വിശദീകരണം നൽകി. നിരീശ്വര പ്രാർത്ഥനയിൽ ഫലിതമുണ്ടെങ്കിലും അതേ പ്രാർത്ഥനയുടെ ചരടിൽ അനേകം ജീവിതങ്ങളുടെ ഉയർച്ച താഴ്ചകൾ നോവലിൽ അരങ്ങേറുന്നുണ്ട്. പുരോഗമനവാദികളും ശക്തരുമായ മൂവർ സംഘം നോവൽ അവസാനമാവുമ്പോഴേക്കും ദുർബലരായി മാറുന്നു. റോബർട്ടോ എന്ന ശാസ്ത്രജ്ഞനും വേശിയായ ജാനകിയും നോവലിന്റെ ചിന്താപരമായ വശങ്ങളെ പൂരിപ്പിക്കുന്നു. ജാനകി പലതര അനുഭവങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മിഴിവുറ്റ കഥാപാത്രമായി മാറുന്നു. മനുഷ്യർ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മനസ്സ്, ശരീരം, ഈശ്വരൻ, നിരീശ്വരൻ, പരലോകം, ഇന്ദ്രിയാനുഭൂതി എന്നിങ്ങനെ ബുദ്ധി കൊണ്ട് അളക്കാനാവാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ദീർഘമായ സംഭാഷണം നോവലിലുണ്ട്. വായനയുടെ ഒഴുക്കിനെ ചെറിയ തോതിൽ അത് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും പിന്നീട് നോവലിൽ സംഭവിക്കുന്നതിന് ഉചിതമായ പശ്ചാത്തലമായി മാറുന്നുണ്ട് ഈ ചിന്തകളെല്ലാം. ആഭാസ സംഘമാണ് നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ കഥാപാത്രങ്ങൾ. ആന്റണി, ഭാസ്കരൻ, സഹീർ എന്നീ മൂന്നു പേർ. യുവത്വത്തിന്റെ അധികാര അഹങ്കാര ഭാവങ്ങൾ നിറഞ്ഞ സ്വഭാവമാണ് ആന്റണിയുടേത്. മൂന്ന് മതത്തിലുള്ള മൂന്നു പേരുടെ സംഘത്തെ നോവലിസ്റ്റ് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വ്യക്തം. കാരണം മതമില്ലാത്ത ദൈവത്തിന് മൂന്ന് മതത്തിൽ നിന്നും പ്രതിനിധികൾ ആവശ്യമുണ്ട്. ആരും ചെയ്യാത്തത് ചെയ്യുക എന്ന നിർബന്ധവും അവരുടെ പുരോഗമനത്തിൽ ഉൾച്ചേർന്നിരുന്നു. നോവൽ ആരംഭത്തിൽ സാഹസവും അനിവാര്യവും

0: മായി തോന്നുന്ന അയാളുടെ പ്രവൃത്തി ക്രമേണ ക്രൂരവും നിരർത്ഥകവുമായി മാറുന്നു. പിന്നീട് ക്രൂരനും ദുർബലനുമായി ഈ കഥാപാത്രം അധപ്പതിക്കുന്നു. 24 വർഷത്തോളം ചലനമറ്റു കിടന്ന ഇന്ദ്രജിത്ത് എന്ന മനുഷ്യൻ രണ്ടു ലോകത്തെ അനുഭവങ്ങൾ കൂട്ടിയോജിപ്പിക്കാനാവാതെ നിന്നു. അദ്ദേഹത്തിന്റെ ബോധത്തിലേക്കുള്ള തിരിച്ചുവരവ് നിരീശ്വരന്റെ അത്ഭുതമായി ഗ്രാമം സ്വീകരിച്ചു. കാലവും മനസ്സും ശരീരവും തെറ്റിനിൽക്കുന്ന മാനസികാവസ്ഥ ഭാവനാ സൃഷ്ടിയെങ്കിലും മറ്റേത് കഥാപാത്രത്തെയും പോലെ സ്വാഭാവികമായി കഥാഗതിയിൽ ഇഴുകിച്ചേർന്നു. സാധാരണ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാത്ത അപൂർവതകൾ ഈ കഥാപാത്രത്തിനുണ്ട്. ഗന്ധത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന റോബർട്ടോയുടെ ചിന്തയും അതിനെ സഹായിക്കുന്ന ജാനകിയും ആരെയും കൂസാത്ത ഘോഷയാത്ര അന്നാമ്മയും ബാർബർ മണിയനും അർണോസ് സെയ്ദ് ഇങ്ങനെ അനേകം കഥാപാത്രങ്ങളുടെ ചെറിയ ചെറിയ ജീവിതങ്ങളും നോവൽ അനുഭവത്തിന്റെ ആഴത്തിലുള്ള കാഴ്ചയായി നിലനിൽക്കുന്നു. ആലും മരവും ഒന്നായി ആത്മാവും അതിനടുത്തു വന്ന മയിലും എല്ലാം ആത്മീയത പോലെ നിഗൂഢ സാന്നിധ്യമായി നോവലിലുടനീളം കാണാം. സർവ്വതിനും സാക്ഷിയായി ആത്മാവ് എന്ന വൃക്ഷം നിന്നു. അതിനിടയിലാണ് ചരിത്രപരമായ പല ചിന്തകൾക്കും സംഹാരത്തിനും തുടക്കമിട്ടത്. അനിർവചനീയമായ ചില രഹസ്യങ്ങളെ സംവേദനം ചെയ്യാൻ ഈ അചേതന ബിംബങ്ങളിലൂടെ നോവലിസ്റ്റിന് സാധിച്ചു. ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളും വിശ്വാസത്തിന്റെ പൊള്ളത്തരങ്ങളും തുറന്നു കാണിക്കുന്നതാണ് നോവൽ പ്രമേയം. ആഭാസന്മാർ വിത്തൊട്ടുമുളപ്പിച്ച ഹാസ്യസങ്കല്പം അന്ധവിശ്വാസത്തിന്റെ പ്രതീകമായി മാറി. ഇങ്ങനെയുള്ള അനേകം വിശ്വാസങ്ങളുടെ വേരുകളാൽ ചുറ്റപ്പെട്ടാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. അവയുടെയെല്ലാം ചരിത്രപരമായ പൊള്ളത്തരം കൂടിയാണ് നിരീശ്വര പ്രതിമയും അതിനെ ചുറ്റിയുള്ള കൂട്ടായ്മയും സംവദിക്കുന്നത്. വിശ്വാസം, അവിശ്വാസം, ഈശ്വരൻ, നിരീശ്വരൻ, ആത്മീയത, ഭൗതികത, ശത്രുത, സ്നേഹം എന്നിങ്ങനെ അനേകം ദ്വന്ദ്വങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളായ ബാർബർ മണിയനും അന്നാമ്മയും ഉറ്റ സുഹൃത്തുക്കളാകുന്നു. പുരോഗമനകാരികളായ യുവാക്കൾ പിന്നീട് ആദർശമില്ലാത്ത ദുർബലരായി മാറുന്നു. അനാദിയായ സൗന്ദര്യവും അതീന്ദ്രിയ ലോകവും തികഞ്ഞ ഭൗതികവാദവും ഒരേ പ്രമേയത്തിൽ ആവിഷ്കരിക്കുവാൻ പ്രയാസമാണ്. ഈ നോവലിൽ ഇത്തരം വൈരുദ്ധ്യങ്ങളെല്ലാം മിഴിവുറ്റ കഥാപാത്രങ്ങളുടെ ചെയ്തികളും കാഴ്ചകളുമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഉത്തരം കിട്ടാത്ത അനേകം സമസ്യകൾ നോവലിലെ പല സംവാദങ്ങളിലും വിഷയമാവുന്നു. നോവലിന്റെ ആഖ്യാന രീതി സ്വാഭാവികമായ വിവരണമാണ്. പ്രത്യേക ജീവിത സന്ദർഭങ്ങളെ വിശദീകരിക്കാൻ തത്വചിന്തയുടെ ഗൗരവം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ചെറിയ ദേശവും തെരുവും അനേകം ദർശനങ്ങളുടെയും സമീപന ഭേദങ്ങളുടെയും ഇടമായി മാറുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ തെരുവും മരവും പ്രതിഷ്ഠയുമെല്ലാം ലോകദർശനങ്ങളോളം ഉയരുന്നു എന്ന് പറയാം. ആദിമദ്യാന്ത പൊരുത്തമുള്ള ഒറ്റക്കഥയുടെ കാലമല്ലിത്. ഒരു സങ്കല്പത്തിലൂടെ പല ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിച്ച് സൂക്ഷ്മമായി മുന്നേറുന്ന വായനാനുഭവമാണ് ഇതിലുള്ളത്. ജീവിത വിമർശനത്തിന്റെയും വ്യവസ്ഥാലംഘനത്തിന്റെയും അനേകം പുതുമകൾ ഈ നോവലിൽ വായിച്ചെടുക്കാം. വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കാവുന്ന ധ്വനികൾ, ഇതുവരെ പ്രതിപാദിക്കാത്ത മാനസിക നിലകൾ എന്നിവയെല്ലാം ഈ നോവലിനെ വ്യതിരിക്തമാക്കുന്നു.
1: രശ്മി പ്രശോഭ് അവതരിപ്പിച്ച പുസ്തകാവലോകനമാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി യുവസാഹിതിയിൽ വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ
2: ബോഗൻവില്ലകൾ. വീണ്ടും പൂക്കുമ്പോൾ ഫാക്ടിന്റെ മുറ്റത്ത് വെട്ടിയൊതുക്കിയ പുൽമേടുകളിലേക്ക് ചാഞ്ഞ ഇളം ചുവപ്പ് ബോഗൻവില്ല പൂക്കളെ കണ്ടപ്പോൾ ഞാൻ ശ്രീരാഗിനെ ഓർത്തു. ഓർത്തുവെന്നല്ല, വീണ്ടും ഓർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ അവനെ തന്നെയാണ് ഓർക്കുന്നത്. എങ്കിലും ഇപ്പോഴതിന്റെ ദിശ മാറിയിട്ടുണ്ട്. ഒരു ബന്ധവുമില്ലാഞ്ഞിട്ടും ഞാൻ അച്ചുവിനെ കൂടെ ഓർത്തു. ആദ്യം ശ്രീരാഗിനെ കുറിച്ച്. ഞാൻ ആദ്യം കാണുമ്പോൾ കുഞ്ഞു പിള്ളേരിയിരിക്കുന്ന ബെഞ്ചിലിരുന്ന് അവൻ കഥയുടെയും കവിതയുടെയും ആശാന്മാരെ കേൾക്കുകയായിരുന്നു. എങ്ങനെ നല്ല കവിയാവാമെന്ന്, എങ്ങനെ നല്ല കഥ എഴുതാമെന്ന്. അഹങ്കാരത്തിന്റെ ഒറ്റക്കൊമ്പിന്റെ മറകൊണ്ട് അന്ന് ഞാനവനെ ശരിക്കു കണ്ടതുപോലുമില്ല. പിന്നെ പൊട്ടിച്ചിരിയുടെ ഇടവേളയിലാണ് കറുത്തു മെലിഞ്ഞ പെൺകുട്ടിയോടൊപ്പം പൂക്കൾക്കിടയിലൂടെ നടക്കുന്ന തടിച്ച ആൺകുട്ടിയെ ഞാൻ കണ്ടത്. എന്നിലെ പെണ്ണിന്റെ അസൂയ എത്ര പെട്ടെന്നാണെന്നോ പതഞ്ഞു പുറത്തു ചാടിയത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘം പെൺകുട്ടികളെയും കൊണ്ട് ആ സ്വർഗത്തിൽ ഇടിച്ചു കയറിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇനി പരിചയപ്പെടുത്തേണ്ടത് അച്ചുവിനെയാണ്. അതുതന്നെയാണോ ശരിക്കും അവളുടെ പേര് എന്ന് എനിക്കറിയില്ല. പേരുകൾ എന്റെയോ നിങ്ങളുടെയോ അല്ലാത്തതുകൊണ്ടും അതവളുടെ ശരിപ്പേരല്ലാത്തതുകൊണ്ടും ശരിപ്പേര് അവന് പോലും ഓർമ്മയില്ല. ചെല്ലപ്പേരുകൾ അത്രമാത്രം ചിലപ്പോഴെങ്കിലും ശരിപ്പേരായി തീരുന്നുവല്ലോ. ഇനി ഞാൻ പരിചയപ്പെടുന്ന ശ്രീരാഗ് ഒരു കവിയാണ്. പോസ്റ്റ് കാർഡുകളിൽ കുഞ്ഞു കവിതകൾ എഴുതി പോസ്റ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരുന്ന കാൽപ്പനിക ഹൃദയൻ. എന്റെ മറുപടികളിൽ ഒന്നിലും അവൻ കവിതകളല്ലാതെ മറ്റൊന്നും അയച്ചില്ല. പിന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്ന രാത്രികളിലാണ് ഞാൻ ശ്രീരാഗിനെ കൂടുതൽ അറിയാൻ തുടങ്ങുന്നത്. രാത്രികളിൽ കാൽപ്പനികതയുടെ നീളൻ കുപ്പായമിട്ട് അവൻ എന്നോട് നല്ല നല്ല കഥകൾ പറയുമായിരുന്നു. അവന്റെ കവിതകൾ പോലെ സംബോധനകളും വഴികളുമില്ലാത്ത നല്ല സുന്ദരൻ കഥകൾ. അങ്ങനെയാണ് ശ്രീരാഗിനെ കഥകളുടെ ഉടയവനായി ഞാൻ വാഴിക്കുന്നത്. ശ്രീരാഗിനെ ഇത്രമാത്രം പരിചയപ്പെടുത്തേണ്ടിയിരുന്നില്ല അല്ലേ? പോട്ടെ, സംഭവിച്ചുപോയി. ശ്രീരാഗ് പ്രണയപൂർവ്വം വാങ്ങി നോക്കി നനച്ചുവളർത്തുന്ന ഒരു ജോഡി ബോഗൻവില്ല ചെടികളുണ്ട് അവന്റെ മുറ്റത്ത്. ഒരു ഇളം ചുവപ്പും ഒരു വെളുപ്പും. അവയിലൂടെ അവൻ അച്ഛനെ തന്നെയാണ് അനുഭവിച്ചിരുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് അച്ഛനെ ഓർത്തതെന്ന്? നിലാവ് തൂവി നനച്ച ഒരു രാത്രിയിലാണ് അവൻ എന്നോട് ആദ്യമായി ആർദ്രമെന്ന് പറയാൻ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപരിചിതമായ വാക്കായിരുന്നു അത്. വാക്കുകളില്ലാതെ, ഒരു കുട്ടിയുടെ ശബ്ദം പോലുമില്ലാതെ ഞാൻ അന്തമിട്ട് നിന്നപ്പോഴാണ് അവൻ ആദ്യത്തെ കഥ പറഞ്ഞു തുടങ്ങിയത്. ഒന്നാമത്തെ കഥ: പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരിടവഴിയുടെ ഓരത്ത് ഒരു വലിയ മാവിന്റെ അപ്പുറവും ഇപ്പുറവുമായി രണ്ട് വീടുകളുണ്ടായിരുന്നു. രണ്ട് കുപ്പായങ്ങൾ മാത്രം സ്വന്തമായുള്ള ഒരാൺകുട്ടിയും അവനേക്കാൾ രണ്ടു ക്ലാസ് താഴെയുള്ള ഒരു പെൺകുട്ടിയും അവിടെ താമസിച്ചിരുന്നു. മൺവെട്ടി ഇടവഴിയിലൂടെ കൈകോർത്ത് പിടിച്ച് അവരൊരുമിച്ച് സ്കൂളിൽ പോയിരുന്നു. മധുരപ്പുളിങ്ങ് പങ്കുവച്ചിരുന്നു. കണ്ണിമാങ്ങ പൊറുക്കിയും ഞാവൽപ്പഴം തിന്നും അവർ സ്കൂളിൽ പോവുകയും വരികയും ചെയ്തു. കാക്കകൾ കൊത്തിപ്പറിച്ച് ഒരു കുഴിലിനെ ഓർത്ത് ഞാവൽപ്പഴം മരച്ചോട്ടിലിരുന്ന് കരഞ്ഞു. ഒരു ദിവസം പെരുമഴയത്ത് ഒരു കുടയിൽ തിരികെ വരുമ്പോൾ അവന്റെ കുട വയലുകൾക്കപ്പുറത്തേക്ക് പറന്നു പറന്നുപോയി. അരിശം തീർക്കാൻ അവൻ കാറ്റുണ്ടാക്കിയ കമ്പിക്കാലിനെ കാലുയർത്തി തൊഴിച്ചു. കൂടെയോടി വന്ന അവൾ അവനെ വേദനിപ്പിച്ച കമ്പിക്കാലിനോട് കയർത്തു. പറന്നുപോയ കുടയെ കളഞ്ഞ് വേദനിച്ച് അവരൊരുമിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ കമ്പിക്കാല് തലകുമ്പിട്ട് കരഞ്ഞു. പിന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗനില ചെടികളുടെ ചുവട്ടിൽ ഒരുമിച്ച് നിന്ന് കഥകൾ പറയുമ്പോൾ പെട്ടെന്ന് കുടുക്കുപൊട്ടിയ കുപ്പായത്തെ കാട്ടി അവൾ ഉറക്കെ ചിരിച്ചപ്പോൾ അവന് ദേഷ്യം വന്നു. ബോഗൻവില്ല ചെടിയുടെ മുള്ളുകൊണ്ട് അവളുടെ വെളുത്ത കയ്യിൽ ചുവന്ന നീളൻ ചാല തീർത്തു കൊടുത്തു. അവൾ വേദനിച്ചു കരഞ്ഞു. അത് കണ്ട് അവനും വേദനിച്ചു. ഫോണിന്റെ ഇങ്ങേ തലയ്ക്കൽ എനിക്കും കരച്ചിൽ വന്നു. ഒരു കാരണവുമില്ലാതെ ഞാൻ കരഞ്ഞു. ഇടയ്ക്കെപ്പോഴോ ഫോൺ കട്ടായി. രണ്ടാമത്തെ കഥ: മൂന്നാം ഗ്രഹ നൊസ്റ്റാൾജിയായി കഥയും കവിതയും മാറുന്നുവെന്നും സമൂഹത്തിലേക്ക് ഇടിമിന്നൽ പോലെ എഴുത്തുകാരന് ഇറങ്ങി ചെല്ലണമെന്നും ഞാൻ പ്രസംഗിച്ച് ക്ഷീണിച്ച രാത്രിയിലായിരുന്നു അവൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങിയത്. ഇതൊരു തുടർക്കഥയാണ്. പഴയ നായകനും നായികയും തന്നെ. വീടിനപ്പുറത്തു നിന്നും നാളികേരപ്പൂള് കട്ടെടുത്ത് അവർ കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴോ ചിത്രം വരഞ്ഞു. അരമതിലിൽ ആദ്യം സൂര്യൻ, പിന്നെ മീൻ, പിന്നെ കോഴി, ഒടുവിൽ നാണത്തോടെ വീടും വരച്ചു. അന്നാണ് കഥാനായകൻ നായികയുടെ കവളിൽ ചുണ്ടിന് താഴെ ഒരു കുഞ്ഞു മറുകുണ്ടെന്ന് കണ്ടത്. ഇപ്പോൾ ഒരു കിതപ്പോടെ കഥ നിർത്തിയത് മന്ത്രിപുത്രനാണ്. ഒരു കിതപ്പിനു ശേഷം അവൻ കഥയുടെ ബാക്കി പറയുമ്പോൾ അതിനൊരുപാട് കൊല്ലത്തെ ഇടവേളയുണ്ടായിരുന്നു. മീശയ്ക്ക് കനം വെച്ച നാളിൽ ഇടങ്കയിൽ ബോഗൻവില്ലയുടെ മുള്ളുകൊണ്ട് കയറിയ വലിയ മുറിപ്പാടുള്ള നായികയെ തേടിയുള്ള ലക്ഷ്യമില്ലാത്ത യാത്രയുടെ കഥ. കവിതകളിലെ കുയിലും ഇടവഴിയിലും ബാക്കി കഥ എനിക്ക് പൂരിപ്പിക്കാമായിരുന്നു. മൂന്നാമത്തെ കഥ: ഉറങ്ങാൻ കിടക്കുമ്പോൾ രണ്ടാമത്തെ കഥയുടെ ബാക്കി എന്നെ വേട്ടയാടി. അച്ഛുവിന് നീണ്ട മുടിയും വലിയ കണ്ണുകളും ഉണ്ടാവരുതേ എന്ന് ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു. കഥയുടെ മൂന്നാമിടത്തിലെ പുതിയ നായിക. ഹോ, കഥ മുഴുമിക്കേണ്ട നേരമായല്ലോ. കഴിഞ്ഞ രണ്ടാഴ്ചയായി ശ്രീരാഗ് എന്റെ പകലുകളിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ ഞാൻ അതിന്റെ കാരണങ്ങൾ തിരയുകയായിരുന്നു. ആ നേരത്താണ് പൂത്തുലഞ്ഞ ആ ബോഗൻവില്ല ചെടി ഞാൻ കാണുന്നത്. പറഞ്ഞു തുടങ്ങിയടത്തേക്ക് ഞാൻ തിരിച്ചെത്തിയല്ലോ അല്ലേ? നാലാമത്തെ കഥ: ബോഗൻവില്ലകൾ വീണ്ടും പോക്കുമ്പോൾ. അഭിമാനത്തിന്റെ മൂന്നാം കാലത്തിൽ ഉറഞ്ഞുതുള്ളി ശ്രീരാഗനെ മറന്നു കളയാൻ എന്റെ മനസ്സ് കൽപ്പിച്ച മണിക്കൂറുകളായിരുന്നു അത്. അപ്പോഴാണ് ബോഗൻവില്ല ചെടികൾ പറ്റിച്ചത്. ഉണങ്ങി നിറങ്ങിട്ട പുല്ലുകൾക്ക് മീതെ അവയിങ്ങനെ പൂത്തുലഞ്ഞു കിടന്നു. ഒരില പോലുമില്ലാതെ, തണ്ട് കാണാത്ത അത്രയും പൂക്കൾ. പിന്നെ ഫാക്ടിന്റെ പൂന്തോട്ടത്തിലെ മറ്റൊരു ചെടിയും പൂത്തിട്ടില്ലായിരുന്നു. പലതിനും ഇല പോലുമില്ലായിരുന്നു. ഒരുപക്ഷെ ഇതിനു മുൻപേ പ്രണയത്തിന്റെ മുറിവിൽ നിന്നും എനിക്ക് ആർദ്രം പഠിച്ചെടുക്കാനായേക്കും. ബാത്റൂമിൽ കയറി ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു. ആർദ്രമെന്ന് പറഞ്ഞു നോക്കി. എനിക്ക് ഇത്ര ആർദ്രമായി, മറ്റെങ്ങനെയാണ് ഞാനതിനെ വിശേഷിപ്പിക്കുക? പറയാനാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഈ കഥ രാത്രിയുടെ മൂന്നായാമം വരെ നീണ്ടു നിൽക്കില്ല. പുതിയ നിയമങ്ങളായതുകൊണ്ട് രാജാവ് വധശിക്ഷ വിധിക്കില്ല. എങ്കിലും എനിക്ക് കൊട്ടാരം വിട്ട് ഇറങ്ങേണ്ടി വരും. ഇറങ്ങി നടക്കേണ്ട വഴികളേതെന്നറിയില്ല, കയറി ചെല്ലേണ്ട വാതിലുകളും. എന്നാലും അപ്പോഴും ഫാക്ടിന്റെ പൂന്തോട്ടത്തിലും ശ്രീരാഗിന്റെ മലർവാടിയിലും LP സ്കൂളിന്റെ കുഞ്ഞുമതിലും കാലം തെറ്റി ബോഗനുള്ള ചെടികൾ പോത്തു നിൽക്കുന്നുണ്ടാവും. അവരാരും അതറിയുന്നില്ലെങ്കിലും.
1: വിഷ്ണുപ്രിയ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇപ്പോൾ കേട്ടത്.

കാവേരി ബാബു എഴുതി അവതരിപ്പിച്ച കവിതയാണ് ശ്രോതാക്കൾ കേട്ടത്. യുവസാഹിതി സമാപിക്കുന്നു. യുവവാണി സമാപിക്കുന്നു.

അറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.

0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവാലം ബാലചന്ദ്രൻ, രാജൻ കൈലാസ് എന്നിവർ എഴുതി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, ഗുണ്ടാചരിതം.
1: കഥയല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ ജീവിതമാണോന്നും, ജീവിതമാണോന്ന് ചോദിച്ചാൽ ജീവിതമില്ലാത്തടത്ത് കഥയുണ്ടാവുമോ എന്നും മറു ചോദ്യം വരും. അതുകൊണ്ട് കഥയും ജീവിതവും രണ്ടല്ലാത്തിടം എന്ന് തന്നെ പറയണം. ഇനി കഥാപാത്രങ്ങളുടെ പേരുകൾ. പലയിടത്തും പേരുകൾ ഉപയോഗിച്ചുകൂടെന്നാണ്, പകരം വിശേഷണങ്ങളോ സർവനാമങ്ങളോ ഉപയോഗിച്ചുകൊള്ളണം. അവൻ, അവൾ, ഇര, ഗുണ്ട എന്നിങ്ങനെ. ഇനി അഥവാ ഒരു പേര് വേണമെങ്കിൽ തന്നെ യഥാർത്ഥ പേര് ഉപയോഗിച്ചുകൂടാ. ഒരു ഗുണ്ടയെക്കുറിച്ച് കഥ പറയുന്നതിന് മുമ്പ് കഥാപാത്രമായി നിന്ന് ഇത്രയുമൊക്കെ ആമുഖമായി ചിന്തിച്ചു സുജ. എങ്കിലും ഗുണ്ടകളെ ഇപ്പോഴും പേടിയാണ് സുജയ്ക്ക്. പണ്ടും അതെ, അടുത്തു പരിചയമുള്ള ഒരാളുടെ ഗുണ്ടാ പരിണാമം കണ്ടിട്ട് പോലും അതിനൊരു മാറ്റവുമില്ല എന്നതാണ് നേര്. ഈ പ്രസ്തുത ഗുണ്ട അവൾക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഗുണ്ട എന്ന പദം പോലും പേടിപ്പെടുത്തുന്നതാണ്. എടി സുജേ, നമ്മുടെ കോമളൻ മരിച്ചു, പെട്ടെന്നൊരു വയ്യായിക വന്നതാ, അത്ര തന്നെ. മറുവശത്ത് കോൾ കട്ടായിട്ടും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ തന്നെ നിന്നു. കേട്ട വാർത്തയിൽ കുറച്ച് ചെവിയിൽ തങ്ങിയതിന്റെ ബാക്കി പുറത്തേക്ക് കൂടി തെറിച്ചു വീണു കിടന്നു. അടക്കം ഇന്ന് ഉച്ച കഴിഞ്ഞു തന്നെ കാണും, ആരെ കാത്തു വയ്ക്കാനാ? നീ വരുന്നില്ലേ എന്നമ്മ ചോദിച്ചില്ല. എങ്കിലും അങ്ങനെ മറുപടി പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം മനസ്സിലെങ്കിലും ചോദിച്ചിരിക്കണം. 40 വയസ്സ് മരിക്കാനുള്ള പ്രായമാണോ? അല്ലെങ്കിൽ മരണത്തിനേതാണ് പ്രായമല്ലേ? 8-9 മാസത്തിന്റെ മൂപ്പുണ്ടാവും അവന്, അതോ 1 വയസ്സോ? സുജയ്ക്ക് കഷ്ടിച്ച് പിടിച്ചെഴുന്നേക്കാൾ പ്രായമായപ്പോൾ അവൻ നല്ല പോലെ ഓടി നടക്കുമായിരുന്നു അത്രേ. അമ്മ അവൾക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ അവന്റെ വായിലേക്കും വച്ചു കൊടുക്കും. 2-3 വായ ഉണ്ട് കഴിയുമ്പോൾ പാത്രത്തിൽ ചോറിട്ട് ഇങ്ങി തന്നേക്കാൻ പറഞ്ഞ് അവൻ പാത്രം കയ്യിൽ വാങ്ങിക്കും. അവന്റെ അമ്മ കറ്റം മെതിക്കാനും മറ്റും പോകുമ്പോൾ അവനെ സുജയുടെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് പോകുന്നതാണ്. ഒരു കൈകൊണ്ട് അരയിൽ നിന്ന് ഊർന്നു പോകുന്ന വള്ളി നിക്കർ പിടിച്ചു കയറ്റി, മറു കൈകൊണ്ട് ഒലിക്കുന്ന മൂക്കും തുടച്ച് നടക്കുന്ന ഒരു ചെക്കൻ. 7-8 മക്കളിൽ ഇളയവനാണ്. കൃത്യമായ ഇടവേളകളിൽ മക്കളെ സൃഷ്ടിക്കുക എന്ന ധർമ്മം അണുവിട തെറ്റാതെ നിർവഹിച്ചു പോരുന്നതല്ലാതെ അവരെങ്ങനെ പുലരും എന്നൊരിക്കലും ചിന്തിക്കാത്ത ഒരപ്പന്റെ മകനായി ജനിച്ചു എന്ന സ്വയമറിയാ പാപം ജനനത്തിലെ പേറിയവൻ. അത്രയും വയറുകൾ പോറ്റാൻ പ്രസവിച്ചു കിടക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങളിലല്ലാത്തപ്പോഴെല്ലാം എന്തെങ്കിലും പണികൾക്ക് പോകുന്ന ഒരമ്മയും. ഇതെല്ലാമാണെങ്കിലും മക്കൾക്ക് ആനന്ദി, ചന്ദനവല്ലി, നീലാംബരൻ, മനോഹരൻ, കോമളാങ്കൻ ഇത്യാദി സുന്ദരമായ പേരുകളിടുന്നതിൽ ഒരു ഉറവും വരുത്തിയില്ല. കോമളാങ്കനാണ് വിളി സൗകര്യാർത്ഥം കോമളനായി ലോപിച്ചത്. ആ മക്കളിൽ മിക്കവരും, പ്രത്യേകിച്ച് ഇവൻ, അവളുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാവും. ആച്ചമ്മ എന്ന് പ്രായഭേദമന്യേ എല്ലാവരും വിളിച്ചു പോകുന്ന സുജയുടെ അമ്മ ആര് വിശന്നു വന്നാലും ഉള്ളതെന്തും എടുത്തു കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ധൈര്യമായിട്ട് കയറി ചെല്ലാം. പോക്കറ്റിന് കനമുണ്ടോ എന്ന് നോക്കാതെ വിശക്കുന്നവനും ഞെരുങ്ങുന്നവനും കൊടുക്കുന്നവനായിരുന്നു അവളുടെ അച്ഛനും. 10-ത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല, വിശക്കുന്ന വയറുകൾക്കെല്ലാം വേണ്ടിയിട്ടാന്നേ പറയൂ. എല്ലാ നേരവും കീരിയും പാമ്പും പോലെ ആയിരുന്നാലും ആ സ്വഭാവത്തിൽ മാത്രം 100% ചേർച്ചയായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ. സ്കൂളിൽ സുജയുടെ ക്ലാസ്സിലായിരുന്നു കോമളൻ. അവളുടെ മാത്രമല്ല, അനിയത്തിമാർ സുമ, രമ്യ എന്നീ രണ്ടു പേരുടെ കൂടെയും. 4-ാം ക്ലാസ്സിൽ ഹാജർ കുറവായിട്ട് പറഞ്ഞുവിട്ടും വീണ്ടും ചേർത്തും തോറ്റും ഒക്കെയായി 4-5 കൊല്ലം പഠിക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഉച്ചക്കത്തെ ഉപ്പുമാവ് ഒഴിച്ചാൽ സ്കൂളിൽ അവനെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കളിയാക്കുകയോ എതിർത്തു പറയുകയോ ചെയ്യുന്ന സഹപാഠികൾക്ക് അടിയുറപ്പ്. എന്തായാലും 4-ാം ക്ലാസ്സോടുകൂടി അവൻ സംഭവബഹുലമായ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ച് ബൃഹത്തായ ജീവിത തുറസിലേക്ക് ഇറങ്ങി. ഇഷ്ടംപോലെ ആഞ്ഞിലിച്ചക്ക തിന്നിട്ടുള്ളത് അക്കാലത്താണല്ലോ എന്ന് അടുത്തയിടെ കടയിൽ വെക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് കൊതി കയറി വാങ്ങിയപ്പോൾ സുജ ഓർത്തിരുന്നു. എത്ര വലിയ ആഞ്ഞിലിയുടെ മുകളിലും വലിഞ്ഞു കയറി പഴുത്തതും കേടില്ലാത്തതുമായി ചക്ക പറിക്കാൻ അവനെ കഴിഞ്ഞേ ഉള്ളൂ. ആഞ്ഞിലിച്ചക്ക മാത്രമല്ല, നാട്ടുമാവിൽ കയറി കുലകുലയായി കായ്ക്കുന്ന കണ്ണിമാങ്ങയും മാമ്പഴക്കാലമായാൽ പഴുത്ത മാങ്ങയും എല്ലാം നീർകടി കൊള്ളാതെ അവിടെ പോയിരുന്നു തിന്നുവണ്ണേ. ഉരുണ്ടു വീഴാതെ മുമ്പേ കയറി നടക്ക്. പ്രായം കൊണ്ടാണോ ശരീരവലിപ്പം കൊണ്ടാണോ എന്നറിയില്ല, കൂട്ടത്തിൽ

0: ലാജ്ഞാശക്തിയുള്ള ഒച്ച എപ്പോഴും അവനായിരുന്നു. ഹൈസ്കൂൾ കാലമായപ്പോഴേക്ക് സുജയെ ടൗണിലെ സ്കൂളിൽ ചേർത്തു. ലൈൻ ബസ്സിൽ പോയി വരണം. അത് കഴിഞ്ഞ് പിന്നെ കോളേജ്, ഹോസ്റ്റൽ, വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ ഹ്രസ്വകാല പ്രണയങ്ങൾ എന്നിങ്ങനെ വെയിലും മഴയും മാറി മാറി കൊല്ലങ്ങൾ പോകവേ കോമളനെ അവൾ തീരെ കാണാതായി. അവധികളിൽ വീട്ടിൽ വരുമ്പോഴെങ്ങാൻ വല്ല വിശേഷങ്ങളും കേട്ടാലായി. അരയ്ക്കാൻ തേങ്ങയില്ലാതെ വരുമ്പോൾ, ചക്ക വിളയുമ്പോൾ, മാങ്ങ പറിക്കാറാകുമ്പോൾ ഒക്കെ കോമളനെ കാണുന്നില്ലല്ലോ എന്ന് അവളുടെ അമ്മ ആത്മകഥപ്പെട്ടു. അവൻ സ്വയം ഏറ്റെടുത്ത മേഖലകളായിരുന്നു അതെല്ലാം. പഠിപ്പൊക്കെ പണ്ടേ വിട്ട് ആൾ ചില്ലറ പണികൾക്ക് പോവുകയോ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് തന്നെ കാണാതാകുകയോ ഒക്കെ ചെയ്യുമത്രേ. കള്ളും കളവും മുതൽ പൊങ്ങുതടി പോലെ ഒഴുകി നടക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ചെന്നു ചേരാവുന്ന എല്ലാത്തിലും എത്തിപ്പറ്റുന്ന ജീവിതം. എന്നാലും ഇടയ്ക്കെല്ലാം അച്ഛമ്മ ഇച്ചിരി ചോറിഞ്ഞു തന്നേ എന്ന് പറഞ്ഞ് മിന്നായം പോലെ കയറി വരും. തലേന്നത്തെ മീൻചട്ടി തിരക്കിയുള്ള വരവാണോ? അതിലേക്ക് രണ്ടു തവി ചോറ് തന്നെത്താൻ കോരിയിട്ടിളക്കി നിമിഷ നേരം കൊണ്ട് വാരി വലിച്ചു തിന്നും. അതില്ലെങ്കിൽ മാത്രമേ മറ്റാഹാരങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അവിടെ ഇരുന്ന് സമാധാനത്തിൽ കഴിച്ചേച്ചു പോടാ എന്നമ്മ പറയും. എവിടെ കേൾക്കാൻ? കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സുജയുടെ വീട്ടിൽ ഫോൺ കണക്ഷൻ കിട്ടിയത്. പിന്നെ വീട്ടിലെയും ഇടയ്ക്ക് നാട്ടിലെയും വിശേഷങ്ങൾ അറിയുന്നത് വിളികളിലാണ്. അത്തരമുള്ള വിളിയിലാണ് ഒരു ദിവസം അമ്മ അവൻ്റെ കല്യാണ വിശേഷം പറയുന്നത്. കേട്ടപാടെ 10-20 വയസ്സിലെ കെട്ടാൻ ഇവനിതെന്തിൻ്റെ കേടാ എന്നൊന്നും ഞെട്ടി. വലിയ വലിയ ഞെട്ടലുകൾ പുറകെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തല്ലുകേസിൽ ഒളിച്ചു താമസിക്കാൻ പോയിടത്തു നിന്ന് അവനേക്കാൾ 10-15 വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് പോകുന്നതാണ്. അതും ഒരുത്തൻ്റെ മക്കളില്ലാത്ത ഭാര്യ. ആ സ്ത്രീയുടെ പേരിലായിരുന്നു ഞെട്ടലിൻ്റെ പാരമ്യത. പൊന്നപ്പൻ പൊന്നമ്മ, തങ്കപ്പൻ തങ്കമ്മ, ഓമനക്കുട്ടൻ ഓമന എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും റെയർ കോമ്പിനേഷൻ സുജ ഒരിടത്തും കേട്ടിട്ടില്ല. കോമളാങ്കൻ കോമളാങ്കി. ഇനി ഈ പേര് കണ്ടുകൊണ്ടാണോ എന്തോ രണ്ടുപേരും ചേർന്നത്. വിശ്വാസം വരാതെ അമ്മയോട് വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചു. നേരെ അടി ചുമ്മാതെ പറഞ്ഞതല്ല. എന്നാലും എൻ്റെ മേ, ഇത്രയും പ്രായവ്യത്യാസമുള്ള ഒരുത്തി എന്ന് പറയുമ്പം ചേട്ടാ അവനല്ലേ കൊണ്ടു നടക്കുന്നത്. അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ കാണുന്നവർക്ക് എന്താ ചെയ്തം? ചില മനുഷ്യർ ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളി കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം അങ്ങ് ജീവിക്കും. മറ്റു ചിലർ ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. അത്ര തന്നെ, അമ്മയ്ക്കെല്ലാം കൂളാണ്. ഏകാന്ത സ്വതന്ത്രകാലത്തിന് അന്ത്യം കുറിച്ച് കല്യാണം കഴിച്ചു വിട്ടതോടെ സുജയും തീരെ തിരക്കിലായി. ഭർത്താവിൻ്റെ 2-3 ജില്ലക്കപ്പുറം ജോലി, കുട്ടികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടിയായപ്പോൾ വീട്ടിലേക്കുള്ള വരവും വിളികൾ തന്നെയും കുറഞ്ഞു. അതിനിടയിൽ അച്ഛനും മരിച്ചു പോയിരുന്നു. അനിയത്തിമാരും ഉദ്യോഗവും കല്യാണവും ഒക്കെയായി ഓരോ ഇടങ്ങളിലായപ്പോൾ അമ്മ ഫലത്തിൽ തനിച്ചായി. ഇടയ്ക്കൊക്കെ നേരമുണ്ടാക്കി ഒന്ന് ഓടി വരും അമ്മയെ കാണാൻ. അതേ പറ്റൂ, അമ്മയ്ക്ക് ജീവിച്ചു പഴകിയ നാട്ടുപുറം വിട്ട് മക്കളുടെ കൂടെ പോയി നിൽപ്പൊന്നും ശരിയാവില്ല. കള്ളോ കളവോ കൊട്ടേഷനോ ഗുണ്ടായസമോ എന്തായാലും സ്വന്തം പ്രവർത്തന മേഖല വിപുലപ്പെടുത്തി കോമളൻ അക്കാലത്ത് അവൻ്റെ വീടിനടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു. ഒരു ഗുണവുമില്ലാതെ നടന്ന അവൻ്റെ അപ്പൻ എന്നേ നാട് വിട്ടുപോയി. അമ്മയും മരിച്ചു. സഹോദരങ്ങൾ എന്ന് പറയുന്നവർ അവരവരുടെ പാട് നോക്കി പല വഴിക്കും ചിതറിപ്പോയി. അല്ലെങ്കിലും പറന്നുയരാനും പറന്നിറങ്ങാനും ഒരു ചില്ലയില്ലാത്ത ആകാശങ്ങളെല്ലാം ചിതറലുകളുടേതാണല്ലോ. അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ ഭംഗിയുണ്ടാവില്ല. ഒരു പെണ്ണും ആണുമായി 2 മക്കളായിരുന്നു കോമളന്. അത്ര പ്രായവ്യത്യാസമുണ്ടായിട്ടും നാട്ടുകാരുടെ കണ്ണിൽ കാഴ്ചയിൽ ഒരു ചേർച്ചയും ഇല്ലാഞ്ഞിട്ടും കൊണ്ടുവന്ന പെണ്ണിനെയും ഉണ്ടായ മക്കളെയും ഒന്നിനും ഒരു കുറവും വരുത്താതെയാണ് കോമളൻ നോക്കിയിരുന്നത്. ആ സ്ത്രീക്ക് നാട്ടുകാർ അതും ഇതും പറയുന്നത് കേൾക്കാൻ പുറത്തു പോകേണ്ടി വന്നില്ല. വല്ലപ്പോഴും സുജയടമ്മ അതിലെ പോകുമ്പോൾ കണ്ടു മിണ്ടും. ആ ചുറ്റുവട്ടത്ത് അവളോട് മിണ്ടുന്നത് അവർ മാത്രമായിരുന്നു. എന്തോ ലക്ഷണം കെട്ടവൾ എന്ന വെറുപ്പോടെയാണ് ആ സ്ത്രീയെ നല്ലവരിൽ നിന്നടിക്കുന്ന അയൽവക്ക പെണ്ണുങ്ങൾ പോലും കണ്ടിരുന്നത്. അവൻ പഠിച്ചിട്ടില്ലെങ്കിലും മക്കളെ മുന്തിയ സ്കൂളിലൊക്കെ വിട്ടു തന്നെ പഠിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ഓരോ കേസിൽ ആൾ അകത്താകുകയും പിന്നെ പുറത്തു വരികയും ചെയ്യുമെങ്കിലും വീട്ടുകാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയില്ല. സുജ അവളുടെ വീട്ടിൽ വന്ന ഒരു ദിവസം അവൻ എന്തോ കഴിച്ചിട്ട് അടുക്കള മുറ്റത്തു നിന്ന് കൈയും കഴുകി മുൻവശത്തേക്ക് വരുമ്പോഴാണ് തിണയിലിരിക്കുന്ന സുജയെ കാണുന്നത്. അവൾ വന്നിട്ട് കുറച്ചു നേരമായിരുന്നു. അവൾ അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ഒത്തിരി കാലത്തിന് ശേഷമാണ് തമ്മിൽ കാണുന്നത്. അറിയുന്നവനെങ്കിലും പെട്ടെന്ന് ഒരധികായനെ മുന്നിൽ കണ്ടപ്പോൾ സ്വാഭാവികമായുള്ള ഗുണ്ടാഭീതിയാണ് അവൾക്ക് ഉള്ളിൽ തോന്നിയത്. നീ ഒറ്റയ്ക്കാന്നോടി വന്നത്? നിന്റെ കെട്ടുവനും പിള്ളേരും ഒന്നും വന്നില്ലേ? ഇല്ല. ഇന്ന് തന്നെ പോകുമോ? നിന്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും നേരമില്ലല്ലയോ. അത് പിന്നെ പിള്ളേരൊക്കെ ആ എന്നാ നിന്ന് കറങ്ങി നേരം വൈകിക്കാതെ വല്ലതും തിന്നേച്ച് സന്ധ്യയ്ക്ക് മുന്നെ പോകാൻ നോക്ക്. ആച്ചമ്മോ ഇവളാണ്ട് ആകെ ക്ഷീണിച്ച് കരുവാളിച്ചിരിക്കുന്നു. വല്ലതും ചൊവിനെ നേരം ഉണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് നേരത്തെ കാലത്ത് പറഞ്ഞുവിട്. പിള്ളേർ വരുമ്പോഴേക്ക് അങ്ങ് ചെല്ലണ്ടായോ? അമ്മ ഒരു സ്റ്റീൽ പ്ലേറ്റും മറ്റേ കയ്യിൽ ഒരടപ്പ് പാത്രവുമായി വന്നു. പ്ലേറ്റിലെ രണ്ട് കൊഴുക്കട്ട അവളുടെ മുമ്പിൽ വെച്ചു. മുറ്റം കിടന്ന് അവനെ തിരിച്ചു വിളിച്ച് അടപ്പ് പാത്രം കൊടുത്തു. ഇന്നടാ ഇതൂടെ കൊണ്ടുപോ, പിള്ളേർക്ക് കൊടുത്തേക്ക്. ആ കൊച്ചുങ്ങൾക്കും കൊഴുക്കട്ട വലിയ ഇഷ്ടമാടി. അമ്മ പറഞ്ഞത് കേട്ടിട്ടും അവളൊന്നും മിണ്ടിയില്ല. വേറെ ഉപകാരങ്ങളൊന്നുമില്ലെങ്കിലും ചുറ്റുപാടുമുള്ള ബന്ധുജനങ്ങൾ വല്ലപ്പോഴും കാണുന്ന ഇത്തിരി നേരത്തോ അതല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അവനെക്കുറിച്ചുള്ള ഭീതി വളർത്താൻ നല്ലപോലെ സഹായിക്കാറുള്ളത് വെച്ച് പിന്നെ പറഞ്ഞു. എൻ്റെ അമ്മ രാത്രിയിലൊക്കെ അവൻ ഈ പറമ്പിൽ കൂടെ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഓർത്തിട്ട് തന്നെ പേടിയാവുക. ആയുധങ്ങളും കള്ളവാറ്റും എന്ന് വേണ്ട, ഇല്ലാത്ത തരികട ഒന്നുമില്ല. വല്ലതും കൊണ്ട് പാത്തു വെച്ചിട്ട് പിടിച്ചാൽ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പോലീസും കോടതിയും കയറേണ്ടി വരും. മറുപടിയില്ല. അമ്മ അമ്മയോടാ പറയുന്നത്, ടി വി വെച്ച് ഏത് നേരം കാണുന്നുണ്ടല്ലോ. കൊട്ടേഷനും ഗുണ്ടാപ്പണിയും കൊണ്ടു നടക്കുന്നവനൊക്കെ കണ്ണും കാതുമില്ല. പ്രായം ചെന്നവരെ വരെ പീഡിപ്പിക്കുന്ന കാലമാ. വല്ലവരുടെയും കൈയും കാലും കൂലിക്ക് വെട്ടുന്നവനാ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നത്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ആ അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒരു കതകോ ജനലോ അടയ്ക്കാൻ മറന്നാലും കുഴപ്പമില്ലല്ലോ. വലിയ കള്ളനൊടുത്ത് ചെറിയ കള്ളന്മാരൊന്നും വരത്തില്ല. തോറ്റു. അവൻ മരിച്ചതിന് കൃത്യം രണ്ടാഴ്ച മുമ്പായിരുന്നു അത്. കൊടുക്കൽ വാങ്ങലുകൾ പലപ്പോഴായി വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആന്തരിക ക്ഷതങ്ങൾ ഒരുപക്ഷെ ഒരു അതിവേഗ മരണത്തിലേക്കുള്ള ദൂരം കുറച്ചിരിക്കാം. കഥ അവിടം കൊണ്ട് തീരുന്നില്ലല്ലോ. പിന്നീടെന്നോ അറിഞ്ഞു അവന്റെ ഭാര്യയും മക്കളും അവിടുന്ന് വിറ്റുപെറുക്കി പോയെന്ന്. അവൻ എന്ന ഭയം ഇല്ലാതായപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അവൾക്കും മക്കൾക്കും സ്വൈര്യം കൊടുക്കാതായി. ജീവിതമാർഗം അടയുകയും ചെയ്തു. പോരാത്തതിന് ആ സ്ത്രീക്ക് പലതരം അസുഖങ്ങളും. കൗമാരം കടക്കാനായ മകളെയും അതിനിളയ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതെ കിട്ടിയ വിലയ്ക്ക് വീടും വിറ്റ് കിഴക്കോട്ടെങ്ങോ പോയി. മരിച്ചവർ അവശേഷിപ്പിച്ചു പോകുന്ന ജീവിതം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. വർഷങ്ങൾ പൊയ്ക്കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് പലവിധ വയ്യായികൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു. എന്നാലും തോറ്റു കൊടുക്കാത്തൊരു മനസ്സായിരുന്നു ബലം. അത് ഉള്ളിലിരുന്ന് ഓരോ തവണയും ശരീരത്തെ വലിച്ചുയർത്തിയെടുത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചെല്ലുമ്പോഴുണ്ട് മുറ്റത്തൊരു സ്റ്റൈലൻ ആട്ടിൻ കൂടും. അതിൻ്റെ മുന്നിൽ നിന്ന് ഇടം വല നോക്കാതെ പ്ലാവിലെ കടിച്ചു തിന്നുന്ന ഒരു കുഞ്ഞനാടും. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്. നിരന്തരമുള്ള ശ്വാസം മുട്ടൽ കൊണ്ട് പൊറുതി മുട്ടി വയ്യാതായപ്പോൾ മൃഗപരിപാലനം നിർത്തിക്കൊള്ളണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞതിൽ പിന്നെയാണ് അതൊക്കെ നിർത്തിയത്. പിന്നെ ദീർഘകാലമായി ഇല്ലായിരുന്നു. ഇതെവിടുന്ന അമ്മേ? ഓ അതോ, കഴിഞ്ഞ ആഴ്ച റോഡിൽ ഗ്യാസ് വണ്ടി വരുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് ആ പുള്ളിഷാജി ഇതിനെയും കൊണ്ട് വരുന്നത് കണ്ടത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചപ്പോൾ ചന്തയിലോട്ടാ മുട്ടം കുട്ടിയെ നിർത്തിയിട്ട് എന്തിനാന്ന്. ഈ പൊടിക്കൊച്ചിന്റെ പൊന്നും കൊടുത്ത മുഖത്തോട്ട് നോക്കി നിനക്കെങ്ങനെയാടാ മഹാബാബി കൊല്ലാൻ കൊടുക്കാൻ തോന്നിയെന്ന് ചോദിച്ച് ഞാൻ അതിനെ കൈ ചുരുട്ടി പിടിച്ചിരുന്ന കാശും കൊടുത്ത് ഇങ്ങനെ മേടിച്ചു. അവൻ കാശോർത്തല്ലേ വിൽക്കാൻ പോയത്. അപ്പം ഗ്യാസ് എടുത്തില്ലയോ? അത് കാശുള്ളപ്പോൾ പിന്നെ എന്തെങ്കിലും എടുക്കാമല്ലോ. അയ്യത്ത് ഇഷ്ടം പോലെ കമ്പും കോലും ഒക്കെ കിടക്കുമല്ലേ. അല്ലല്ലേ, ഇവിടെ ഇപ്പൊ പൊതി കെട്ടിപ്പോകാൻ ആരാ? ഈ കൂടോ? കുറച്ച് പട്ടികയാണ്, അഞ്ചാ റോഡും പോരെ. തെക്കുവശത്തെ ഷെഡ് ഇന്നാളത്തെ കാറ്റത്ത് വീണായിരുന്നു. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന്റെ സാധനങ്ങൾ ഈ മുറ്റത്തും പരിസരത്തും കിടക്കുമല്ലയോ. സുജ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഈ വയ്യാത്ത കാലത്ത് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കോമളാങ്കി എവിടേക്കോ വീട്ടുപണിയും തയ്യൽ പണിയും ഒക്കെ ചെയ്ത് പിള്ളേരെ വളർത്തിയെന്നും പെങ്കുച്ചി നേഴ്സിംഗ് പഠിച്ച് എവിടെയോ പ്രാക്ടീസിന് കയറിയെന്നും പയ്യൻ ഒരു കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതിൽ പിന്നെ വയ്യാത്ത കോമളാങ്കിയെ പണിക്ക് വിടാതെ നോക്കുന്നുണ്ടെന്നുമൊക്കെ ഇടയ്ക്ക് അമ്മ പറഞ്ഞറിഞ്ഞു. അമ്മയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി മോൾക്ക് പിറ്റേന്ന് സ്കൂളിൽ നടാൻ രണ്ട് മരത്തൈകൾ കൊണ്ടുപോകാനാണ് രാവിലെ തന്നെ സുജ പോകുന്നത്. തൈകൾ എടുത്തൊരു കവറിലാക്കി വെച്ചേക്കാൻ അമ്മയോട് തലേന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ ധൃതിയിൽ ചായ വെക്കുകയായിരുന്നു. ഒപ്പം മജന്തയിൽ ചെറിയ പച്ച ബോർഡറുള്ള സാരി വാരി വലിച്ചുടുക്കുകയും ഇന്നലെ വിളിക്കുമ്പോൾ കാലുവേദന സഹിക്കാതെ തൈലം തേച്ച് ചൂടും വെച്ചിരുന്നയാളാണ്. ആഹ, നീ വന്നോ, എന്നാ ഒരു ചായ കൂടെ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ചായ കൂടി പാലൊഴിച്ചു. ഇതെവിടെ പോകാൻ ഒരുങ്ങോ അമ്മേ? ഈ സാരി ഏതാ, പുതിയതാണോ? കോമളന്റെ മോടെ കല്യാണത്തിന് പോവാ. കഴിഞ്ഞ ഓണത്തിന് രമ്യ അയച്ചു തന്ന സാരിയാ. അവക്കെവിടാ വരാൻ നേരം? ഒരു സാരി അയച്ച് ഓണം വരെ വെച്ചു. എവിടെയാ കല്യാണം? കട്ടപ്പനയിലോ? അല്ലടി, കല്യാണം നങ്ങിയാൾക്കുളങ്ങര വെച്ചാ. അമ്മ എങ്ങനെ പോകും? തന്നെയാണോ പോകുന്നത്? പിന്നല്ലാതെ, അവിടം വരെ പോയാ പോരെ. ഇവിടെ നിന്നും ആരെയും വിളിച്ചിട്ടില്ല. അല്ലെ തന്നെ ആരെ വിളിക്കാനാ? അവന്റെ മോനൊരു വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്, അതിപ്പം വരും. തൈകൾ തേയെടുത്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഉച്ച കഴിഞ്ഞ് പോയാ പോരെ. അതല്ല, ഇപ്പം വരുന്നെങ്കി വാ, കവലയിലോട്ട് വിടാം. ചില മനുഷ്യര് ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളിക്കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം ജീവിക്കും. ചിലർ ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. ഒരു പേരയുടെയും മാവിൻ്റെയും തൈകൾ വെടിപ്പായി ഒരുക്കി വെച്ച കവർ കയ്യിലെടുക്കുമ്പോൾ സുജ ഓർത്തത് അതാണ്. ഒരാളുടെ മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. മരണം ഒരു കോമ മാത്രമാണ്, ഫുൾ സ്റ്റോപ്പ് അല്ല. കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. മജന്തയും പച്ചയും നിറത്തിൽ ഇലകളുള്ള ആകാശത്തോളം വളർന്ന ഒരു ചെടി കണക്കെ അമ്മ മുമ്പേ നടന്നു. സുജ പിന്നാലെ.
1: ഗുണ്ടാചരിതം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഉള്ളനക്കങ്ങൾ.
2: ഹൃത്തിൻ ജലപാത്രത്തിലേതോ വ്രതിയുടെ വരശുദ്ധമാം വിരൽ തുമ്പു തൊടുന്നുവോ കൊച്ചു കൊച്ചുള്ളനക്കങ്ങളിൽ ഉണ്മയുടെ ജ്വലനങ്ങൾ കത്തി നിൽക്കും.

തങ്ങുന്നുവോ? മനസ്സിൻ്റെ കീറ്റിലക്കുമ്പിളിൽ അഞ്ചാറു പൂക്കളുമിറുത്തിട്ടു സന്ധ്യയും ചായുന്നുവോ? പോക്കുവയിൽ തിളക്കത്തിൽ ഉച്ചിപ്പൂവുള്ള കിളിയുടെ പാട്ടൊരു ഞാറ്റുവേലയും ചുറ്റി

നിലാവിൻ സ്നിഗ്ധ പക്ഷ്മങ്ങൾ തുറന്നെത്തുമിത്തിരി സ്വപ്നങ്ങൾ പിച്ചവച്ചൂടുവഴി താണ്ടിയ ബാല്യം ഒരു പിച്ചിപ്പൂവിൻ മനസ്സിലെ സുഗന്ധം വട്ടയിലക്കുമ്പിളിൽ അമ്പലക്കിണർ വെള്ളം തൃസാവിൻ നിലത്തുമ്പിലെ മഞ്ഞിൻ രാത്രി സ്പർശം പൂവരശില പീപ്പി കുളിരുറന്നരുണിമ വാർന്ന സുപ്രഭാതം ആ കിളിയുടെ പാട്ടിലവൾ കൊണ്ടുവന്നോ എല്ലാം വിറ്റുമുടിച്ച കൗമാരത്തിൻ്റെ കാരണവർ എങ്ങുമെത്താതെ പോയൊരൻ പെങ്ങൾ സ്വപ്നങ്ങൾ ദുർനിലാവിൻ്റെ ദൂരസ്മൃതി സ്പന്ദം ചിലപ്പോൾ ഉള്ളിലാളുന്ന മാതൃസ്പർശം ആ കിളിയുടെ പാട്ടിലവൾ കൊണ്ടു

സ്വയം പിളർന്നൂറിയ രക്തം മണക്കുമീ രാത്രി മൗനത്തിന് അകലെയൊരു പൈതലിൻ നിലവിളിയുടെ പൂരകം പൈത

ശരവും മഞ്ഞുരാത്രിയും കാറ്റിലൂറും അമ്മ മൊഴികളും താരാട്ടും തുളസിത്തറയുടെ ഓരത്തെ തൊഴുകൈക്കുമ്പിൾ സ്വപ്നവും നാട്ടുമാവിൻ ചുവട്ടിലെ കാൽത്തളയിൽ

നിന്നു ആരുടയോ ദീർഘനിശ്വാസത്തിലൻ ജാലകച്ചില്ലുകൾ നനയുന്നു. തിരശീല മാറ്റി ഞാൻ നോക്കണോ, തിരശീല മാറ്റി ഞാൻ നോക്കണോ, ആരാവുമീരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലകത്തിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാൻ.

മഴച്ചാറ്റലോ ശിശിരഫലാഗമത്തിൽ പാടിത്തളർന്ന കുയിൽ പേടയോ ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാ

0: സ്വപ്നമൗഢ്യങ്ങളോ കാറ്റിൻ തണുത്ത കരങ്ങളോ ഞാറ്റുവേല ചെറുമഴച്ചാറ്റലോ ശിശിരഫലാഗമത്തിൽ പാടിത്തളർന്ന കുയിൽപ്പേടയോ ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാഗിപ്പടരുന്ന രപാദിയോ പ്രാണനിലമ്പേറ്റ പ്രാവിൻ കുരുന്നോ ആരാവുമീരാവിൽ ഒറ്റയ്ക്കു നിൽപ്പതൻ ജാലകസ്ഥിരശീലയ്ക്കപ്പുറം കാണാതെ കരയുവാൻ വീർപ്പിടാൻ തിരശീല മാറ്റി ഞാൻ നോക്കി എന്നെ ഞാൻ ജാലകച്ചില്ലിൽ കണ്ടു ഞാനാണു കരയുന്നത് ഞാൻ തന്നെയാണു കരയുന്നത് ഹൃസ്യൻ ജലപാത്രത്തിലേതോ യമിയുടെ വരശുദ്ധമാം വിരൽ തുമ്പു തൊടുന്നുവോ കൊച്ചു കൊച്ചുള്ളനക്കങ്ങളിൽ ഉണ്മയുടെ ജ്വലനങ്ങൾ കത്തിയമരുന്നുവോ കത്തുവച്ചതാമേതോ മൗനം കലർന്നൻ ആത്മരക്തം തണുക്കുന്നുവോ ഉള്ളിൻ ലാവത്തിളപ്പുകൾ അന്വേഷിച്ച വേരുകൾ മുനകത്തിപ്പിഴയുന്നുവോ മിച്ചമീ ദാഹമേ സത്യം ദുഃഖതീർത്ഥ സ്നാനമേ സത്യം.
1: ഉള്ളനക്കങ്ങൾ കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. അടുത്തതായി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് പുഴവഴി.
2: പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു, പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു. കരയും കരയത്തഴുകിയുടഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. കരയും കരയത്തഴുകിയുഴിഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകെ ഇളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു പാവം വീണ്ടും കരകരയുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പാഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകെ ഇളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു പാവം വീണ്ടും കരകവിയുന്നു. പാവം വീണ്ടും കരകവിയുന്നു. പുഴയിപ്പോൾ അവൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു. പുഴയവളിപ്പോൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു. ആകമദാലസ അലസവിലാസിത ആകമദാലസയലസവിലാസിത കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരിയൊന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയപ്പൊതിയേ കടലവളാകും. കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരി ഒന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയപ്പൊതിയേ കടലവളാകും. കടലവളാകും പുഴയൊരു ജന്മം ഒഴുകിത്തീരും. പുഴയൊരു ജന്മം ഒഴുകിത്തീരും. കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തിയണഞ്ഞേ പോകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തിയണഞ്ഞേ പോകും. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി.
1: പുഴവഴി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
3: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അനിത മോഹൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പിഎം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പിഎം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പിഎം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പിഎം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പിഎം സേതു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പിഎം സേതു പദ്ധതിയെക്കുറിച്ചാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

നാളെ വൈകുന്നേരം 4 മണിക്ക് ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം കേൾക്കാം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും

0: ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ SFIയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ KSU ആക്രമണം ഉണ്ടായെന്നാരോപിച്ച് SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ അവസരം. മെയ് 31 വരെയാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത്. അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ബക്രീദിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. അക്കരെ കൊട്ടിയൂരിലേക്ക് ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എ.എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. പോസ്റ്റൽ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെയും കൂടുതൽ ഉപഭോക്തൃ സൌഹൃദമാക്കുന്നതിന്റെയും ഭാഗമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരള പോസ്റ്റൽ സർക്കിൾ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ നിശ്ചിത പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തങ്ങളുടെ സൌകര്യാർത്ഥം നേരിട്ട് കൈപ്പറ്റാവുന്ന പാഴ്സൽ പിക്കപ്പ്, നിശ്ചിത നഗരങ്ങൾക്കിടയിൽ ഒരേ ദിവസം തപാലുകൾ വിതരണം ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പ്രസ്, ചെടികളും തൈകളും ഫ്രഷായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഗ്രീൻ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേരള പോസ്റ്റൽ സർക്കിൾ PN രഞ്ജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ ഡയലോഗ് ആണെങ്കിലും കണക്കിന്റെ കളികളും കണക്കിലെ കൗശലങ്ങളും ഏറെ രസം നിറഞ്ഞതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ അബാക്കസ് ട്രെയിനിങ്ങിനെ പറ്റി കേട്ടാലോ? അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം തന്നെ ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു പഠനമാർഗം എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ?
3: ഓക്കെ.

0: ചൈനയിലും ബാഗ്ഡോണിയയിലും കണക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അബാക്കസ്. ഇത് മണികൾ ഉപയോഗിച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. അബാക്കസ് പഠനം കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൂടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
1: ടീച്ചർ, ഇപ്പോ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്?
0: ഞാൻ പ്രീ കെ ജി മുതലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
1: കുട്ടികളുടെ പഠനത്തില് ഇത് കുട്ടികൾക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്?
0: ഇത് കുട്ടികളുടെ ഏകാഗ്രത, ഓർമ്മശക്തി, കണക്കുകൾ വേഗം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്ക്, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ പഠനത്തിൽ കൂടുതൽ താല്പര്യവും സ്വതന്ത്രമായ ചിന്താശേഷിയും വളരാൻ സഹായിക്കുന്നു.
1: ഈ അബാക്കസ് പഠിക്കാനായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോൾ ഈ അബാക്കസ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണെന്നാണ്?
0: അത് നമുക്ക് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാലഘട്ടമാണ് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് എന്ത് പഠിച്ചാലും കുട്ടികളുടെ ബ്രെയിൻ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു ചിന്താശേഷി അബാക്കസിലൂടെ സാധിക്കുന്നുണ്ട്.
1: 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ള കുട്ടി ഈ ഒരു കോഴ്സിന്റെ ആദ്യ ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ അങ്ങനെയും വരാറില്ലേ കുട്ടികൾ? അപ്പൊ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്ന രീതി?
0: നമ്മൾ ആദ്യം തന്നെ അവരെ ടൂൾ എന്താണെന്നും അതിലെ ബീഡ്സുകൾ ഓരോന്നും പരിചയപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിലെ വൺസ് ടെൻസ് എന്നായിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുക. ആദ്യം വൺസ്, പിന്നെ ടെൻസ്. 1 to 9 വരെയുള്ള ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 9 വരെയുള്ള ബീഡ്സുകൾ ഉപയോഗിച്ചാണ് എല്ലാ കണക്കുകളും ഇവർ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ തന്നെ അവരെ ബ്രെയിനിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും അവര് ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലെ അബാക്കസിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്?
0: ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാ കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളിലും വേഗത്തിലാണ് അവരുടെ ചിന്താശേഷി വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബാക്കസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനും ആയിട്ടാണ് സാധിക്കുന്നത്.
1: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ, അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും?
0: ശരിക്കും അത് സഹായിക്കുന്നതെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
1: ഈ കുട്ടികള് അബാക്കസ് പഠിച്ചതിന് ശേഷം കാണുന്ന മാറ്റം അവരിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നത്?
0: മാത്സ് മാത്രമല്ല നമ്മൾ അബാക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ സബ്ജക്റ്റിലും മുന്നിൽ നിൽക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ അബാക്കസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ കണക്കുകൾ ചെയ്യുമ്പോഴും അത് സ്പീഡായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ സ്ലോ ആയാലും പിന്നെ ഒരു 2-3 വീക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ നല്ല സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ 3 വയസ്സ് മുതലാണ് ഇത് പഠിക്കുന്നത്. പ്രാരംഭകാലം എന്ന് പറയുന്നത് 3 വയസ്സ് മുതലാണ്. ഇപ്പൊ ഈ 3 വയസ്സിലെ തൊട്ട് പഠിക്കുന്നതാണോ അതല്ല ഇതിലെ ഇപ്പൊ ഒരു യു പി സെക്ഷൻ ആകുമ്പോ അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ അപ്പോ ഇത് പഠിച്ചാൽ മതി എന്നാണോ, എന്താണ് ടീച്ചറുടെ അഭിപ്രായം?
0: എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മള് കെ ജി മുതല് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവരൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കാണുന്നത്. പിന്നെ അവർക്ക് ഭാവിയിലുള്ള എല്ലാ എക്സാമുകളും നല്ല കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ പി എസ് സി പോലുള്ള എക്സാം സ്പീഡിലേതാണ്, അതേപോലെ തന്നെ സ്കൂളിലായാലും എക്സാമുകൾ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ടാണ് പറ്റുന്നത്.
1: മാതാപിതാക്കൾ കുട്ടികൾക്കായിട്ട് ഈ അബാക്കസ് പരിശീലനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കണം ആദ്യം തന്നെ. പിന്നെ അവർ ചെയ്യുന്ന രീതികള്, കുട്ടികളെ എങ്ങനെയാണോ അബാക്കസിൽ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്, ഓരോ ആക്ടിവിറ്റീസ് അതേപോലെ എക്സാം പോലുള്ള രീതികൾ, അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ നല്ല ട്രെയിനിങ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്.
1: അബാക്കസ് പഠനം കുട്ടികളുടെ ഒരു സ്കൂൾ പഠനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: അബാക്കസ് പഠനത്തിലൂടെ എല്ലാ സബ്ജക്റ്റുകളിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, നമ്മുടെ അബാക്കസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് സ്പീഡാണ്, സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്.
1: അബാക്കസ് ട്രെയിനറായിട്ട് താങ്കള് എത്ര വർഷമായി?
0: ഈ ഒരു 3 വർഷത്തോളമായി
1: ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് സ്റ്റേജിൽ ആദ്യം കയറുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അബാക്കസിലൂടെ കുട്ടികൾ ചെയ്യുമ്പോൾ അവരുടെ ആ പേടി പോവുകയും അവർ അതിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാകുന്നത് തന്നെ.
1: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് തോന്നുന്നു.
0: ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഫസ്റ്റ് റാങ്കില് നിൽക്കുന്ന കുട്ടികളാണ്. സെക്കൻഡ് റാങ്കുകാരുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് പോയിട്ട് അവർക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഇനിയിപ്പോ നാഷണൽ ലെവലിൽ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല, എന്നാലും ഒരു

0: കുട്ടി 2 മിനിറ്റ് കൊണ്ട് എക്സാം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നാൽ ഞാൻ അറിയാം ചാമ്പ്യൻ ആണോ എന്താന്നുള്ളത്.
1: നല്ല വിജയം തന്നെ ഉണ്ടാകട്ടെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അബാക്കസ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്, അപ്പൊ അതേ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. എന്താ പറയാ, നല്ല സിമ്പിളായിട്ട് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യണ കാരണം തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മാത്സിനോട് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മേഖലയല്ല, നല്ലൊരു സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മാത്സും അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും പഠിക്കാനായിട്ടുള്ള സിസ്റ്റം കൂടിയായിട്ടാണ്.
1: ഈ ഒരു അബാക്കസ് പരിശീലനത്തിലെ ഗെയിമുകളോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ആക്ടിവിറ്റികളോ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ?
0: നമ്മുടെ കയ്യിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 1 മുതൽ 0 വരെ ഏതിലാണ് നമ്മൾ ടൈം ഇട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. അവരെ സ്പീഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും എത്ര നമ്പേഴ്സ് അവർ എഴുതി എന്നുള്ളത് ഒരു മത്സരമായിട്ടാണ്. അതിൽ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ അബാക്കസിനെ കൊണ്ടുപോകുന്നത് തന്നെ.
1: ഇതിന്റെ മത്സരങ്ങളിലൊക്കെ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് കുട്ടികൾ ഇതെല്ലാം എടുത്ത് എഴുതുന്നതൊക്കെ. അത് വളരെ നമുക്ക് വളരെ അത്ഭുതമായിട്ടൊക്കെ തോന്നാം, കാരണം ഇത്രയും സ്പീഡില്, എന്നാൽ ഇതിലെ ആരാണ് മുൻപന്തിയിലെത്തുക എന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
0: തീർച്ചയായും
1: കുട്ടികളിൽ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിനൊക്കെ ഈ അബാക്കസ് ഒരു സഹായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരുന്നതിനും അബാക്കസ് സഹായിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
0: അബാക്കസ് പരിശീലനത്തിൽ മണികൾ കൊണ്ടാണ് അവർ കണക്കുകൾ പഠിക്കുന്നത്. ഇത് ബ്രെയിനിന്റെ ഇരുവശങ്ങളുടെ പ്രവർത്തനവും സജീവമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശ്രദ്ധ, കേൾവിശക്തി, ഓർമ്മശക്തി എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്.
1: ഈ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഈ പരീക്ഷകളിലൊക്കെ കുട്ടികളുടെ ഒരു പ്രകടനം എങ്ങനെയാണ് മെച്ചപ്പെട്ട് കാണുന്നത്?
0: നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർ സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോ ഇങ്ങനെ കാൽക്കുലേറ്ററിനായിട്ടും മൊബൈലിനേക്കാളും വേഗത്തിലായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം. ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു
1: ഗുണം. ഓക്കെ, ഈ മാതാപിതാക്കൾ ഈ ഒരു അബാക്കസ് പഠന രംഗത്തേക്ക് കുട്ടികൾ വരുന്നതില് പിന്തുണ നൽകേണ്ടത് എങ്ങനെയാണെന്ന് തോന്നുന്നത്?
0: ഫുൾ സപ്പോർട്ടീവ് ആവുക. പിന്നെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അബാക്കസ് ക്ലാസ് 1 മണിക്കൂറാണ് ഒരു കുട്ടിക്ക് മാക്സിമം നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. പേരന്റ്സ് അതിന് നല്ല സപ്പോർട്ടീവ് ആയാൽ മാത്രമേ ആ കുട്ടിക്ക് വിജയം ഉണ്ടാവൂ. ടീച്ചേഴ്സിന്റെ കൂടെ പേരന്റ്സും കൂടി നിന്ന് പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരണം.
1: അബാക്കസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ടീച്ചർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
0: അബാക്കസ് ഇപ്പൊ പറയാം, ബീഡ്സുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ കുട്ടികൾ അത് മനസ്സിൽ ബീഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കണം തന്നെ. അവർക്ക് അതുകൊണ്ട് തന്നെ മൈൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഏതൊരു കണക്ക് കൊടുത്താലും അവർക്ക് അത് മൈൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ് കൂട്ടുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായി തന്നെ അവർക്ക് എന്തിനേയും നേരിടാനും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മനഃശക്തി ഉണ്ടായിരിക്കും. അബാക്കസ് എന്നുകൊണ്ട് നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ ഏകാഗ്രത, ചിന്താശക്തി എല്ലാം വർദ്ധിപ്പിക്കുക എന്നൊരിത്.
1: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ മത്സര പരീക്ഷയിലുള്ള ഒരു വിജയം എന്നതിലുപരിയായിട്ട്
0: ഞാൻ എന്റെ മക്കളെ പോലെയാണ് അവരെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതും പരിശീലനം കൊടുക്കുന്നതും. അതിലവർ നല്ലൊരു റാങ്ക് വാങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിൽ നല്ല സന്തോഷവും കാര്യങ്ങളാണ്. എന്റെ കുട്ടി ഫസ്റ്റ് റാങ്ക് ആണ് എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നല്ലൊരു സന്തോഷവും കാര്യങ്ങളാണ് ഉള്ളത്.
1: പിന്നെ ആദ്യം പഠിക്കാനായിട്ട് വരുന്ന ആ കുട്ടിയിലെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അബാക്കസ് ക്ലാസ്സിന് വന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: എല്ലാ പേരന്റ്സും പറയണത് കണക്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി, ഫുൾ മാർക്ക് വാങ്ങിച്ചു തുടങ്ങി എന്നൊക്കെയാണ് എല്ലാ പേരന്റ്സും പറയണത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ അവർക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, സ്പീഡായിട്ട് നോട്ട്സ് എഴുതുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും കാര്യങ്ങളാണ് തോന്നുന്നത്.
1: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യവും ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
0: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2 ത്രീ ഫോർ അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റൽ കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
1: ഓക്കെ, ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
0: സഹായിക്കുന്നുണ്ട്. ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു
1: മാനസിക നിലയിലേക്ക്
0: അവരെത്തുന്നുണ്ടല്ലോ.
1: ഓക്കെ ഓക്കെ, കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
0: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മള് ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
1: പിന്നെ ഇപ്പോ ഈ കുട്ടികളിലെ ഇപ്പൊ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
0: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ടു ചേർത്തത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ്
1: ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പൊ ക്ലാസ്സുകൾ ടീച്ചർ ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്ലൈൻ ആയിട്ടാണോ എങ്ങനെയാ ചെയ്യുന്നത്?
0: ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്.
1: അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്?
0: സെയിം ഇത് തന്നെയാണ്. പക്ഷെ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നമ്മൾ പേരന്റ്സ് ഒപ്പിരുന്നാലാണ് അവർക്ക് എന്താന്നുള്ളത്. എന്താ വെച്ചാൽ കുട്ടികളെ മനസ്സിലാക്കി എടുക്കണല്ലോ എന്താണ് ടൂള്, എന്താണ് ബീഡ്സ്, അതിലെ വൺസ് ഏതാ ടെൻസ് ഏതാന്നൊക്കെ. അപ്പൊ നമ്മളത് പേരന്റ്സിന് പറഞ്ഞു കൊടുത്തിട്ട് അവരിലൂടെ അവരത്, ഇപ്പൊ നമുക്ക് ഇംഗ്ലണ്ടിലെ കുട്ടികളുണ്ട്, അവരുടെ പേരന്റ്സ് അവരൊപ്പം ഇരുന്നിട്ട് അത് മനസ്സിലാക്കി കൊടുക്കും ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ അവർ ഓക്കെ ആയിട്ട് നോർമലി നമ്മുടെ പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ആക്റ്റീവായിട്ട് വന്നോളൂ.
1: ഒരു ബാച്ചില് സാധാരണ എത്ര കുട്ടികളാണ് ഉണ്ടാവാറുള്ളത്?
0: നമുക്കൊരു ബാച്ചിൽ 100 കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 100 കുട്ടികൾ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം.
1: ചിലപ്പോ
0: കുറച്ച് കുട്ടികളായിരിക്കും.
1: മാക്സിമം നമുക്ക് 100
0: കുട്ടികൾ
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി
1: കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്നു. കഥ സൂര്യമാനസം.
2: അഭിവാദനങ്ങൾ. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും ഒരു കഥാംശം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ കഥയ്ക്ക് ഞങ്ങളൊരു പേര് കൊടുക്കുന്നു, സൂര്യമാനസം.

അതാ ഒരു ചെറിയ ആശ്രമം കാണുന്നു. ആ ആശ്രമമുറ്റത്തെ പൂച്ചെടികളിൽ ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നു. ഈ സമയം ആ ആശ്രമമുറ്റത്തെ താപസവേഷത്തിൽ ഒരാൾ നടന്നു വരികയാണ്. പേര് പരശുരാമൻ. നദിയിൽ നിന്നും കുളിച്ചു കയറി വരികയാണ് അദ്ദേഹം. അദ്ദേഹം ആശ്രമമുറ്റത്തേക്ക് കാലു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടിമുടിയൊന്ന് നോക്കി. സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവ്. പൂടുവിലിട്ട ചെറുപ്പക്കാരന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിന്നു. പരശുരാമൻ ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്നെ കൊണ്ട് നിനക്കെന്താണ് ആവശ്യം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു,

0: പരശുരാമൻ ചോദിച്ചു, ജാതിയിൽ നീ ബ്രാഹ്മണൻ തന്നെയാണല്ലോ.
1: അതെ, നല്ല ശുദ്ധ ബ്രാഹ്മണൻ.
0: പൊതുവെ ക്ഷത്രിയ വിരോധിയായ പരശുരാമന് ആ ബ്രാഹ്മണ യുവാവിനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അടുത്ത ദിവസം തന്നെ പഠനവും ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളും ആ അസ്ത്രങ്ങളെ അഭിമന്ത്രിക്കാനുള്ള ഉത്തമ മാർഗങ്ങളുമെല്ലാം തന്നെ പരശുരാമൻ ശിഷ്യനെ പഠിപ്പിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അസ്ത്രവിദ്യയിൽ അതീവ സമർത്ഥനായി തീർന്നു ശിഷ്യൻ. ഇനി വേണമെങ്കിൽ ഗുരുകുലത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാം എന്ന അവസ്ഥയിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം പരശുരാമൻ വിശ്രമിക്കുന്നതിനായി ആ വരാന്തയിൽ ശിഷ്യന്റെ മടിയിൽ തലയും ചായച്ചു കിടന്നു. കിടന്നൽപ്പം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തല റുക്കത്തിലാണ്ടുപോയി. ഈ സമയം വണ്ടിന്റെ രൂപത്തിലുള്ള ക്ഷുദ്രജീവി എവിടെ നിന്നോ പറന്നവിടെ എത്തി. അത് ശിഷ്യന്റെ തുടയിലിരുന്ന് മാംസം തുളച്ചു തുടങ്ങി. തുളച്ച് തുളച്ച് അത് അകത്തേക്ക് കടക്കുകയാണ്. ശിഷ്യൻ വേദന കടിച്ചമർത്തിയിരിക്കുന്നു. കാലം നനങ്ങിയാൽ തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുമോ എന്ന ഭയം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ കഠിനമായ പ്രാണവേദന കടിച്ചമർത്തിയിരുന്നു.

0: ഈ സമയം ഗുരുവിന്റെ ശരീരത്തിൽ നനവ് തെട്ടി അദ്ദേഹം ഞെട്ടിയുണർന്നു. ആശ്രമം വരാന്ത മുഴുക്ക ചോര പരന്നൊഴുകുന്നു. അസഹ്യമായ പ്രാണവേദന കടിച്ചമർത്തിയിരിക്കുകയാണ് ശിഷ്യൻ. ആ ചോര കുതിർന്ന കാലുകളുമായി അദ്ദേഹം ശിഷ്യന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അതീവ കോപത്തോടെ ഞെട്ടിയിരുന്നേറ്റു. ഏ ദുഷ്ടാത്മാവേ, സത്യം പറയൂ, നീ ആരാണെന്ന്? തീർച്ചയായും നീ ഒരു ബ്രാഹ്മണനല്ല. ഇത്രയും കഠിനവും രക്തമംഗലവുമായ വേദന കടിച്ചമർത്തിയിരിക്കാൻ ഒരു ബ്രാഹ്മണനും സാധ്യമല്ല. നീ എന്തിനിങ്ങനെ അഭിനയിച്ചു? സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ തപശക്തിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ തന്നെ ചുട്ടുകരിക്കും. ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുനാഥന്റെ കാലുകളിൽ വീണ് കരഞ്ഞു പറഞ്ഞു,
1: എനിക്ക് മാപ്പ് തരണം. അങ്ങ് പറഞ്ഞതുപോലെ ഞാനൊരു ബ്രാഹ്മണനല്ല. എന്റെ പേര് കർണൻ. ഹസ്തിനപുരിയിലെ അശ്വപാലകനായ അധിരഥന്റെ പുത്രനാണ് ഞാൻ. എനിക്ക് അർജുനുമായി യുദ്ധം ചെയ്യണം. ദ്രോണ ശിഷ്യനായ പാർത്ഥനെ ജയിക്കണമെങ്കിൽ അതീവ ശക്തിയുള്ള ദിവ്യാസ്ത്രങ്ങൾ വേണം. അത് നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞത്. എന്റെ ഈ അപരാധം പുറത്ത് അങ്ങനയ്ക്ക് മാപ്പ് നൽകണം.
0: ഇല്ല, നിനക്ക് മാപ്പില്ല. എന്തിനു വേണ്ടിയാണോ നീ എന്നിൽ നിന്നും വിദ്യ അഭ്യസിച്ചത്, ആ വിദ്യ നിനക്ക് ഉതകാതെ പോകട്ടെ. ശക്തനായ ശത്രുവുമായി നീ പൊരുതുമ്പോൾ ആ നിർണായക ഘട്ടത്തിൽ നീ എന്നിൽ നിന്നും പഠിച്ച വിദ്യ മറന്നു പോകട്ടെ. ഞാൻ ശപിക്കുന്നു. കോപിഷ്ഠനായ പരശുരാമൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി. അതാ ദുഃഖിതനായ കർണൻ ആ കാട്ടുപാതയിലൂടെ നടന്നകലുന്നു.

പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കർണനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഗംഗാനദിക്കരയിൽ ഒരു നട്ടുച്ച നേരത്ത് സൂര്യനമസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർണൻ. ഈ സമയം ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അത് മറ്റാരുമല്ല, രാജമാതാവായ കുന്തിദേവി.

0: ഗംഗയുടെ തീരം പറ്റി നിന്ന് സൂര്യദേവന് മധ്യാഹ്ന ജലപൂജ നടത്തുന്ന കർണനെ ഒരു നീണ്ട നിമിഷം കുന്തിദേവി നോക്കി നിന്നു. അവർക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. ഇന്ന് കുന്തി വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ ശരീരത്തിന്റെ ഉടമയാണ്. അന്ന് ഇതായിരുന്നില്ല അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ ഇന്നലത്തെ പോലെ ഹൃദയത്തിൽ മിന്നിത്തെളിയുന്നു. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ കൗമാരക്കാരായ കൂട്ടുകാരികളുമൊത്ത് കളിച്ചു രസിച്ചു കിടന്ന കാലം അവൾ ഓർത്തുപോവുകയാണ്. കുന്തി എന്ന പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെ കഥയാണത്. ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് കുന്തി എന്നായിരുന്നില്ല, പൃഥ എന്നായിരുന്നു. യാദവ രാജാവായിരുന്ന ശൂരസേനന് 10 മക്കളായിരുന്നു, 5 ആണും 5 പെണ്ണും. അതിൽ മൂത്തത് വസുദേവർ, അതായത് ശ്രീകൃഷ്ണന്റെ പിതാവ്. വസുദേവരുടെ സഹോദരിയാണ് പൃഥ. ശൂരസേനന്റെ ബന്ധുവും സാമന്ത രാജാവുമായിരുന്നു കുന്തി ഭോജൻ. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. അദ്ദേഹം പൃഥ എന്ന പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മകളായി വളർന്നതുകൊണ്ട് കുന്തി എന്ന പേര് കിട്ടി. കുന്തിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ദുർവാസാവ് മഹർഷി വന്നു. വളരെ വ്യത്യസ്തനായ ഒരു സന്യാസിയാണ് ഈ ദുർവാസാവ്. സന്യാസിമാർ ധാരാളമുണ്ട്, പുരാണത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു സന്യാസി വേറെ കാണില്ല. എപ്പോഴാ സന്തോഷം വരുന്നത്, എപ്പോഴാ കോപം വരുന്നത് ഒന്നും പറയാൻ കഴിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളും തെരുവൊന്നും നോക്കാറില്ല, തൊട്ട കൈക്ക് കാച്ചു, അതാണ് സ്വഭാവം. അങ്ങനെയുള്ള ദുർവാസാവ മഹർഷിയാണ് കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, 100 ശിഷ്യന്മാരുമുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞു, എടോ കുന്തി ഭോജ, നാമും നമ്മുടെ ശിഷ്യന്മാരും കുറച്ചു നാൾ ഇവിടെ കഴിഞ്ഞുകൂടാനാ വന്നിരിക്കുന്നത്. നമുക്ക് അഹിതമായി ഒന്നും ഉണ്ടാകരുത്.
1: ഇല്ല സ്വാമികളെ, അങ്ങനൊന്നും ഉണ്ടാകില്ല.
0: നാം എത്ര നാൾ ഇവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എത്ര നാളായാലും നമ്മുടെ പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അയ്യോ, ഒരു തടസ്സവും ഉണ്ടാകില്ലേ, എല്ലാ അടിയൻ ഭംഗിയായി നോക്കിക്കൊള്ളാം. മറുത്തൊന്നും പറയാൻ കഴിയില്ല, കാരണം ആളിന്റെ സ്വഭാവം കുന്തി ഭോജന് നല്ലവണ്ണം അറിയാം. ബുദ്ധിമാനായ കുന്തി ഭോജൻ സന്യാസിയെ പരിചരിക്കാൻ കുന്തിയെയാണ് ഏർപ്പാടാക്കിയത്. എന്തെങ്കിലും അപാകത വന്നാലും കൊച്ചു പെണ്ണല്ലേ എന്ന് കരുതി സ്വാമി ക്ഷമിക്കുമല്ലോ. നാളുകൾ കടന്നു.

യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ 150 നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കുന്തിയുടെ പരിചരണത്തിന് മറ്റു ഭംഗങ്ങളൊന്നും ഉണ്ടായില്ല. പൂജയ്ക്കുള്ള പുഷ്പങ്ങളും ജലവുമെല്ലാം കുന്തി കൃത്യമായി സ്വാമിക്ക് എത്തിച്ചു കൊടുത്തു. ദുർവാസാവിനും സന്തോഷമായി. അദ്ദേഹവും ശിഷ്യന്മാരും കൊട്ടാരം വിട്ടുപോകാൻ തീരുമാനിച്ചു. അദ്ദേഹം കുന്തിയെ വിളിച്ചു, മോളെ ഇങ്ങ അടുത്തു വരൂ, നിന്റെ ഈശ്വരഭക്തിയും ഗുരുപരിചരണങ്ങളും എല്ലാം നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്കെന്ത് വരമാണ് ആവശ്യം ചോദിച്ചോളൂ. കുന്തിക്കൊന്നും മനസ്സിലായില്ല, എന്ത് പറയണമെന്നും അവൾക്കറിയില്ല. മാമുനി

വീണ്ടും പറഞ്ഞു, മോളെ നിനക്ക് നാം 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്നു, സന്താന സൗഭാഗ്യ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ആരെ വിചാരിച്ചു നീ ഉരുവിടുന്നുവോ അവർ നിന്റെ മുമ്പിൽ പ്രത്യക്ഷരാകും. അത് മാനവനോ വാനവനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, അവരിൽ നിന്നും നിനക്ക് ഉത്തമന്മാരായ പുത്രന്മാരെ ലഭിക്കും. ദുർവാസാവിന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളതായ സന്ദർഭങ്ങളില്ല. സാധാരണക്കാരായവരെ പോലും ശപിക്കുന്നതാണ് പതിവ്. ഇതങ്ങനെയല്ല, സന്താന സൗഭാഗ്യ മന്ത്രങ്ങളാണ് പെണ്ണിന് സമ്മാനിച്ചിരിക്കുന്നത്. മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് സന്യാസിയും ശിഷ്യന്മാരും ആ കൊട്ടാരം വിട്ടുപോയി. ദുർവാസാവ് മറഞ്ഞു കഴിഞ്ഞിട്ടും കുന്തിക്ക് ഒരേ ഒരു ചിന്ത, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? മന്ത്രം ജപിച്ചാൽ ആര് വരുമെന്നാ സ്വാമി പറഞ്ഞത്? ഒരെത്തുംപടിയും കിട്ടുന്നില്ല. കുന്തി അന്തപുരത്തിന്റെ ഒരൊഴിഞ്ഞ മുറിയിൽ കയറി കഥകടച്ചു, ചിന്തിച്ചു. മന്ത്രം പറഞ്ഞ് ആരെയാ വരുത്തേണ്ടത്? ഈ സമയം ജനൽപ്പാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു വരുന്നു. കുന്തി സൂര്യനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു.

0: ആയിരം അശ്വങ്ങൾ തെളിക്കുന്ന പ്രകാശരഥത്തിൽ കർമ്മസാക്ഷിയായ സൂര്യൻ കുന്തി ഭോജന്റെ കൊട്ടാരത്തിലെത്തി. ജ്യോതിർ കുംഭം പോലെ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ കണ്ട് കുന്തി ഞെട്ടിപ്പോയി. അങ്ങ് ആരാണ്?
1: ഞാൻ സൂര്യൻ. നീ ക്ഷണിച്ചതുകൊണ്ട് വന്നതാണ്.
0: അയ്യോ, എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ദയവായി മടങ്ങിപ്പോകൂ.
1: കുന്തി, ദുർവാസാവിന്റെ തപോബലത്തിന്റെ ചരടിൽ കുരുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ. എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു കർമ്മത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കൂ.
0: പ്രപഞ്ചത്തിന്റെ ആകെ പ്രകാശം പരത്തുന്ന ആദിത്യദേവ, ഇങ്ങനൊന്നും വരുമെന്ന് കരുതി മന്ത്രം ഉരുവിട്ടതല്ല ഞാൻ. എനിക്കെന്തോ പേടിയാകുന്നു. ദയവായി മടങ്ങിപ്പോകൂ.
1: കുന്തി, പേടിക്കാതിരിക്കൂ. ഇത് വിധിയുടെ നിയോഗമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് പ്രകൃതി നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല. ഈ നിയോഗവും നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി.

യൗവനത്തിലേക്ക് കാൽകുത്താൻ ഒരുങ്ങി നിൽക്കുന്ന കുന്തി ആലസ്യത്തിൽ മയങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്ന കുന്തി അഴിഞ്ഞുളഞ്ഞ തലമുടി പിന്നിലേക്ക് ഒതുക്കി ആദിത്യദേവന്റെ അരികിൽ പറ്റിച്ചേർന്നു നിന്നു. സൂര്യൻ കുന്തിയെ അനുഗ്രഹിച്ചു, അവൾക്കെല്ലാ നന്മകളും ആശംസിച്ചു. പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കുന്തി പറഞ്ഞു, ദേവാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ജനിക്കുന്ന അങ്ങയുടെ പുത്രന് അങ്ങയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന കവചവും വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങളും ഉണ്ടായിരിക്കുവാൻ അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെ ആകട്ടെ കുന്തിയെ. ജന്മനാൽ നിന്റെ മകന് ലഭിക്കുന്ന കവചകുണ്ഡലങ്ങൾ അവന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവന് ഒരാപത്തും സംഭവിക്കുന്നതല്ല, ആർക്കും അവനെ വധിക്കുവാൻ കഴിയുന്നതല്ല. ഇങ്ങനെ വരവും നൽകിയിട്ട് സൂര്യൻ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു.

0: അന്നത്തെ സൂര്യസംഗമത്തിന് ശേഷം കുന്തിക്ക് പഴയതുപോലുള്ള ഉത്സാഹമോ കളിതമാശയോ ഒന്നുമില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ കുന്തിയാകെ ധർമ്മസങ്കടത്തിലായി. ലോകത്ത് എന്തൊക്കെ ഒളിച്ചു വെച്ചാലും ഗർഭം ഒളിച്ചു വെക്കാൻ കഴിയില്ല. എങ്കിലും കുന്തി പരമാവധി അത് ഒളിച്ചു വെച്ചു. കൊട്ടാരത്തിൽ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെയും കൂട്ടുകാരോട് കൂടുതൽ അടുക്കാതെയും അവൾ നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അന്തപുരത്തിൻ്റെ ഒരു ഇരുൾമൂടിയ മുറിയിൽ കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊച്ചു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ഈ സമയം ആത്മാർത്ഥതയുള്ള ഒരു പരിചാരിക കുന്തിയെ സഹായിക്കാനെത്തി. അവൾ പറഞ്ഞു, തമ്പുരാട്ടി വിഷമിക്കണ്ട, ആരുമറിയാതെ നമുക്ക് ഇതിനെ നശിപ്പിച്ചു കളയാം.
1: എന്ത്, ഞാൻ നൊന്ത് പ്രസവിച്ച ഈ പിഞ്ചുവമനയെ നശിപ്പിക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
0: തമ്പുരാട്ടി, ഞാൻ പറയുന്നത് ദയവായി ശാന്തമായി കേൾക്കൂ. ഈ കുഞ്ഞിനെ ഈ കൊട്ടാരത്തിൽ വളർത്താൻ കഴിയുമോ? ഈ കൊട്ടാരത്തിൻ്റെ അന്തസ്സും ആഭിജാത്യവും ഞാൻ പറഞ്ഞു വേണോ തമ്പുരാട്ടി മനസ്സിലാക്കാൻ?
1: അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കണോ? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല.
0: തമ്പുരാട്ടി, ഇതിനെ കൊല്ലണമെന്നല്ല പറയുന്നത്, നമുക്കിതിനെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഈ പുഴയിലൊഴുക്കാം. ആരെങ്കിലും എടുത്ത് വളർത്തിക്കൊള്ളും. വിശ്വസ്തയായ തോഴി വളരെ നേരം പറഞ്ഞു പറഞ്ഞ് കുന്തിയെ കൊണ്ടൊരു വിധം സമ്മതിപ്പിച്ചു.

രാജകൊട്ടാരത്തിനകത്ത് തിരക്കിട്ട ഗൂഢപദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്. അകത്ത് വെള്ളം കയറാത്തൊരു പേടകം തയ്യാറായി കഴിഞ്ഞു. അതിൽ മാർദ്ദവമേറിയ പട്ടുതുണികൾ വിരിച്ച് മെത്തമാതിരിയാക്കി കൈകാലിട്ടടിക്കുന്ന പിഞ്ചോമനയെ അതിനുള്ളിൽ കിടത്തി. പരിചാരിക അത് താങ്ങി തോളിൽ വെച്ച് മുമ്പേ നടന്നു. കണ്ണീരൊഴുകുന്ന മിഴിയും വിമ്മിപ്പൊട്ടുന്ന മനസ്സുമായി കുന്തി പിറകെ നടന്നു. നേരം രാത്രിയാണെങ്കിലും അരണ്ട നിലാവെളിച്ചമുണ്ട്. ഹിരഞ്ജതി നദിയുടെ പോഷക നദിയായ അശ്വനദി ആ കൊട്ടാരത്തിനടുത്തുകൂടിയാണ് ഒഴുകുന്നത്. അവരാ നദീതീരത്തേക്ക് നടന്നു. കുന്തി പേടകം തുറന്ന് താൻ പ്രസവിച്ച പിഞ്ചോമന പൈതലിന്റെ കവിളത്തും നെറ്റിയിലും തെരുതെരയെ ഉമ്മ വച്ചു. ആ പേടകം നദിയിലേക്ക് സമർപ്പിച്ചു. കുന്തി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. താൻ എന്നും പൂജിക്കുന്ന കുലദൈവങ്ങളെ, വനദേവതമാരെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോകുന്ന എന്റെ കടിഞ്ഞൂൽ പുത്രനെ കാത്തുകൊള്ളേണേ. അവന് ആപത്തും വരുത്താതെ അവന്റെ മുമ്പോട്ടുള്ള ഗതിയെ നയിച്ചുകൊള്ളേണമേ. കവിളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർച്ചാലുകളുമായി കുന്തി

സ്നേഹമുള്ളവരെ, അന്ന് ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോയ കുഞ്ഞു വളർന്നു വലുതായി യുവാവായിരിക്കുന്നു. കണ്ടാ തിരിച്ചറിയില്ലാതെ നിൽക്കുന്നു. അപ്പോഴേക്കും സൂര്യ നമസ്കാരവും കഴിഞ്ഞ് കർണൻ ആ മണൽത്തിട്ടയിലേക്ക് കയറി വന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ തൊട്ടടുത്തായി വൃദ്ധയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ശരീരം ക്രശമെങ്കിലും പ്രൗഢമായ ക്ഷത്രിയ തേജസ് ആ മുഖത്ത് ജ്വലിച്ചു നിന്നു. കർണൻ പറഞ്ഞു, "ദേവി, അധിരഥപുത്രനും രാധേയനുമായ ഈ കർണന്റെ നമസ്കാരം. ദേവി എന്തിനാണ് ഇവിടെ വന്നത്? ഈ കൊടുംവെയിലിൽ വാർദ്ധക്യത്തിന്റെ അവശതയും മറന്ന് ഈ കർണനെ കാണാൻ വന്നതിന്റെ കാരണം പറയൂ." കുന്തി വിങ്ങി പൊട്ടിപ്പറഞ്ഞു, "മോനെ കർണ, നീ രാധേയനല്ല.

കൗന്ദയനാണ് മോനെ, കൗന്ദയൻ. നിന്നെ പ്രസവിച്ച ഈ പാപിയായ കുന്തിയാണ് നിന്നുടെ അമ്മ. സൂര്യദേവനാണ് നിന്റെ അച്ഛൻ. അറിയാം അമ്മേ, അമ്മ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയാം. എന്നെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കാനല്ലേ? ഇല്ലമ്മേ, ഞാൻ വരില്ല. ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ലമ്മേ. എന്നെ ഞാനാക്കിയ ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും വരില്ല. ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നവനല്ലേ ഈ കർണൻ. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ പുത്രനാണെന്ന്. ഇത് തുറന്നു പറയാൻ അമ്മയ്ക്ക് എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം, ആയുധ പന്തയം നടന്ന ആ ദിവസം? അന്ന് കൃപാചാര്യർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, രാജകുമാരനോട് മത്സരിക്കാൻ നീ ആര്? നിന്റെ മാതാപിതാക്കൾ ആര്? നിന്റെ ജാതി ഏത്? മതം ഏത്? നിന്റെ ഗോത്രം ഏത്? അന്ന് അപമാന ഭാരത്താൽ വില്ല് നിലത്തെറിഞ്ഞ് ഞാൻ നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് വിളിച്ചു പറയാമായിരുന്നില്ലേ അവൻ എന്റെ മകനാണെന്ന്, കർണൻ ഈ കുന്തി പ്രസവിച്ച മകനാണെന്ന്? അമ്മ അന്ന് അങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അഭിമാനത്തിന് എത്രമാത്രം തിളക്കമായിരുന്നു. എന്നെ അന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അമ്മയുടെ മകൻ കർണൻ. അമ്മേ, ഞാൻ ഒന്ന് പറയാം, അമ്മയുടെ മക്കളിൽ വെച്ച് അർജുനനൊഴികെ ഞാൻ മറ്റാരെയും വധിക്കില്ല. അവസരങ്ങൾ ഉണ്ടായാൽ പോലും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ, എന്തൊക്കെ ആയാലും അമ്മയ്ക്ക് അഞ്ചു മക്കൾ തന്നെ ഉണ്ടാകും.

തന്റെ പരിശ്രമം വിജയിക്കില്ലെന്ന് കണ്ട കുന്തിദേവി അതീവ ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, മഹാഭാരത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 16 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 17-ാമത്തെ ദിവസമാണ്. അതാ ആ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു വശത്ത് അർജുനനും മറുവശത്ത് കർണനും. അശ്വഹൃദയ വിശാരദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനനും അത്രയും തന്നെ പ്രാഗൽഭ്യമുള്ള ശല്യർ തെളിക്കുന്ന തേരിൽ കർണനും. രണ്ടുപേരും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാധാരണ അസ്ത്രങ്ങൾക്ക് പുറമെ അവർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. തീജ്വാലകൾ ഉയർത്തി പാഞ്ഞു വന്ന അർജുനന്റെ ആത്മേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞു. അർജുനന്റെ ഗാന്ധീവത്തിന്റെയും കർണന്റെ വിജയമെന്ന വില്ലിന്റെയും ഞാനൊളികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ബ്രഹ്മാസ്ത്രം നാഗാസ്ത്രം പരസ്പരം പ്രയോഗിച്ചു. തുല്യ ശക്തികളായ രണ്ട് വില്ലാളികളുടെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ കർണന്റെ തേർച്ചക്രം ആ മണ്ണിൽ താണുപോയി. അതും ഒരു ബ്രാഹ്മണന്റെ ശാപമായിരുന്നു. കർണൻ തേരിൽ നിന്നും ഇറങ്ങി ആ തേർച്ചക്രം ഉയർത്തുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, അർജുന, ഞാൻ ഈ തേർച്ചക്രം ഉയർത്തുന്നവരെ യുദ്ധം നിർത്തിവെക്കൂ. നിരായുധനായി മണ്ണിൽ നിൽക്കുന്ന എന്നെ ഇപ്പോൾ നേരിടുന്നത് നീതിയല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, നീതിയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവും കർണനില്ല. നിനക്കോർമ്മയില്ലേ, അന്ന് പൊതുസഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ ഉടുതുണി പിടിച്ചഴിച്ചപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നവനാണ് ഈ കർണൻ. കൗമാരം മാറാത്ത നിന്റെ മകൻ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ട് പട്ടിയെ കൊല്ലും പോലെ തല്ലി കൊന്നപ്പോൾ അതിന് കൂട്ടുനിന്നവനാണ് ഈ കർണൻ. അങ്ങനെയുള്ള ഈ കർണനെ കൊല്ലുവാൻ ഇനി ഒരു നിമിഷം വൈകിക്കരുത്. ഇത് കേട്ട അർജുനൻ തന്റെ അഞ്ജലിക എന്ന ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ചുകൊണ്ട് കർണന്റെ നേർക്കയച്ചു. കർണൻ എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ ബുദ്ധിയിൽ യാതൊന്നും തന്നെ കടന്നു വരാതെ നിസ്സഹായനായി നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചു നിന്നു പോയി കർണൻ. ബുദ്ധിയിലൊന്നുമേ തോന്നാതെ അന്നേരം നിശ്ചലം നിന്നു പോയി കർണൻ. ശാപഗ്രസ്തനായ കർണൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പാർത്ഥന്റെ ഉന്നം പിഴച്ചതുമില്ല. ആകാശത്ത് നിന്നും നട്ടുച്ച നേരത്ത് സൂര്യൻ പൊട്ടി നിലത്ത് വീഴുന്ന പോലെ വില്ലാളിയായ കർണൻ ശിരസറ്റു നിലത്ത് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കർണന്റെ പിതാവായ സൂര്യൻ വിണ്ണിൽ വിളറി വെളുത്തു നിന്നു. അദ്ദേഹം ചിന്തിച്ചു,

ധർമ്മം അതിനെന്താവില്ല. ധർമ്മയുദ്ധം എന്നും പറഞ്ഞു തുടങ്ങിയിട്ട് അധർമ്മത്തിലൂടെ വഞ്ചനയിലൂടെ ആർക്കും യുദ്ധം ജയിച്ചാൽ മതിയെന്നായി സ്നേഹമുള്ളവരെ. അന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന ഈ പ്രക്രിയ ഇന്നും ലോകത്തെല്ലായിടത്തും നടന്നു വരികയാണ്. അധികാരമുറപ്പിക്കുവാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. എല്ലാത്തിനും മാപ്പുസാക്ഷിയായ ആ സൂര്യമാനസം അന്ന് വിതുമ്പുകയായിരുന്നു, വിങ്ങിപ്പൊട്ടുകയായിരുന്നു. പക്ഷേ സൂര്യൻ എന്നും കർമ്മസാക്ഷിയായി നിലനിൽക്കുന്നു.

0: പ്രിയമുള്ളവരെ, ഈ എളിയ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: സൂര്യമാനസം, ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. പങ്കെടുത്തവർ നന്ദകുമാർ പുനലൂർ, മോനി പുനലൂർ, ജോയ് പുനലൂർ, മുരളി ആലഞ്ചേരി, അനീസ് ആലഞ്ചേരി.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ. മണ്ഡവപ്പള്ളി ഇട്ടിരാരിശമേനോൻ എഴുതിയ രുക്മാംഗത ചരിതമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. സാകേതാധിപനായ രുക്മാംഗത മഹാരാജാവിന്റെ ഏകാദശി വ്രതം മുടക്കുവാനായി ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് മോഹിനി എന്ന ദേവസ്ത്രീയെ രാജാവിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഉദ്യാനത്തിൽ വച്ച് അവർ കണ്ടുമുട്ടുകയും മോഹിനിയിൽ ആകൃഷ്ടനായ രാജാവ് അവളെ രണ്ടാം ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കാമകേളികളിൽ മുഴുകി ജീവിക്കുന്നു. സന്തോഷവാനായി മോഹിനിയുമൊത്തു ജീവിക്കുന്ന രുക്മാംഗത മഹാരാജാവ് തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല. എന്നാൽ മോഹിനിയുടെ ഉദ്ദേശം വ്രതഭംഗമായതുകൊണ്ട് തന്നെ ഒരിക്കൽ രാജാവ് ഏകാദശി വ്രതം നോൽക്കുന്നതിനിടയിൽ മോഹിനി രുക്മാംഗത മഹാരാജാവിനെ കാമകേളികൾക്കായി ക്ഷണിക്കുന്നു. എന്നാൽ താനിപ്പോൾ അതിന് തയ്യാറല്ല എന്നും വ്രതം കഴിഞ്ഞതിനു ശേഷം മോഹിനിയുടെ അടുത്തേക്ക് എത്താമെന്നും രാജാവ് വാക്കു നൽകുന്നു. എന്നാൽ മോഹിനി തനിക്ക് നൽകിയ വാക്ക് രാജാവ് തെറ്റിച്ചുവെന്നും സത്യഭംഗം വരുത്തിയതിനാൽ രാജാവിന് ഏകാദശി വ്രതം

പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നും മകനെ ബലി നൽകിയാൽ മാത്രമേ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാവുകയുള്ളൂ എന്നും മോഹിനി അറിയിക്കുന്നു. രാജാവ് മോഹിനിയുടെ ശാഠ്യത്തിൽ നിർബന്ധിതനാവുകയും മകനെ അമ്മയുടെ മടിയിൽ വച്ച് ബലി നൽകാൻ തീരുമാനിക്കുമ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് രാജാവിന് മോക്ഷം നൽകുന്നതാണ് കഥാസന്ദർഭം. രുക്മാംഗദ മഹാരാജാവ് മോഹിനിയെ കണ്ടുമുട്ടുന്നത് മുതൽ രാജാവിന്റെ വിശേഷങ്ങൾ ബ്രാഹ്മണന്മാർ പങ്കുവയ്ക്കുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആനന്ദഭൈരവി, യദുകുല കാംബോജി, കാംബോജി, ധന്യാസി, ഷഹാന, മധ്യമാവതി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

മഹാരാജാവ് കാമകേളികൾ മുഴുകുന്നുവെങ്കിലും തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല എന്ന് ബ്രാഹ്മണർ പരസ്പരം സംസാരിക്കുന്നിടത്ത് മണ്ഡപപ്പള്ളി ഇട്ടിരാരുശമേനോൻ രചിച്ച രുക്മാംഗതചരിതം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്.
0: കേൾക്കാം പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ.
1: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്.
0: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആദ്യഗാനം ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് ഇളയരാജ, യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ജാക്ക്പോട്ട്.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്, ചിത്രം യോദ്ധ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം AR റഹ്മാൻ.

0: ആകാശവാണി നമസ്കാരം. 2026 മെയ് 15 മുതൽ 20 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാനകരമായ നയതന്ത്ര മുന്നേറ്റങ്ങൾക്ക് പുതിയ ഊർജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനം ആഗോള രാഷ്ട്രീയ വേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുദൃഢമാക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക തളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും റഷ്യ യുക്രൈൻ യുദ്ധവും സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഊർജ്ജസുരക്ഷ ഉറപ്പാക്കുക, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ, ഹരിത ഊർജ്ജം തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പശ്ചിമേഷ്യൻ മേഖലയെയും യൂറോപ്പിനെയും ഒരേ നൂലിൽ കോർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. മെയ് 15 സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ UAE ആണ് ശ്രീ മോദി ആദ്യം സന്ദർശിച്ചത്. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഊഷ്മള സ്വീകരണം നൽകി. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്നും വ്യക്തമാക്കി.
1: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी

0: प्राथमिकता दी है। होर्मोन को फ्री, ओपन और सेफ बनाए रखना, ये हमारी सबसे बड़ी प्राथमिकता है।
1: പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരതകൾക്കിടയിലും പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിന് ഇന്ത്യയും UAE ധാരണയായി. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. ഇന്ത്യയിൽ 5 ബില്യൺ US ഡോളറിന്റെ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൂടാതെ UAE യിലുള്ള 45 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നു. May 15 മുതൽ 17 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി യൂറോപ്പിലെ പ്രമുഖ സാമ്പത്തിക ശക്തിയായ നെതർലൻഡ്സ് സന്ദർശിച്ചു. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിക്ക് രാജകീയ സ്വീകരണമാണ് ലഭിച്ചത്. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൻസൻ പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് നെതർലൻഡ്സിന്റെ ഭരണസിരാ കേന്ദ്രമായ ഹേഗ് നഗരം സന്ദർശിച്ച ശ്രീ മോദി ആംസ്റ്റർഡാമിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഊർജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
0: 21വീ സദി കാ ഭാരത് അവസരോ കി ഭൂമി ഹേ. ഭാരത് ടെക്നോളജി ഡ്രിവൻ ബി ഹേ ഓർ ഹ്യൂമാനിറ്റി ഡ്രിവൻ ബി ഹേ. ഭാരത് ജിത്നാ ഏൻഷ്യന്റ് ഹേ ഉത്നാ ഹി മോഡേൺ ബൻ റഹാ ഹേ ഓർ വികസിത് ഭാരത് കി ജർണി മേ ഭാഗീദാരി കാ ബി ഹേ. मैं नेदरलैंड्स में भारतीय समुदाय के सभी साथियों से कहूंगा, आप भारत में ज्यादा से ज्यादा सहयोग बढ़ाएं, इससे भारत का सामर्थ्य भी बढ़ेगा और आपके इन्वेस्टमेंट पर रिटर्न भी ज्यादा मिलेगा.
1: തുടർന്ന് ഹേഗിൽ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് എറ്റനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുമായി ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യയിലും കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധത്തിലും കൈകോർക്കാൻ നെതർലൻഡ്സ് സന്നദ്ധരാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റോബ് എറ്റൻ അറിയിച്ചു. പരിസ്ഥിതി സൌഹൃദമായ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിലും പ്രളയ നിയന്ത്രണവും ശുദ്ധജല സംരക്ഷണവും ഉൾപ്പെടുന്ന തന്ത്രപരമായ ജല പങ്കാളിത്തത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിക്കാഴ്ചയിൽ ധാരണയായി. പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. യാത്രയുടെ 3ാം ഘട്ടത്തിൽ May 17-18 തീയതികളിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനം സ്വീഡനിലേക്കായിരുന്നു. ഇന്ത്യയോടുള്ള ആദര സൂചകമായി സ്വീഡിഷ് വ്യോമസേനയുടെ ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിന് അകമ്പടി സേവിച്ചത് ശ്രദ്ധേയമായ നയതന്ത്ര കാഴ്ചയായിരുന്നു. സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി ഗോഥൻബർഗിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്വീഡനും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നത് സംബന്ധിച്ചും വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. തുടർന്ന് സ്വീഡിഷ് CEOമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി വ്യവസായികളെ ക്ഷണിച്ചു. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പര്യടനത്തിന്റെ 4ാം ഘട്ടത്തിൽ May 18 നോർവെ തലസ്ഥാനമായ ഓസ്ലോയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങിയത്. നീണ്ട 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിച്ചത്. ഓസ്ലോയിൽ നോർവെ പ്രധാനമന്ത്രി യോനസ് ഗഹർസ്റ്റോറുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവെ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലും അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി ഓസ്ലോയിൽ നടന്ന ഇന്ത്യ നോർവെ ബിസിനസ് ഉച്ചകോടിയിൽ പറഞ്ഞു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
1: നോർഡിക് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ഹരിത ഊർജ മേഖലയിലെ സഹകരണത്തിന് ഇതൊരു പുതിയ തുടക്കമാണെന്ന് നോർവീജിയൻ പ്രധാനമന്ത്രി യോനസ് ഗഹർസ്റ്റോർ വ്യക്തമാക്കി. നോർവെ സന്ദർശനത്തിനിടെ കിങ് ഹരാൾ അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റും ശ്രീ മോദി ഏറ്റുവാങ്ങി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായും ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായും വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് പറഞ്ഞു.
3: ഇന്ത്യാസ് റിലേഷൻഷിപ്പ് ടുഡേ വിത്ത് ദ നോർഡിക് കൺട്രീസ് ഹാസ് ബീൻ സീയിങ് ആൻ അപ്വേർഡ് ട്രജക്ടറി. Over 700 Nordic companies operate in India, and around 150 Indian companies have a presence in the Nordic region. The third India-Nordic summit held today has imparted a strategic dimension to the India-Nordic relationship. The Prime Ministers underlined that they are meeting at a time of global geopolitical flux and rapid economic and technological transformation, and agreed on the need to deepen our partnership for mutual benefit and also to cooperate in addressing global challenges.
1: പര്യടനത്തിന്റെ അവസാന പാദത്തിൽ മെയ് 19-ന് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇറ്റാലിയൻ സർക്കാർ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി ശ്രീ മോദി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
0: ഹമാരി സേനാവോ കെ സാത്ത് സാത്ത് ദോനോ ദേശോ കെ രക്ഷാ ഉദ്യോഗോ കെ ബീച്ച് ഭി സഹയോഗ് ബഡ് റഹാ ഹൈ. ഹമാരെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ് സേ കോ ഡെവലപ്മെന്റ് ഓർ കോ പ്രൊഡക്ഷൻ കാ മാർഗ് പ്രശസ്ത ഹുവാ ഹൈ. മരിടൈം പവേഴ്സ് കെ രൂപ മേ ഭാരത് ഓർ ഇറ്റലി കെ ബീച്ച് കണക്ടിവിറ്റി കെ ക്ഷേത്ര മേ കരീബി സഹയോഗ് സ്വാഭാവിക് ഹൈ. ഹം മിൽക്കർ shipping, ports, modernization, logistics or blue economy par kaam karenge.
1: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലോണി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് സെർജോ മാറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ഇറ്റലിയുമായി 15 കരാറുകളിലും ഒപ്പുവച്ചു. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: ഭാരത് ഓർ ഇറ്റലി ഏകമത് ഹൈ കി ആതങ്ക്വാദ് മാനവതാകെ ലിയേ ഗംഭീർ ചുനൌതി. ടെറർ ഫൈനാൻസിംഗ് കെ ഖിലാഫ് ഹമാരി സാജാ പഹൽനെ പൂരേ വിശ്വക്കെ സാമനെ ഏക് മഹത്വപൂർണ ഉദാഹരണം പ്രസ്തുത് കിയാ ഹൈ. ഭാരത് ഓർ ഇറ്റലിനെ യഹ് സ്പഷ്ട സന്ദേശ് ദിയാ ഹൈ कि रिस्पॉन्सिबल डेमोक्रेसी केवल आतंकवाद की निंदा नहीं करती बल्कि
2: उसके फाइनेंशियल नेटवर्क को तोड़ने के लिए भी ठोस कदम भी उठाती है। भारत का मत स्पष्ट है कि सभी समस्याओं का समाधान डायलॉग और डिप्लोमेसी के माध्यम से होना चाहिए।
1: ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഈ 5 രാഷ്ട്രങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പര്യടനം ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൈവന്ന വലിയ അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമായി മാറി. ഇന്ത്യ ഇന്ന് ലോകത്തിന് ഒരു കേവല വിപണി മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഉറച്ചു വിശ്വസിക്കാവുന്ന വിശ്വബന്ധു ആണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. UAE ഊർജ്ജ സുരക്ഷാ കരാറുകൾ മുതൽ വടക്കൻ യൂറോപ്പിലെയും ഇറ്റലിയിലെയും അത്യാധുനിക സാങ്കേതിക പ്രതിരോധ പങ്കാളിത്തങ്ങൾ വരെ നീളുന്ന നേട്ടങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കും. വൻ ശക്തികൾക്കിടയിൽ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുതന്നെ സന്തുലിതമായ നയതന്ത്രം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജെ നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ബിന്ദു വിനോദ്.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി, സമയം 11:14. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയറിലെ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.